ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണം 26, കൊല്ലവർഷം 1202, ചിങ്ങമാസം 1ാം തീയതി, 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഹരിപ്പാട് അച്യുതശാസ്ത്രി.
1: മലയാളികൾക്ക് എല്ലാം മറന്ന് ഉള്ളം തുറന്ന് സന്തോഷിക്കാനുള്ള സുന്ദര സുവർണ കാലമാണ് ചിങ്ങമാസം. പുതിയുഗ പുലരിയുടെ പുതുമ നിറഞ്ഞ സുദിനങ്ങൾ കൊണ്ട് പുളകത്തിൻ മലർമത്ത വിരിക്കുന്ന കാലം, ദുഃഖമില്ലാതെ എല്ലാവരും ഉല്ലസിക്കുന്ന കാലം. ആ കാലത്തിൻ്റെ സമാരംഭ സുമുഹൂർത്തം സമാഗതമായി ഇന്ന് ചിങ്ങമൊന്ന് കർഷക ദിനം. കർഷക മനസ്സുകൾ ആഹ്ലാദഭരിതമാകുന്ന ചിങ്ങമാസക്കാലം നിറഞ്ഞ വിളകളുടെ മനോഹാരിത കൊണ്ടും വിടർന്നു വിലസുന്ന കുസുമ നിരകൾ കൊണ്ടും സുരഭിലമാകുന്ന കർഷക മഹോത്സവത്തിൻ്റെ കാലത്തിന് തുടക്കം കുറിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് ചിങ്ങമാസത്തെ വാരിപ്പുണരാം. കള്ളവും കവർച്ചയും ചതിയും ഒന്നുമില്ലാതെ ഒരുമയോടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ഒന്നായി കഴിഞ്ഞിരുന്ന കാലം. ആർക്കും പരാതിയില്ല. മോഷണവും മയക്കുമരുന്നും ഒന്നുമില്ലാതുള്ള നന്മയുടെയും സത്യസന്ധതയുടെയും കാലം. ആ ഓർമ്മകൾ നിറമാലയാക്കി നമുക്ക് പൊന്നോണ പുലരിയെ വരവേൽക്കാനായി മനസ്സുകൾ ഒരുക്കാം. അന്ന് ഓണക്കാലത്ത് കേരളം നെല്ലറകളുടെ സാന്നിധ്യം കൊണ്ട് എവിടെയും കർഷകർ വിശ്രമരഹിതരായി കുടുംബത്തിൻ്റെ ബാധ്യതകൾ എല്ലാം തീർക്കുവാൻ കഴിയുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നു. കൊയ്ത്തുകാലമാകുമ്പോൾ കർഷകരുടെ ഉള്ള് സന്തോഷം കൊണ്ട് നിറയുന്നു. കുടുംബത്തിൻ്റെ എല്ലാ ഉയർച്ചകളും വിളവിൻ്റെ ഗതി അനുസരിച്ചാണ്. ഭയഭക്തിയോടുകൂടി ബഹുമാനത്തോടും കൂടി വിളയിറക്കുകയും യഥാസമയം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കീടനാശിനികളും മറ്റും നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം കൊയ്ത്തുകാലം കഴിഞ്ഞ് ധാന്യമണികളുടെ കൂമ്പാരം കണ്ട് മധുര സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്ന മനോഹര നിമിഷങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് എല്ലാം ഓർമ്മകൾ മാത്രം. തൃക്കാക്കരെ അപ്പനെ കണ്ടു തൊഴാൻ വരുന്ന മഹാബലിയുടെ അടുക്കൽ ആയിരക്കണക്കിന് പ്രജകൾ അനുഗ്രഹം നേടുവാൻ എത്തുമായിരുന്നു. പക്ഷേ ഒരാൾക്കു പോലും ഒരു പരാതിയുമില്ല. അത്ര സുന്ദരവും സുദൃഢവുമായ ഭരണ സംവിധാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ പോയ്പോയ ഐശ്വര്യ ദിനങ്ങളെ ഓർത്ത് നമുക്ക് ഇന്ന് കർഷക ദിനം ആചരിക്കാം. കൃഷിയെ ജീവിതമായി കാണുന്ന നാടാണ് കേരളം. പാലക്കാടിൻ്റെയും കുട്ടനാടിൻ്റെയും നെൽപ്പാടങ്ങൾ മുതൽ കോട്ടയത്തെ റബ്ബർ തോട്ടങ്ങളും വരെ വെയിലും മഴയും കൊള്ളിക്കാതെ നമുക്ക് അന്നമെത്തിക്കുന്നത് കർഷകരാണ്. കർഷകർ സ്വന്തം ഉൽപ്പന്നങ്ങൾ, ജൈവ പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ കൃഷിയുടെ സന്ദർശനം, പ്രസംഗ, ചിത്രരചന മത്സരങ്ങൾ എന്നിവ നടത്തപ്പെടുന്നുണ്ട്. ഗ്രാമീണരെ സാമ്പത്തിക സമൃദ്ധിയിലേക്ക് മുന്നേറ്റമുണ്ടാക്കുവാൻ വേണ്ടി കർഷക പ്രയത്നം ഉണ്ടാകണം. അന്നദാതാ ദേവോ ഭവ എന്നതാണ് ഈ ദിവസത്തെ പ്രധാന സന്ദേശം. ഒരു കർഷകൻ്റെ കൈകളിലാണ് രാഷ്ട്രത്തിൻ്റെ ഭാവി വളരുന്നത് എന്ന് ഈ സുദിനത്തിൽ നമുക്ക് ഉറക്കെ പറയാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഹരിപ്പാട് അച്യുതശാസ്ത്രി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പന്ത്രണ്ടാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ഉം 10-ഉം രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച്. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ ഓഗസ്റ്റ് 21-ന് കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ഓണം പോലെ ഉത്സവ അവസരങ്ങളിൽ വിലക്കയറ്റ നിയന്ത്രണത്തിന് ഓണച്ചന്തകൾ അനിവാര്യമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സഹകരണ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങം 1. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. 21-ന് നട അടയ്ക്കും.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ചങ്ങമ്പുഴയുടെ ഓണപ്പൂക്കൾ എന്ന കവിത, ആലാപനം രവിശങ്കർ, ഉദയഗീതം ആലപിക്കുന്നത് ഐവർകാല സുരേഷ് കുമാർ, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ചരിത്രത്തിലിന്ന് തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 112. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം, 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, കരിയർ വിദഗ്ധ രമ്യ ഗിരിജ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക്

12:00 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരൈപ്പൂക്കൾ. 12:40 പ്രകാശധാര. പുറമേ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം, ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ആവണി പുന്നൂഞ്ഞാൽ, കേരള കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 ഹലോ ഡോക്ടർ, അവയവദാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. വൈകിട്ട് 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കതിരിന്റെ കാവലാളുകൾ പ്രത്യേക പരിപാടി, രചന കിരൺ എ എസ്. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 ഗ്രാമഫോൺ. 9:30 സംഗീതസുധ എൽ ശിവദർശന അവതരിപ്പിച്ച മലയാളം കൃതികൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഹരിപ്പാട് അച്യുതശാസ്ത്രി അവതരിപ്പിച്ചത്. 11:00 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

അറിയിപ്പുകളിനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 23.8°C. പെയ്ത മഴ 4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 23.6°C. പെയ്ത മഴ 5 mm. അറിയിപ്പുകൾ സമാപിച്ചു.

0: നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മലയാള പുതുവർഷാരംഭം. എല്ലാ ശ്രോതാക്കൾക്കും പുതുവർഷ ആശംസകൾ, ഒപ്പം കർഷക ദിന ആശംസകളും. ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കൾ എന്ന കവിത പാരായണം ചെയ്യുന്നത് രവിശങ്കർ.

0: ഗീതം തത്തിക്കളിക്കിൽ കൃതാർത്ഥനായി ഞാൻ, തത്തിക്കളിക്കിൽ കൃതാർത്ഥനായി ഞാൻ.
1: കാടിനും പാടത്തിനും മധ്യേ കൂടി ഒരു ചെറിയ നീർച്ചാല് കളകളാരവത്തോടെ പുളഞ്ഞൊഴുകുന്നുണ്ട്. അതിൻ്റെ വക്കിൽ ചാഞ്ഞു നിലം പറ്റിക്കിടന്ന ഒരു മാങ്കൊമ്പിലിരുന്ന് നീലി മതിമറന്നു പാടുകയാണ്.

ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കൾ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് രവിശങ്കർ.

0: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ചിങ്ങം ഒന്ന് കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം ഉദയഗീതം.
1: ഇന്ന് ഉദയഗീതത്തിൽ ഐവർകാല സുരേഷ് കുമാർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ലാക്കാട്ടൂർ പൊന്നപ്പൻ. ആദ്യ ഗാനം പഞ്ചമുഖേശ്വര പ്രണവസ്വരൂപ എന്ന് തുടങ്ങുന്നു.

0: ലാക്കാട്ടൂർ പൊന്നപ്പൻ രചനയും സംഗീതവും നൽകി. ഐവർകാല സുരേഷ് കുമാർ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: പ്രഭാതഭേരി. ആദ്യം നോക്കാം പത്രവൃത്താന്തം. മണ്ണിൽ അധ്വാനിക്കുന്ന സ്ത്രീകൾക്ക് ആദരമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കൃഷി സഖി പദ്ധതി കർഷക ദിനമായ ഇന്ന് തുടങ്ങും. കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കുകയും അവരുടെ കാർഷിക ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. രാവിലെ 10:45 ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചോദ്യക്കടലാസുകളിൽ പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3 വിഷയങ്ങളിൽ UGC നെറ്റ് പരീക്ഷ വീണ്ടും നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി തീരുമാനിച്ചു. ജൂണിൽ നടന്ന ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങൾക്കാണ് പുനഃപരീക്ഷ നടത്തുക. വീട്ടിലെത്തിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് 1 സെപ്റ്റംബർ തുടങ്ങാനിരിക്കെ ആരോഗ്യമുള്ള ഗുണഭോക്താക്കൾ അവസരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശന നടപടി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സാക്ഷ്യപ്പെടുത്തി കൈമാറുന്ന ഗുണഭോക്താക്കളുടെ വീട്ടിൽ മാത്രമായിരിക്കും അക്ഷയ കേന്ദ്രം അധികൃതർ മസ്റ്ററിംഗ് നടത്തുക. ഇന്തോനേഷ്യയിലെ ഫ്ലോസ് ദ്വീപിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 51. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. റഷ്യയിൽ യുക്രൈന്റെ കനത്ത വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ശ്രീലങ്കയ്ക്കെതിരായ 1st ടെസ്റ്റിന്റെ 2nd ഇന്ത്യ 9 wicketsന് 460 റൺസ് എന്ന നിലയിൽ. ഹോക്കി വനിതാ ലോകകപ്പ് ഇന്ത്യ ചൈന മത്സരത്തിൽ സമനില. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും.
1: ഓണക്കാലം സമൃദ്ധിയുടെ പര്യായമാണ്. വിപണിയിൽ പച്ചക്കറികളും പഴങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും കൊണ്ട് നിറയുന്ന കാലം. സമൃദ്ധിയുടെ ഈ ചിത്രത്തിന് പിന്നിൽ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട്. വിവിധ സർക്കാർ ഏജൻസികൾ നടത്തിയ പഠനങ്ങളും കേരള കാർഷിക സർവകലാശാലയുടെ സമീപകാല കണ്ടെത്തലുകളും പറയുന്നത് വിപണിയിൽ ലഭ്യമായ പച്ചക്കറികളിലും സുഗന്ധവ്യഞ്ജനങ്ങളിലും കീടനാശിനി അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നാണ്.
2: കഴിഞ്ഞ 1 വർഷം ഏകദേശം 2025-26 കാലഘട്ടത്തിൽ നമ്മൾ മൊത്തമായിട്ട് ഒരു 765 സാമ്പിളുകളാണ് ചെയ്തത്.
1: തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലാബോറട്ടറി മേധാവി ഡോക്ടർ അമ്പിളി പോൾ.
2: അതിൽ 16 പഴം പച്ചക്കറികളിൽ കീടനാശിനിയുടെ സാന്നിധ്യം അനുവദീന പരിധിക്ക് മുകളിലായിട്ട് കണ്ടെത്തി. ഏകദേശം 2% അത് വരും. നമ്മുടെ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കീടനാശിനി സാന്നിധ്യം നാം കണ്ടെത്തുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളിലാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പഴം പച്ചക്കറികൾ നമ്മൾ നോക്കുമ്പോൾ പച്ചക്കറികളിൽ മുളക് വർഗ പച്ചക്കറികളിലാണ് കീടനാശിനി സാന്നിധ്യം കൂടുതലായി കാണുന്നത്. കാരണം മുളക് വർഗ പച്ചക്കറികൾ നമ്മൾ കർഷകരെ കൃഷി ചെയ്യുമ്പോൾ തന്നെ രോഗകീടബാധ വളരെയധികം കൂടുതലാണ്. ഏത് പച്ചക്കറികളിലാണോ രോഗകീടബാധ കൂടുതൽ അതിൽ കീടനാശിനി പ്രയോഗവും കൂടുതലായിരിക്കും, നമുക്ക് അവശിഷ്ട വിഷാംശം കിട്ടുന്നതും കൂടുതലായിരിക്കും. ക്യാപ്സിക്കം ഉൾപ്പെടെയുള്ള മുളക് വർഗ പച്ചക്കറികളിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി കണ്ടെത്തുന്നത്. പിന്നെ ഇലവർഗ പച്ചക്കറികളായ കൊറിയാൻഡർ ലീവ്സ്, അതായത് മല്ലിയില, പുതിനയില, ചീര, ഇതിലുമൊക്കെ കീടനാശിനി സാന്നിധ്യം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതുപോലെ പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് ഗ്രേപ്സ് ആണ്, അതായത് മുന്തിരി. അത് ഏത് കളർ മുന്തിരിയായാലും മുന്തിരിയിൽ കീടനാശിനി സാന്നിധ്യം കൂടുതലായി കണ്ടിട്ടുണ്ട്. മറ്റ് ഭക്ഷ്യവസ്തുക്കൾ നോക്കുകയാണെങ്കിൽ മിക്കതും കീടനാശിനി സാന്നിധ്യം അത്രയേറെ നാം കാണുന്നില്ല.
1: സംസ്ഥാനത്തിനാവശ്യമായ പച്ചക്കറിയുടെ 2/3 തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. പ്രാദേശികമായി കൃഷി ചെയ്യുന്ന പച്ചക്കറികളും സൂക്ഷ്മ പരിശോധനയിൽ നിന്ന് പൂർണ്ണമായും മുക്തമല്ല.
3: തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുന്ന ഉദ്യോഗസ്ഥ കൂടിയായ ഒരു വീട്ടമ്മയാണ് ഞാൻ.
1: സംഗീത,
3: എന്റെ മകൻ 11th പഠിക്കുന്നത്. നമ്മളെയൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുള്ളത് പോലെ റോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണമെന്ന് പറയാറുണ്ടെങ്കിലും ഈ വന്ന കാലത്ത് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വളരെയധികം ആശങ്കയുണ്ടെന്നുള്ള കാര്യം പറയട്ടെ. ഓർഗാനിക് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നെങ്കിലും ഈ കിട്ടുന്നതെല്ലാം ഓർഗാനിക് ആണെന്നുള്ളതിന് യാതൊരു ഉറപ്പും

0: കീടനാശിനി അവശിഷ്ടങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കേണ്ടി വരുന്നത് അർബുദ സാധ്യതയുണ്ടാക്കുമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അതിനേക്കാൾ നീണ്ടു നിൽക്കുന്ന, തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള നാഡീവ്യവസ്ഥയിലെ തകരാറുകൾക്കും ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.
1: അംഗീകൃതമായിട്ടുള്ള പെസ്റ്റിസൈഡുകളും ഫംഗിസൈഡുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിൽ ക്യാൻസർ സാധ്യത കൂടുന്നില്ല എന്ന് സമഗ്രമായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.
0: ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ,
1: ഇനി ഏതൊരു പഠനവും പല രീതിയിൽ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിക്കുകയാണെങ്കിൽ പല പഠനങ്ങളിലും ചില ക്യാൻസറുകളുടെ പ്രാബല്യം ചില സാഹചര്യങ്ങളിൽ കൂടുതലായി കണ്ടെത്തിയിരിക്കാം ചെറിയ പഠനങ്ങൾ. അതുകൊണ്ടാണ് വലിയ പഠനങ്ങൾ നമ്മൾ നോക്കണം എന്ന് പറയുന്നത്. ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു പഠനമാണ് യു കെയിലെ മില്യൺ വിമൻ സ്റ്റഡി. അതായത് 1,000,000 സ്ത്രീകളെ 10 വർഷത്തോളം നിരീക്ഷിച്ച സമഗ്രമായിട്ടുള്ള പഠനമാണ് മില്യൺ വിമൻ സ്റ്റഡി യു കെയിൽ. ഈ സ്റ്റഡി പരിശോധിച്ചത് ഓർഗാനിക് ഫുഡ്, വിഷമൊന്നുമില്ലാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഓർഗാനിക് ഫുഡ് കഴിച്ച വ്യക്തികളും സാധാരണ ഫുഡ് കഴിച്ചവരും തമ്മിൽ ഉള്ള വ്യത്യാസമാണ് ഇവർ അന്വേഷിച്ചത്. ഇവരും കണ്ടെത്തിയത് ക്യാൻസർ നിരക്കിൽ യാതൊരു വ്യത്യാസവും ഓർഗാനിക് ഫുഡ് കഴിച്ചതുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഓവറോൾ ക്യാൻസർ റിസ്ക് വാസ് ദ സെയിം, എന്ന് വെച്ചാൽ ക്യാൻസർ സാധ്യത തുല്യമാണെന്നാണ് കണ്ടെത്തിയത്. അടുത്ത കാലത്ത് സ്പെയിനിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഒരു പഠനം കണ്ടെത്തിയത് ഫംഗിസൈഡ്, അതായത് ഈ ഫംഗസ് ഇല്ലാതാക്കാനുള്ള തരം ഒരു മരുന്നുണ്ട്, അത് ചിലതരം ഫംഗിസൈഡ്സ് പ്രയോഗിച്ച സ്ഥലങ്ങളിൽ പെൺകുട്ടികൾക്ക് ആർത്തവം അല്പം നേരത്തെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു നിരീക്ഷണം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ പുതിയ പഠനമാണ്. ഇതിന് കാരണം ഈ ഫംഗിസൈഡ് കെമിക്കൽ എൻഡോക്രിൻ ഡിസ്റപ്റ്റർ എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ഹോർമോണുകൾ, തൈറോയിഡ്, റിപ്രൊഡക്റ്റീവ് ഹോർമോൺ, ഇവയുടെ പ്രവർത്തനത്തെ അനുകരിക്കാനുള്ള അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അത് അവതാളത്തിലാക്കാനുള്ള കഴിവ് ഈ കെമിക്കൽസിന് ഉള്ളതുകൊണ്ടാകാം ഇങ്ങനെ ആർത്തവം നേരത്തെ ഉണ്ടായി വന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം അടുത്തിടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. എന്നുവെച്ചാൽ ഇത് ഈ പഴങ്ങളും പച്ചക്കറികളും കഴിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര കാലം ഈ എക്സ്പോഷർ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള പെസ്റ്റിസൈഡുകൾ ഉണ്ടാകുന്നുണ്ടോ, അത് പ്രയോഗിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ അംഗീകൃതമായിട്ടുള്ള അളവിൽ അംഗീകൃതമായിട്ടുള്ള പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ ക്യാൻസർ വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്.
0: കൃത്രിമ കീടനാശിനികൾ ഒഴിവാക്കുകയും മണ്ണിന്റെ ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഊന്നൽ നൽകുകയും ചെയ്യുന്ന ഒരു ബദൽ മാർഗമാണ് ജൈവകൃഷി വാഗ്ദാനം ചെയ്യുന്നത്. ജൈവ പ്രകൃതിദത്ത കൃഷിരീതികൾ ഉപയോഗിച്ച് പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ എന്നിവ വിജയകരമായി കൃഷി ചെയ്യുന്ന ആയിരക്കണക്കിന് കർഷകർ കേരളത്തിലുണ്ട്.
2: നമ്മുടെ വിപണിയിൽ കിട്ടുന്ന പച്ചക്കറികളിൽ മിക്കവാറും പച്ചക്കറികളിലെല്ലാം തന്നെ മാരകമായ വിഷങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്.
0: യുവ ജൈവ കർഷകൻ ആഷിഖ് ദത്ത് സി എസ്,
2: നാം മലയാളികൾ ഓരോരുത്തരും അത് നന്നേ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഇന്നും ഈ ഒരു മായം കലർന്ന പച്ചക്കറികൾ ഉപയോഗം ഒട്ടും തന്നെ കുറവില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിൽ സുലഭമായി കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഇനിയും നമുക്ക് വീണ്ടെടുക്കേണ്ട ആവശ്യകതയിൽ ഏറി വരികയാണ്. പ്രകൃതി കൃഷി എന്ന ഒരു ആശയം നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ വലിയ വഴിത്തിരിവാണ്. ബീജാമൃതവും ജീവാമൃതവും ധനജീവാമൃതവും അതുപോലെ അഗ്നിയസ്ത്ര, ബ്രഹ്മാസ്ത്ര, നീമാസ്ത്ര മുതലായ ജൈവ വളങ്ങളും കീടനാശിനികളും നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ടത വർദ്ധിപ്പിക്കുകയും മണ്ണിലെ ജൈവ ഘടന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആധുനിക സാങ്കേതിക വിദ്യ വർദ്ധിക്കുന്നതനുസരിച്ച് ജൈവകൃഷിയുടെ സാധ്യതകളും വർദ്ധിക്കുകയാണ്. സ്ഥലപരിമിതിയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് സ്ഥിരനില കൃഷിയിലും ഹൈഡ്രോപോണിക് സംവിധാനങ്ങളിലൂടെയും സുഗമമായി ആവശ്യമായ പച്ചക്കറികൾ വിളയിച്ചെടുക്കാൻ സാധിക്കും. ഞാനിപ്പോ എന്റെ വീട്ടില് ജൈവ രീതിയിലുള്ള കൃഷികളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച വരുമാനവും അതോടൊപ്പം തന്നെ ഡിമാൻഡും വളരെയധികമാണ്. ഇപ്പൊ ജൈവ കർഷകൻ എന്ന രീതിയിൽ ധാരാളം സാധ്യതകൾ ആണ് നമുക്ക് മുന്നിൽ കൃഷി വകുപ്പും മറ്റ് കാർഷിക സർവകലാശാലകളും നൽകുന്നത്.
0: പോഷകാഹാര വിദഗ്ധ ശുഭശ്രീ പ്രശാന്ത്,
3: നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ പച്ചക്കറികൾ നമുക്ക് 3 എളുപ്പ വഴികളിലൂടെ നമുക്ക് സുരക്ഷിതമാക്കാൻ സാധിക്കും. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന പച്ചക്കറികൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക. അതിനകത്തുള്ള ചെളിയും മണ്ണും തുടങ്ങിയ സാധനങ്ങളെല്ലാം ഒഴുകി പോകത്തക്ക രീതിയിൽ നന്നായി കഴുകി വൃത്തിയാക്കി തുവർത്തിയെടുക്കുക. അതിനുശേഷം വെള്ളത്തിൽ ഉപ്പിട്ട് മുക്കി വയ്ക്കുക. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂൺ ഉപ്പിട്ട് 10 മിനിറ്റ് ഇലക്കറികളെല്ലാം, ചീര, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ നല്ലതാണ്, ഇതിൽ നിന്നും

0: പുഴുക്കളും കീടനാശിനികളും എല്ലാം പുറത്തു വരാനായിട്ട് സഹായിക്കും. ക്യാബേജ്, കോളിഫ്ലവർ ഇവയൊക്കെ മുറിച്ച് തന്നെ എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെണ്ട, വെള്ളരി, തക്കാളി, ആപ്പിൾ പോലുള്ളവയ്ക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് 10 മിനിറ്റ് ഇറക്കി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടാലും നല്ലൊരു കീടനാശിനി തന്നെയാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് 2-3 തവണ ശുദ്ധജലത്തിൽ കഴുകാം. മൂന്നാമത്തെ വഴി തൊലി കളയുക എന്നതാണ്. നമുക്ക് തൊലി കളയാൻ സാധിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ തൊലി കളഞ്ഞ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെള്ളരിക്ക എന്നിവയുടെ തൊലികൾ നമുക്ക് നന്നായിട്ട് കളഞ്ഞുപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇലക്കറികൾ നല്ലതുപോലെ വേവിക്കുക. ചൂട് പല കീടനാശിനികളെയും നശിക്കാനായിട്ട് സഹായിക്കും. ഒരുപാട് സമയം 10, 20, 30 ഒക്കെ മിനിറ്റ് മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പോഷകങ്ങൾ എല്ലാം നഷ്ടപ്പെടും. 10 മിനിറ്റിൽ കൂടുതൽ മുക്കി വെക്കാതിരിക്കാനും ശ്രദ്ധിക്കുക.
1: ഡോക്ടർ അമ്പിളി പോൾ,
2: ഇപ്പൊ പൊതുവേ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് കീടനാശിനി മാറ്റി അല്ലെങ്കിൽ അതെങ്ങനെ അതിന്റെ അംശം കുറയ്ക്കാം എന്ന് നമ്മൾ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവശിഷ്ട വിഷാംശം നിവാരണം ചെയ്യാനായിട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും കർഷകർക്കും പൊതുജനങ്ങൾക്കും കൊടുക്കുന്ന ബോധവൽക്കരണം എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് 2 തലത്തിലാണ് ഞങ്ങൾ ബോധവൽക്കരണം കൊടുക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന് മുൻപ് നാം എന്തൊക്കെ ചെയ്യണം, വിളവെടുപ്പിന് ശേഷം എന്തൊക്കെ ചെയ്യണം. വിളവെടുപ്പിന് മുൻപ് എന്ന് പറയുമ്പോൾ കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കർഷകർ തങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് കീടരോഗബാധ ഒട്ടുമേ നിയന്ത്രിക്കാൻ പറ്റാത്ത അത്യാവശ്യ ഘട്ടങ്ങളിൽ കീടനാശിനി പ്രയോഗിക്കാം. പക്ഷെ അത് ശാസ്ത്രീയമായിരിക്കണം. കൃത്യമായ കീടനാശിനി കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് മാത്രമേ കീടനാശിനി പ്രയോഗിക്കാവൂ. പിന്നെ കാത്തിരിപ്പ് കാലം വളരെ പ്രധാനമാണ്. കീടനാശിനി പ്രയോഗിച്ചത് മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള സമയമാണ് കാത്തിരിപ്പ് കാലം. അത് കൃത്യമായിട്ട് നാം സൂക്ഷിക്കുക. 1 ആഴ്ചയെങ്കിലും അതിനുള്ള സമയം കൊടുക്കുക.
1: കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിനോടൊപ്പം ആളുകൾക്ക് ഭയമില്ലാതെ കഴിക്കാൻ കഴിയുന്ന ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നതിലേക്ക് കേരളം ശ്രദ്ധ ഊന്നേണ്ടതുണ്ട്. ഈ ഓണത്തിന് സദ്യയിലെ വിഭവങ്ങളുടെ എണ്ണമല്ല, മറിച്ച് മുന്നിലെത്തുന്ന ഓരോ പച്ചക്കറിയും എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും സുരക്ഷിതമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യപ്പെട്ടതാണെന്ന് ഉറപ്പാക്കുന്നതാവട്ടെ.

0: മറ്റൊരു വിഷയവുമായി പ്രഭാത ഭേരീനി നാളെ നമസ്തേ അനന്തപുരിയിൽ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
5: അപ്പൊ അതിനെ മറികടക്കുക എന്നുള്ളതും വലിയൊരു ചാലഞ്ചാണ്. ചിലത് നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കണമെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും വേണം. ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ അതിന് ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
6: പുറമെ ചിരിച്ചുലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം, ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
7: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ഡെസ്ക് റിപ്പോർട്ട്.
2: അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപകർത്താക്കൾ, വിദഗ്ധർ എന്നിവർക്ക് സുപ്രധാന ചർച്ചകളിലേർപ്പെടാനും സമവായം രൂപീകരിക്കാനും പരിസ്ഥിതി സഹകരണം ശക്തിപ്പെടുത്താനും ബ്രിക്സ് യോഗം വേദിയൊരുക്കും. ഇന്നത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉദ്ഘാടന സെഷന് ശേഷം ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി, കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതി എന്നിവയുടെ മുൻഗണനാ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. നാളെ അന്തിമരേഖ സംബന്ധിച്ച മന്ത്രിതല ചർച്ചകൾ പരിസ്ഥിതി സഹകരണത്തിനും സുസ്ഥിര വികസനത്തിനും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധ ൂന്നി പ്രമേയാധിഷ്ഠിത ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കും.
1: വിദ്യാർത്ഥികൾ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പകരം അച്ചടക്കം, ലക്ഷ്യം, മികവ് എന്നിവ തിരഞ്ഞെടുക്കണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ചെന്നൈ കുട്ടംകുലത്തൂരിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകാനും അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2014 മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ രാജ്യത്തിന്റെ വളർച്ചയെയും അതിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് 5-ാം ക്യാമ്പയിന്റെ മാർഗരേഖകളുടെ പ്രകാശനവും ചടങ്ങിൽ നടത്തും. പെൻഷൻ വിതരണം ചെയ്യുന്ന 17 ബാങ്കുകൾ വിരമിക്കുന്ന ജീവനക്കാർക്കായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ ഉൾപ്പെടെ പുതിയ ടാങ്ക് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആരംഭിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഉദ്ഘാടനം ചെയ്തു. 14D സിനിമാ തിയേറ്റർ, വെർച്വൽ ജംഗിൾ സഫാരി, ജലധാര, അക്വേറിയം എന്നിവയെല്ലാം മൃഗശാലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ഈ പുതിയ സൌകര്യങ്ങൾ സഹായിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമായി 1968 മുതലാണ് ചിങ്ങമൊന്ന് സംസ്ഥാനത്ത് കർഷക ദിനമായി ആചരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ാം 10-ാം രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണമെന്ന് ശുപാർശ ചെയ്തത്. ഓണം പോലെ ഉത്സവ അവസരങ്ങളിൽ വിലക്കയറ്റ നിയന്ത്രണത്തിന് ഓണച്ചന്തകൾ അനിവാര്യമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സഹകരണ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവീസ് സഹകരണ ബാങ്ക് അക്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഓണത്തിന് സാധനങ്ങൾ ലഭ്യമാക്കാനും പൊതുവിപണി

ിലെ വിലനിയന്ത്രണത്തിനും ഇത്തരം ഇടപെടലുകൾ സഹായകമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ ആഗസ്റ്റ് 21-ന് കുട്ടികളുടെ ആഗ്രഹപ്രകാരം യൂണിഫോം അല്ലാത്ത ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ചർ പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ചർ പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിന്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങളുണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രിയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9-ാം സീഡുമായ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ പൌള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷിയു ക്യുയെ നേരിടും. FIH പുരുഷ ഹോക്കി 2-ാം പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിലായി. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. കനത്ത മഴ കാരണം ആദ്യ 2 സെഷനുകളുടെ കളി നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. ഈ മാസം 23-ന് കൊളംബോയിലാണ് പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ്. KCL സീസൺ 3-യുടെ ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിശ്വനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3-ാം സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലാബ് ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് PA മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. ഇതിന് ഇരയാകുന്നത് സാധാരണക്കാരാണെന്നും പരിശോധനകൾ ഇനിയും സൌജന്യമായി തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് NIT പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതം മറ്റെല്ലാ കലകൾക്കും മേലെയാണെന്ന് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പ്രശസ്തിപത്രവും ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ പുരസ്കാരവും സമ്മാനിച്ചു. വന്ദേമാതരത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. പാളയത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രത്യേക SC ST കോടതി സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിന്റെ സന്ദേശം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറാകണമെന്ന് പ്രമുഖ സാഹിത്യകാരനും ഗുരുവായൂരപ്പൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗം അധ്യക്ഷനുമായ പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മയ്യാനിയ ക്യാമ്പസിൽ ഒരു മാസമായി നടന്നുവരുന്ന ബുഖാരി മജ്ലിസ് സമാപിച്ചു. പ്രഗത്ഭ പണ്ഡിതനും സൂഫിവര്യനുമായ അതിരാം പട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത് അറ്റാശേരി പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും.
വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന പി ലീലയും സംഘവും പാടിയത് ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു.

നമസ്തേ അനന്തപുരിയിൽ, ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. സർക്കാർ തലത്തിലുള്ള രാജ്യത്തെ പ്രഥമ നിർമ്മിത ബുദ്ധി സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി. സർക്കാർ തലത്തിലുള്ള രാജ്യത്തെ പ്രഥമ നിർമ്മിത ബുദ്ധി സർവകലാശാല നിലവിൽ വരുന്നത്

0: എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം അറിയാം.
1: കാർഷിക മേഖല വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷവും അവാർഡ് വിതരണവും ഇന്ന് രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. മത്സ്യബന്ധന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്, എംപിമാർ, എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു. 2025 വർഷത്തെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഉമ്മൻചാണ്ടി സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ആദ്യമായി സമ്മാനിക്കുന്നതും മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ 3 പുതിയ അവാർഡുകളും ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായി സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യുന്നതും ഈ വർഷത്തെ കർഷക ദിനാഘോഷത്തിന്റെ പ്രത്യേകതകളാണ്. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും 1 സെപ്റ്റംബർ ചൊവ്വാഴ്ച തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ആദ്യം വിളിക്കുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും ഈ മാസം 24 വൈകുന്നേരം 4 മണിക്ക് മുൻപായി 0497-276-3473 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 കർഷക ദിനത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷനും കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയും വനിതാ കർഷകർക്കായി സ്ത്രീ സൌഹൃദ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും പരിചയപ്പെടുത്തലും എന്ന പരിപാടി കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ വെച്ച് ഇന്നും നാളെയും മറ്റന്നാളുമായി സംഘടിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4:30 വരെ സ്ത്രീ സൌഹൃദ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും കാണുന്നതിനും പ്രവർത്തിപ്പിച്ചു നോക്കുന്നതിനും സൌകര്യമുണ്ടായിരിക്കും. ചെറിയ ടില്ലറുകൾ, പുൽവെട്ടി യന്ത്രങ്ങൾ, പ്രൂണറുകൾ, അടുക്കളത്തോട്ടത്തിന് ഉപയോഗിക്കാവുന്ന വിവിധ കാർഷിക ഉപകരണങ്ങൾ മുതലായ യന്ത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട നമ്പർ 2812-00673. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 20-21 തീയതികളിൽ രാവിലെ 10 മണി മുതൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട നമ്പർ 0494-296-2296. മിത്രനികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് നാളെ മുതൽ 20-ാം തീയതി വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. നാളെ വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 20-21 തീയതികളിലെ ആടുവളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9388-464-383. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെയും ആറ്റിങ്ങൽ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് കർഷക ദിനത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്നു. ആറ്റിങ്ങൽ അവനവഞ്ചേരി ഗ്രാമത്തുമുക്ക് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ആറ്റിങ്ങൽ എംഎൽഎ ശ്രീമതി ഒ.എസ്. അംബിക കർഷക ദിനം ഉദ്ഘാടനം ചെയ്യും. ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ ശ്രീ എം. പ്രദീപ് അധ്യക്ഷനായിരിക്കും. കർഷകരെ ആദരിക്കുന്നതിനൊപ്പം വിവിധ കാർഷിക പ്രവർത്തനങ്ങളും മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ

0: എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പൊ അതിനെ മറികടക്കുക എന്നുള്ളതും വലിയൊരു ചാലഞ്ചാണ്. ചിലത് നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കണമെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും വേണം. ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ അതിന് ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
2: ഗ്രാമകേരളം. ആവണി പിറന്നു, ആഹ്ലാദം പൊട്ടിവിടർന്നു.

കർക്കിടക പെയ്ത്തിൻ്റെയും തുടർന്നുള്ള വറുതിയുടെയും സങ്കടങ്ങളെ ആകെ മറന്നുകൊണ്ട് ചിങ്ങം പിറക്കുകയായി. പ്രകൃതി പ്രശാന്ത സുന്ദരിയാകുന്നു. ആകാശം നറുനിലാവുകൊണ്ട് പാലാഴിയായി മാറുന്നു. മണ്ണിൽ പൂക്കളും ആകാശത്ത് നക്ഷത്രങ്ങളും ചിരിക്കുന്ന ചിങ്ങം വിടരുന്നു. കവിഭാവന കടം കൊണ്ട് പറഞ്ഞാൽ ശ്യാമസുന്ദരിയായി, മണ്ണിൻ്റെ ആർദ്രയായവളായി, മഴമുടി കൊണ്ട് നൃത്തം ചെയ്തവളായി കർക്കിടകം അരങ്ങൊഴിയുകയും അനുജത്തിയായ ചിങ്ങത്തെ സ്നേഹശാന്തതയുടെ പ്രതീകം പോലെ പകരമെത്തിക്കുകയും ചെയ്യുന്നു. ശ്രാവണ നക്ഷത്ര പൂർണിമയോടുകൂടിയത് എന്നർത്ഥത്തിൽ ചിങ്ങത്തെ ശ്രാവണമാസം എന്നുകൂടി വിളിക്കുന്നുണ്ട്. ശ്രാവണ പുഷ്പങ്ങൾ കാതോർത്തു നിൽക്കുന്നുരീ വഴിത്താര എന്ന് ചിങ്ങത്തിൻ്റെ വരവിനെക്കുറിച്ച് ONV കൊച്ചു ദുഃഖങ്ങൾ ഉറങ്ങൂ എന്ന കവിതയിൽ പറയുന്നുണ്ട്. കൊല്ലവർഷത്തിൻ്റെ ആരംഭമാണ് ചിങ്ങപ്പിറവിയിലൂടെ കുറിക്കുന്നത്. AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. കേരളത്തിൻ്റെ മാത്രമായ ഒരു കാലഗണനയാണ് ഇതെന്ന് പറയാം. എന്നാൽ മധുര, തിരുനെൽവേലി, ശ്രീലങ്ക എന്നിവിടങ്ങളിലും കൊല്ലവർഷത്തെ കാലഗണനയ്ക്കായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിലും മലയാള വർഷമായിട്ടാണ് ചിങ്ങം മുതൽ ആരംഭിക്കുന്ന കൊല്ലവർഷത്തെ കണക്കാക്കുന്നത്. കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം എന്നിവയാണ് മറ്റ് 11 മാസങ്ങൾ. ഈ മാസങ്ങളെ രാശികളായി ഗണിക്കാനാണ് ജ്യോതിശാസ്ത്രജ്ഞർക്ക് താൽപ്പര്യം. പരശുരാമ വർഷമാണ് കൊല്ലവർഷമായി മാറിയതെന്ന് ചില പാശ്ചാത്യ വിദ്വാൻമാർക്ക് അഭിപ്രായമുണ്ട്. ശങ്കരാചാര്യർ കൊല്ലത്തു വന്ന് തൻ്റെ അദ്വൈത വേദാന്തം ബ്രാഹ്മണർക്ക് മനസ്സിലാക്കി കൊടുത്തതിൻ്റെയും അവർ അത് അംഗീകരിച്ചതിൻ്റെയും സ്മരണ നിലനിർത്താനാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന കഥയും പ്രചാരത്തിലുണ്ട്. ഉദയമാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവാണ് കൊല്ലവർഷം ഏർപ്പെടുത്തിയതെന്ന് വാദിക്കുന്ന ചരിത്ര പണ്ഡിതരുമുണ്ട്. കൊല്ലം നഗരം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണ് കൊല്ലവർഷത്തിലൂടെ നിലനിൽക്കുന്നതെന്നും വ്യാപാര സമൂഹം കൊല്ലത്ത് വന്നെത്തിയതിനെ കുറിക്കുന്നതാണെന്നും വാദിക്കുന്നവരുണ്ട്. ഋതുസംക്രമണത്തിൻ്റെ ഭാഗമായി വേണം കർക്കിടകം കൊണ്ട് അവസാനിക്കുന്ന കൊല്ലവർഷ അന്ത്യത്തെയും ചിങ്ങത്തിലൂടെ ആരംഭിക്കുന്ന വർഷാദ്യത്തെയും കാണാൻ. പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഭാവങ്ങളെല്ലാം തെളിയുന്നത് ചിങ്ങപ്പിറവിയിലൂടെയാണ്. സങ്കടങ്ങളെ മുഴുവൻ ഇരുട്ടിലേക്കെറിഞ്ഞ് പ്രതീക്ഷയുടെ നറുനിലാവു ചുരുത്തുന്ന ചിങ്ങം മലയാളിക്ക് ആശ്വാസത്തിൻ്റെ ദിനങ്ങളാണ് സമ്മാനിക്കുന്നത്.

0: നിമിഷത്തിൽ എന്നു പാടുന്ന കവി. ക്ഷണികഭദ്രേ, നിന്റെ സാന്നിധ്യമെൻ ഭാഗ്യം എന്ന് ചിങ്ങത്തോട് സ്നേഹവായ്പോടെ പറയുന്നുണ്ട്. കവിക്ക് മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് ചിങ്ങപ്പിറവിയുടെ പുലരി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമാണ്.
1: ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തിയുലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു

0: പേറ്റുനോവിന്റെ വേദനകളെല്ലാം അനുഭവിച്ച് ഒടുവിൽ പൊന്നിറമുള്ള കുട്ടിയെ കിട്ടിയ അമ്മയുടെ സന്തോഷം ചിങ്ങത്തിന്റെ പിറവിയിൽ നാം അനുഭവിക്കുന്നു.
1: ആവണി പിറന്നു, ആഹ്ലാദം പൊട്ടിവിടർന്നു. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിലെന്ന് കൺകുരു, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കവിതാ ദേവിൻ.
5: നമ്മുടെ കൺപോളകളിൽ കണ്ടുവരുന്ന ചെറിയ എണ്ണഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന അണുബാധയാണ് കൺകുരുവായി കണ്ടുവരുന്നത്. ഇതിനെ ഹോർഡിയോളം എന്നാണ് പറയുന്നത്. കൺകുരു പ്രധാനമായും 2 തരത്തിൽ കണ്ടുവരുന്നു. ആദ്യത്തേത് ഹോർഡിയോളം എക്സ്റ്റേണം. ഇതാണ് സാധാരണയായി കണ്ടുവരുന്നത്. ഇതിനെ സ്റ്റൈ എന്നും പറയുന്നു. ഇത് കൺപീലികളുടെ അരികിലായി കണ്ടുവരുന്ന സൈസ് ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന എണ്ണഗ്രന്ഥികളുടെ വീക്കം മൂലമാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് ഹോർഡിയോളം ഇന്റേണം. ഇത് കൺപോളകളുടെ ഉള്ളിലായിട്ടാണ് കണ്ടുവരുന്നത്. മീബോമിയൻ ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന എണ്ണഗ്രന്ഥികളുടെ വീക്കം മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. കൺകുരു വളരെ സാധാരണയായി കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്നു. കൺകുരുവിന്റെ ലക്ഷണങ്ങൾ: കൺപോളകളിൽ, പ്രത്യേകിച്ച് കൺപീലികളുടെ അരികിലായി കണ്ടുവരുന്ന ചെറിയ വേദനയോടുകൂടിയ തടിപ്പാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. കണ്ണിൽ നിന്നും പഴുപ്പും വെള്ളമെടുപ്പും ചൊറിച്ചിലും ഉണ്ടാവുക, കൺപോളകൾ ഒട്ടിപ്പിടിച്ചിരിക്കുക, കണ്ണിനുള്ളിലെ കരകരപ്പും തട്ടലും, വെളിച്ചത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കൺകുരുവിന്റെ കാരണമാകാം. കൺകുരു സാധാരണയായി മറ്റുള്ളവരിലേക്ക് പകരുന്നതല്ല. പക്ഷേ അനുബന്ധമായി അണുബാധയുണ്ടെങ്കിൽ, അതായത് കണ്ണിൽ നിന്നും വെള്ളമെടുപ്പും പഴുപ്പും ഉണ്ടെങ്കിൽ, അണുബാധ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കൺകുരു ഉണ്ടാകുവാനുള്ള പ്രധാന കാരണങ്ങൾ: കൺപോളകളിൽ ഉണ്ടാകുന്ന ചില രോഗാവസ്ഥകൾ, ഉദാഹരണത്തിന് ബ്ലിഫറൈറ്റിസ് എന്ന രോഗം. ഇവിടെ ഗ്രന്ഥികളുടെ നാളത്തിൽ തടസ്സമുണ്ടാവുകയും അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. അനിയന്ത്രിതമായ പ്രമേഹം, അലർജി, വരണ്ട ചർമ്മം, തലയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് അഥവാ താരൻ, ഹോർമോണുകളുടെ വ്യതിയാനം, ഉയർന്ന കൊളസ്ട്രോൾ, ഐ സ്ട്രെയിൻ അഥവാ കണ്ണുകളുടെ പേശികൾക്കുണ്ടാകുന്ന ആയാസം, കണ്ണടകൾ ആവശ്യമുള്ള വ്യക്തികൾ അവ ഉപയോഗിക്കാതെ ദീർഘനേരം നിയർ വർക്ക് അഥവാ അടുത്തു വെച്ചു ചെയ്യുന്ന കേന്ദ്രീകൃത ജോലികളിൽ ഏർപ്പെടുന്നത്, വിറ്റമിന്റെ കുറവുകൾ, പ്രത്യേകിച്ചും വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇതെല്ലാം കൺകുരുവിന്റെ കാരണങ്ങളാകാം. കൺകുരുവിന്റെ ചികിത്സ: സാധാരണയായി കൺകുരു 1-2 ആഴ്ചകൾക്കുള്ളിൽ ശമിക്കുന്നതാണ്. കൺപോളകളിൽ തുണി ഉപയോഗിച്ച് ചൂടുപിടിക്കുന്നത് വേദനയും നീർവീക്കവും കുറയ്ക്കുവാൻ സഹായിക്കും. കൺപോളകൾ ബേബി ഷാമ്പു ഉപയോഗിച്ചോ ലിഡ് ക്ലീനിംഗ് ഷാമ്പു ഉപയോഗിച്ചോ വൃത്തിയാക്കുക. ഇത് ഗ്രന്ഥികളുടെ നാളത്തിലെ തടസ്സം നീക്കുവാൻ സഹായിക്കും. ചില അവസരങ്ങളിൽ ആന്റിബയോട്ടിക് തുള്ളിമരുന്നുകളും ഓയിന്റ്മെന്റും ആവശ്യമായി വന്നേക്കാം. വളരെ അപൂർവമായി അണുബാധ കൺപോളകൾക്ക് മുകളിലായി വ്യാപിക്കാം. ഇവിടെ ആന്റിബയോട്ടിക് ഗുളികകളും വേദന സംഹാരികളും ആവശ്യമായി വന്നേക്കാം. ചില അവസരങ്ങളിൽ കൺകുരു ആഴ്ചകളോ മാസങ്ങളോ മാറാതെ നിൽക്കുകയും കല്ലിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനെ കെലേസിയോൺ എന്ന് പറയുന്നു. ഇവിടെ INC അഥവാ ഇൻസിഷൻ ആൻഡ് ക്യൂറട്ടേജ് എന്ന ലളിതമായ ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. ചില അവസരങ്ങളിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകളും കെലേസിയോണിന്റെ ചികിത്സയ്ക്ക് നൽകാറുണ്ട്. കൺകുരു ഉള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന വ്യക്തികൾ കണ്ണിൽ അണുബാധയോ മറ്റ് അസ്വസ്ഥതകളോ ഉള്ളപ്പോൾ അവ ഉപയോഗിക്കാൻ പാടില്ല. കൺമഷി തുടങ്ങി കൺപോളകളിൽ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഗ്രന്ഥികൾക്ക് കൂടുതൽ തടസ്സമുണ്ടാക്കുകയും കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. പ്രമേഹ രോഗികൾ നല്ല നിലയിൽ പ്രമേഹ നിയന്ത്രണം ചെയ്യുക. കണ്ണടകൾ ആവശ്യമുള്ള വ്യക്തികൾ അവ ഉപയോഗിക്കുക. ഉപയോഗിക്കുന്ന കണ്ണടകളുടെ പവർ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. അടിക്കടി ഒരേ ഭാഗത്തു തന്നെ കൺകുരു വരികയാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ഒരു ബയോപ്സിക്ക് നിർദ്ദേശിച്ചേക്കാം. ഇത് മറ്റ് ഗുരുതര സങ്കീർണതകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്താനാണ്. സാധാരണയായി കൺകുരു വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ്. ശരിയായ വ്യക്തിശുചിത്വവും ജീവിതശൈലി ക്രമീകരണവും കൊണ്ട് ഇത് പരിഹരിക്കാവുന്നതാണ്.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കൺകുരു, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
6: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
11: 20 കാറുകൾ,
10: 25 സ്കൂട്ടറുകൾ,
11: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
10: 100,000 രൂപ വീതം 100 പേർക്ക്
11: ബമ്പർ സമ്മാനമായി BMW കാർ,
10: അങ്ങനെ 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
12: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണ വില
13: എന്നും രാവിലെ 10:30.
12: പ്രായോജകർ,
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: വാഴവേമായെന്ന ചിത്രത്തിൽ മാധുരി പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം.

0: ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം. ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
4: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി. അല്ലേ,
3: തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
0: ഇന്ന് ഓഗസ്റ്റ് 17. ചരിത്രത്തിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യങ്ങളുമായി ഇപ്പോൾ
6: ചരിത്രത്തിൽ ഇന്ന്. ആലപ്പുഴ ജില്ല ഔദ്യോഗികമായി രൂപം കൊണ്ടത് 1957 ഓഗസ്റ്റ് 17. 1990 ആലപ്പി എന്ന ഇതിന്റെ ഔദ്യോഗിക ഇംഗ്ലീഷ് നാമധേയം ആലപ്പുഴ എന്നാക്കി മാറ്റിയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ആലപ്പുഴ. കൂടാതെ കയർ വ്യവസായത്തിനും പേരുകേട്ടതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക കയർ വ്യവസായ സ്ഥാപനങ്ങളും ഈ ജില്ലയിലാണ്. കേരളത്തിൽ വനമില്ലാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ. തലങ്ങും വിലങ്ങുമായി ഒഴുകുന്ന തോടുകളും അതിലൂടെയുള്ള ജലഗതാഗതവും കണ്ട് കിഴക്കിന്റെ വെനീസ് എന്നാണ് കഴ്സൺ പ്രഭു ആലപ്പുഴയെ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യസമരസേനാനിയും ധീരരക്തസാക്ഷിയുമായ മദൻലാൽ ദിൻഗ്രയെ ബ്രിട്ടീഷുകാർ ലണ്ടനിലെ പെൻഡൺവിൽ ജയിലിൽ തൂക്കിലേറ്റിയത് 1909 ഓഗസ്റ്റ് 17. ബ്രിട്ടീഷ് മണ്ണിൽ വെച്ച് വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരസേനാനികളിൽ ഒരാളാണ് അദ്ദേഹം. ലണ്ടനിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരുന്ന മദൻലാൽ ദിൻഗ്ര ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഇന്ത്യ ഹൌസ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയിലെ വിപ്ലവകാരികളോട് ബ്രിട്ടീഷ് സർക്കാർ കാണിച്ച ക്രൂരതകൾക്ക് പ്രതികാരമായി 1909 ജൂലൈ 1 അദ്ദേഹം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സർ കഴ്സൺ വില്ലിയെ വെടിവെച്ചുകൊന്നു. തുടർന്ന് നടന്ന വിചാരണയ്ക്കൊടുവിലാണ് 25-ാം വയസ്സിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. 1947 ഓഗസ്റ്റ് 17 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിശ്ചയിച്ചുകൊണ്ടുള്ള റാഡ്ക്ലിഫ് രേഖ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സിറിൽ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള ബൌണ്ടറി കമ്മീഷനാണ് ഈ ഭൂപടം തയ്യാറാക്കിയത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനവേളയിൽ പഞ്ചാബ്, ബംഗാൾ എന്നീ പ്രവിശ്യകളെ 2 രാജ്യങ്ങൾക്കുമായി വിഭജിച്ചുകൊണ്ടാണ് ഈ രേഖ വരയ്ക്കപ്പെട്ടത്. രാജ്യം സ്വാതന്ത്ര്യം നേടി 2 ദിവസത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച ഈ രേഖ ദശലക്ഷക്കണക്കിന് ആളുകളെ ആശങ്കയിലാഴ്ത്തി. ഒട്ടനവധി ഗ്രാമങ്ങളും കുടുംബങ്ങളും ഒറ്റരാത്രി കൊണ്ട് ഇരു രാജ്യങ്ങളിലായി വിഭജിക്കപ്പെടാൻ ഇത് കാരണമായി. ഉപഭൂഖണ്ഡത്തിലെ എക്കാലത്തെയും വലിയ മാനുഷിക ദുരന്തങ്ങൾക്കും ജനകീയ കുടിയേറ്റങ്ങൾക്കും ഈ അതിർത്തി രേഖ വഴിമരുന്നിട്ടു. 1945 ഓഗസ്റ്റ് 17 ഡച്ച് ഭരണത്തിൽ നിന്നും ഇന്തോനേഷ്യ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇന്തോനേഷ്യയിൽ ഈ ദിവസം ഹരി കമർദേക്കാൻ എന്ന പേരിൽ ദേശീയ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനായ ജോർജ് ഓർവെല്ലിന്റെ രാഷ്ട്രീയ വ്യംഗ്യ കാവ്യ സ്വഭാവമുള്ള ലോക പ്രശസ്ത നോവൽ ആനിമൽ ഫാം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1945 ഓഗസ്റ്റ് 17. റഷ്യൻ വിപ്ലവത്തെയും തുടർന്നു വന്ന സ്റ്റാലിനിസ്റ്റ് ഭരണകൂടത്തെയും പരിഹസിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവലാണിത്. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ കോമ്പാക്ട് ഡിസ്ക് ജർമ്മനിയിലെ ഒരു ഫിലിപ്സ് ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ടത് 1982 ഓഗസ്റ്റ് 17. വിഖ്യാത പോപ്പ് സംഗീത ഗ്രൂപ്പായ അബ്ബായുടെ ദ വിസിറ്റേഴ്സ് എന്ന ആൽബമാണ് ആദ്യമായി CDയിലേക്ക് മാറ്റിയത്. ഡിജിറ്റൽ ഓഡിയോ സാങ്കേതിക വിദ്യയുടെയും സംഗീത വിപണിയുടെയും ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമായിരുന്നു ഇത്. വിവരസംഭരണ സാങ്കേതിക വിദ്യയിൽ പുതിയൊരു യുഗപ്പിറവിക്കാണ് ഈ ദിവസം തുടക്കം കുറിച്ചത്. ചരിത്രത്തിൽ ഇന്ന്.

0: ഓണക്കോടിക്കും പിന്നെ ഓണം സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം ലൈനർ പാർക്ക്, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.

0: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
5: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
3: എന്നാ പറയാം?
5: 90-72-503-503.
6: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
7: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
6: ഈ ഓഗസ്റ്റ് 22-ന് വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
8: നമസ്തേ എന്തവരിൽ. ഇനി കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് ദേവരാജൻ.

0: ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ONGC മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുണ്ട്. ഒക്കുപേഷണൽ ഹെൽത്ത് 14, ഹോമിയോപ്പതി 2, സ്പെഷ്യലിസ്റ്റ് 8. യോഗ്യത: ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി, MBBS അല്ലെങ്കിൽ MD, MS, DNB, PG ഡിപ്ലോമ അല്ലെങ്കിൽ BHMS. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ongcindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ongcindia.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 18. ഔഷധി തൃശൂർ കുട്ടനല്ലൂർ ഫാക്ടറിയിൽ ബോയിലർ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 ഒഴിവുണ്ട്. യോഗ്യത: ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബോയിലർ കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ്. പ്രായം 20-നും 41 വയസ്സിനും ഇടയിൽ. വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 19. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aushadhi.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aushadhi.org. നാഗ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എയിംസ് ഗ്രൂപ്പ് എ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് വനിത 2, ചൈൽഡ് സൈക്കോളജിസ്റ്റ് 1, മെഡിക്കൽ ഓഫീസർ ഹോമിയോപ്പതി യുനാനി 2, മെഡിക്കൽ ഫിസിസ്റ്റ് 2, ട്യൂട്ടർ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ 2. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://aims.nagpur.edu.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://aims.nagpur.edu.in. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. പ്രൊഫസർ 2, അസോസിയേറ്റ് പ്രൊഫസർ മാനേജ്മെന്റ് 1, അസിസ്റ്റന്റ് പ്രൊഫസർ മാനേജ്മെന്റ് സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് പാക്കേജിംഗ് AI, ML, സസ്റ്റൈനബിൾ പാക്കേജിംഗ് ആൻഡ് LCA, പാക്കേജിംഗ് ഡിസൈൻ പ്രിന്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈൻസ് 8. ലെക്ചർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ 1, അക്കാദമിക് കൗൺസിലർ പ്ലേസ്മെന്റ് ഓഫീസർ 1, യങ് പ്രൊഫഷണൽ അഡ്മിൻ ഇൻസ്ട്രുമെന്റേഷൻ ലൈബ്രറി 5, ലബോറട്ടറി അറ്റൻഡന്റ് 2, പാക്കേജിംഗ് ഡിസൈനർ 2. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iip-in.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iip-in.com. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 134 ഒഴിവുണ്ട്. യോഗ്യത: സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദം, BE, BTech, ഡിപ്ലോമ അല്ലെങ്കിൽ BSc, BCom, BBA അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, മാനേജ്മെന്റ് സയൻസ്, ബിസിനസ് സ്റ്റഡീസിൽ ബിരുദം. 2021 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ യോഗ്യത നേടിയവരെയാണ് പരിഗണിക്കുക. പ്രായം 18-നും 25 വയസ്സിനും ഇടയിൽ. ഓഗസ്റ്റ് 24, 25, 27, 28 തീയതികളിൽ മുംബൈയിൽ വച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും. കൊങ്കൺ റെയിൽവേക്ക് സ്ഥലം നൽകിയവർക്കും പ്രദേശവാസികൾക്കും മുൻഗണന. അപേക്ഷകർ NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://kongan railway.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://kongan railway.com.
1: തൊഴിൽ ദർശനം.
2: ₹30 കോടി
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഇരട്ട സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
9: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
10: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷകദിന ആശംസകൾ.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ജെ രാധാകൃഷ്ണൻ.
1: ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നു. പ്രകാശന ചടങ്ങ് മാത്രമല്ല, ഒരു പ്രസാധന സംരംഭത്തിന്റെ സമുദ്ഘാടനം കൂടിയായിരുന്നു. സ്വാഗത പ്രസംഗകൻ പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെയായിരുന്നു: സർവാദരണീയരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എല്ലാവരും ആദരിക്കുന്ന വിശിഷ്ടാതിഥികളെ എന്നാകാം സ്വാഗത പ്രസംഗകൻ ഉദ്ദേശിച്ചത്. സന്ദർഭവും അതാണല്ലോ. പക്ഷേ സർവാദരണീയർ എന്ന വാക്കിന് എല്ലാവരും ആദരിക്കേണ്ടവർ എന്നാണ് അർത്ഥം. സർവാദരണീയരായിരിക്കുന്നതോ എല്ലാവരും ആദരിക്കേണ്ടവരായിരിക്കുന്നവരാകും. ഇത്രയും വേണോ? ഈ സംരംഭത്തിന് ശോഭനീയമായ ഭാവിയുണ്ട് എന്ന് സമാശ്വസിച്ചുകൊണ്ടാണ് സ്വാഗത പ്രസംഗകൻ നിർത്തിയത്. ശോഭനീയം ശോഭിക്കപ്പെടേണ്ടതാണ്. സ്വാഗത പ്രസംഗകന് അക്കാര്യത്തിൽ ആത്മവിശ്വാസമോ ഉറപ്പോ ഇല്ലെന്നേ ശോഭനീയമായ ഭാവിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ ശോഭനീയമെന്ന വാക്കിന്റെ അർത്ഥമറിയാവുന്നവർക്ക് തോന്നുന്നു. ഈ സമാരംഭത്തിന് ശോഭനമായ ഭാവിയുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യം വ്യക്തമാകുന്നിടത്ത് വ്യാകരണജ്ഞർ കൃത് പ്രത്യയം എന്ന് വിളിക്കുന്ന പദങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? കൃത് പ്രത്യയങ്ങൾ ഭാവത്തിലും കർമ്മത്തിലും വരും. അകർമ്മകങ്ങൾക്ക് ഭാവത്തിലും സകർമ്മകങ്ങൾക്ക് കർമ്മത്തിലും പ്രയോഗമുണ്ടാകും. രമണീയം അല്ലെങ്കിൽ രമ്യം രമിപ്പിക്കുന്നതാണ്, ഇത് ഭാവത്തെ വ്യക്തമാക്കുന്നു. കർത്തവ്യമാകുമ്പോൾ കർമ്മത്തെ കാണിക്കുന്നു. കൃത് പ്രത്യയങ്ങളെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു ബാങ്കിൻ്റെ ഈയിടെ കണ്ട പരസ്യം ഓർത്തത്. പ്രതിമാസം അനുവദനീയമായ തവണയ്ക്കുമേൽ ATM വഴി പണം പിൻവലിക്കുകയാണെങ്കിൽ 10 രൂപ മുതൽ 50 രൂപ വരെയാണ് ചാർജ്. അനുവദനീയമായ തവണകൾക്കപ്പുറം അക്കൗണ്ടിൽ ഇടപാടുകൾ നടത്തിയാൽ ചാർജ് ചെയ്യപ്പെടും. അനുവദിക്കാവുന്ന തവണയാണ് അനുവദനീയ തവണ. അനുവദിക്കാവുന്ന തവണ ആപേക്ഷികമായി കൂടുന്നില്ല. പക്ഷേ ഇവിടെ വക്താവ് ബാങ്ക് ഉദ്ദേശിച്ചത് അനുവദിച്ചിട്ടുള്ള തവണയിലധികം എന്നാണ്. മറിച്ചാണെങ്കിൽ പരസ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ജെ രാധാകൃഷ്ണൻ.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടെ നിന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
3: പക്ഷേ കിട്ടാൻ സമയമെടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈജി തന്നെ പോവാം.
2: മൈജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
8: ഇനിയൊരു ഗാനത്തിലേക്ക്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന യേശുദാസ് പാടിയത് ചിത്രം കരുമാടിക്കൂട്ടൻ.

0: നമസ്തേ. അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. നാളെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. മികവ് നമ്മുടെ കടമയാണെന്നും ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും എത്രത്തോളം മികവ് പുലർത്തുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ നിരന്തരം സ്വയം ചോദിക്കണമെന്നും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കോഴിക്കോട് NIT ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങം 1. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഓണത്തിന് സാധനങ്ങൾ ലഭ്യമാക്കാനും പൊതുവിപണിയിലെ വില നിയന്ത്രണത്തിനും ഗവൺമെന്റ് ഇടപെടലുകൾ സഹായകമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സഹകരണ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വർക്കല ജാമിഅ മന്നാനിയ ക്യാമ്പസിൽ 1 മാസത്തെ ബുഖാരി മജ്ലിസിന് സമാപനം. പണ്ഡിതനും സൂഫിവര്യനുമായ അതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത് ആറ്റാശ്ശേരി പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി. ശ്രീലങ്ക ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. കനത്ത മഴ കാരണം ആദ്യ 2 സെഷനുകളുടെ കളി നേരത്തെ ഉപേക്ഷിച്ചിരുന്നു.

0: നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു: സർക്കാർ തലത്തിലുള്ള രാജ്യത്തെ പ്രഥമ നിർമ്മിത ബുദ്ധി സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ശരി ഉത്തരം: ബംഗളൂരു. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ ആദ്യത്തെ സർക്കാർ AI സർവകലാശാലയ്ക്കൊപ്പം ഒരു പ്രത്യേക AI ഹബ്ബും രൂപീകരിക്കുന്നുണ്ട്.
1: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
2: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
4: 45 ദിവസം?
5: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: മൈജിയോണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
0: ഇനിയൊരു ഗാനത്തിലേക്ക്. പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികൾ എഴുതി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും സുശീലയും പാടിയത്.

0: കേൾക്കാം കാലം സാക്ഷി.
1: ജുബ്ബ രാമകൃഷ്ണപിള്ള. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ജുബ്ബ രാമകൃഷ്ണപിള്ള 1910 ഓഗസ്റ്റ് 29 കൊല്ലത്ത് ജനിച്ചു. 14 വയസ്സിൽ അദ്ദേഹം വൈക്കം സത്യഗ്രഹത്തിൽ പങ്കെടുത്തു. 1930 പയ്യന്നൂരിൽ ഉപ്പു സത്യഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിലടച്ചു. ജയിൽ മോചിതനായ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജുബ്ബ തയ്ച്ചു നൽകിയതിനെ തുടർന്നാണ് ജുബ്ബ രാമകൃഷ്ണപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. 1933 അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് സൗജന്യ തയ്യൽ പരിശീലനം നൽകുന്നതിനായി ഫ്രീ ഹരിജൻ തയ്യൽ വിദ്യാലയം ആരംഭിച്ചു. മദ്യവർജന കമ്മിറ്റി, ഖാദി പ്രചരണ കമ്മിറ്റി തുടങ്ങി വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. 1944 സ്കാവഞ്ചേഴ്സ് യൂണിയൻ എന്ന സംഘടന രൂപീകരിച്ചു. 1972 രാജ്യം താമ്രപത്രം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2005 ഓഗസ്റ്റ് 18 ജുബ്ബ രാമകൃഷ്ണപിള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു.
2: കാലം സാക്ഷി.
1: കാലം സാക്ഷിയിൽ ഇന്ന് ജുബ്ബ രാമകൃഷ്ണപിള്ളയുടെ ശബ്ദം.
3: ഇവിടെ സി പി രാമസ്വാമിയാർ ഭരിച്ചിരുന്ന കാലത്ത് രൂപയിട്ടും കൊണ്ട് ആരും സഞ്ചരിക്കുന്നത് അന്ന് മർദ്ദനം ലഭിച്ചിരുന്നു അവർക്കെല്ലാം. സെക്രട്ടേറിയറ്റിലും മറ്റുമൊക്കെ കോട്ടും ടൈയും ഒക്കെ കെട്ടിക്കൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ തയ്യൽ യൂണിയൻ ഉണ്ടാക്കിയത് കൊണ്ട്, അതായത് തയ്യൽ തൊഴിലാളികളുടെ ഒരു സംഘടനയും അത് മുഖാന്തരം ഒരു ഫ്രീ ഹരിജൻ തയ്യൽ വിദ്യാലയവും തുടങ്ങിയപ്പോൾ അവിടെ രൂപ വയ്ക്കാൻ തുടങ്ങി. ആ രൂപ

0: പ്രിയപ്പെട്ടവരെയെല്ലാം അദ്ദേഹം തല്ലിത്തെറിച്ചു. ഒരു ദിവസം മഹാരാജാവിൻ്റെ അമ്മാവനായിരുന്ന രാജരാജ വർമ്മോഹന് രണ്ട് ജുബ തയ്പ്പിച്ചു. അത് ലാങ്കോട്ട് പോലിരിക്കും, അതും ഇട്ടും കൊണ്ട് അദ്ദേഹം തിരുമനസ്സിനെ മുഖം കാണിക്കാൻ പോവുകയും അതിനുശേഷം സി പി രാമസ്വാമിയർ അവിടെ ചെന്ന് മഹാരാജാവ് തിരുമനസ് കൊണ്ട് അത്തരം ഒരു ജുബ തയ്പ്പിച്ചു കൊണ്ടുപോയി ഇടുകയും ചെയ്തപ്പോൾ പിറ്റേ ദിവസം മുതൽ സി പി രാമസ്വാമിയർ എല്ലാവരും ജുബ ധരിക്കാനുള്ള ആർഡറ് ഉത്തരവ് ഇറക്കി.
1: മഹാരാജാവിനെ അല്ലേ,
0: മഹാരാജാവിന് ധരിച്ചതിന് ശേഷമാണ് രാജരാജവർമ്മ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ജുബ തയ്പ്പിച്ചു കൊണ്ടുപോയി ഒന്ന് മഹാരാജാവിന് കൊടുത്തു. അദ്ദേഹം ഇട്ടുകൊണ്ട് നിന്നപ്പോഴാണ് സി പി രാമസ്വാമിയിൽ ചെന്നത്. അന്ന് എല്ലാവരും ഔദ്യോഗിക വേഷമായിട്ട് ജുബായോ കുർത്തായോ
1: ധരിക്കണമെന്ന്
0: വിഷമമില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അന്ന് ചുനക്കര രാമവാര്യർ ഒരു പദ്യവും എഴുതി. ആജാനു രമ്യനീ രമ്യ ഭാരതീയ ഹിമപ്രഭ അസ്താന്ത ഹസ്തകവച സാജൂപ രാജസമ്മത എന്നുള്ള ആ കവിതയും അന്ന് എഴുതി. സജീവോത്തമൻ ജുബാവേഷത്തിൽ എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം സെക്രട്ടറിമാരെ ചീഫ് സെക്രട്ടറിയുടെ റൂം പരിശോധിച്ചു, മറ്റേ റൂം പരിശോധിച്ചു. അങ്ങനെ ഇതാണ് ജുബ എന്ന് പറഞ്ഞ് പൗരധ്വനി എഴുതി 8 കാലത്ത്. അതിനെതിരായിട്ട് ഞാൻ ജുബായും കുത്തായും എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതി. അതിൽ ജുബ ബംഗാളി ജുബയുണ്ട്, പഞ്ചാബി ജുബയുണ്ട്, ഗുജറാത്തി ജുബയുണ്ട്, ഇങ്ങനെ ജുബ പലതരത്തിലുണ്ട്. കുർത്ത ഏക്ക് പഹനാവാ ജോ സുർ ഡോക്കർ പഹനാ ജാത്താഹേ. അങ്ങനെ എഴുതിയതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ എഴുതിയതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എനിക്ക് എൻ്റെ ഹരിന തയ്യൽ വിദ്യാലയത്തിൽ അദ്ദേഹം കൊടുത്തയച്ചു. അന്ന് മുതൽ ആളുകളെല്ലാം ജുബ രാമകൃഷ്ണപിള്ള എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജുബ എന്നുള്ള പേര് ലഭിച്ചത്.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ജുബ രാമകൃഷ്ണ പിള്ളയുടെ ശബ്ദം.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
8: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
7: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
8: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
10: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
9: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
10: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
11: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
12: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 1 പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
11: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
12: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
2: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
13: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തുന്ന ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകരുത്.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
9: കേൾക്കാം നമുക്ക് ചുറ്റും. കേരള വെറ്റിനറി സർവകലാശാലയുടെ MSc, PG ഡിപ്ലോമ, BSc ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 10:30 പൂക്കോട് ക്യാമ്പസിൽ. വിശദവിവരങ്ങൾക്ക് KVASU.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്ലസ് ടു സേ പരീക്ഷ ജയിച്ചവർക്ക് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഒഴിവുള്ള ബിരുദം, BFA സീറ്റുകളിൽ അവസരം. ഈ മാസം 19-11 ബന്ധപ്പെട്ട കേന്ദ്രത്തിലെത്തണം. വിശദവിവരങ്ങൾക്ക് SSUS.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. കേട്ടത് നമുക്ക് ചുറ്റും.
10: ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
11: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
10: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
12: MRP-ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
13: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
14: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRP മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
15: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡില് ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
16: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
15: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
17: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
9: മോഹിനിയാട്ടം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ദേവരാജൻ.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ,
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
8: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ.
7: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
8: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
9: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
10: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
9: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
10: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
9: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
10: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
11: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
9: എന്നാ പറയാം?
11: 90 72 503 503.
3: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
12: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
13: വീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കുന്നേ?
14: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന് ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ട്?
15: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ. ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്. 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്. ഓണം ബോണസ് കൂപ്പൺ. 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ. അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
16: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
17: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ,
18: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നൈനാർ പാർക്ക്, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
19: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
20: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
21: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
22: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
21: നോവൽ സഞ്ചാരം.
23: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
24: നീണ്ടു നീണ്ടു പോകുന്ന റെയിൽപാളങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധ. ഈ പാളങ്ങൾ ഭൂമിയുടെ അറ്റങ്ങളെ തമ്മിൽ കൂട്ടി ബന്ധിക്കുന്നുവെന്ന് തോന്നി. ഭൂമി ഉരുണ്ടിട്ടാണെന്ന് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ റെയിൽപാളങ്ങൾ ഭൂമിക്ക് ചുറ്റുമായി ഇട്ട ഇരട്ട വലയങ്ങൾ പോലെ ഉണ്ടാകും. പാളങ്ങൾക്ക് ജീവനുണ്ടായിരുന്നുവെങ്കിൽ യോജനകൾക്കപ്പുറം എന്ത് നടക്കുന്നുവെന്ന് അവയ്ക്ക് പറയാൻ കഴിയുമായിരുന്നു. അവൾക്കും അനുജനും യാത്ര ചെയ്യേണ്ട വണ്ടി ഇപ്പോൾ എത്ര നാഴിക ദൂരത്താണെന്നും അവ പറഞ്ഞു തരുമായിരുന്നു. എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ ആലോചിക്കുന്നു, അവൾ തന്നെ തന്നെ ശാസിച്ചു. അപ്പോൾ തന്നെ മറിച്ചും വിചാരിച്ചു. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ തന്നെപ്പറ്റി ആലോചിക്കാതെ കഴിയുമല്ലോ. അനിയ, വണ്ടി വരാറായില്ലേ? രാധ പതുക്കെ അനുജന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. അയാൾ വിളക്കുകാലും ചാരി ഒരു ബീഡിയും വലിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുകയാണ്. ഇപ്പൊ ബ്ലോക്കാവും. പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞുവെന്ന നാട്യത്തിൽ ഗോപാലകൃഷ്ണൻ ഊന്നി വലിച്ചു. രാധ സ്റ്റേഷൻ ചുമരിനഭിമുഖമായി നിന്നു. അവളുടെ കണ്ണുകൾ ചുറ്റും പാറിക്കളിക്കുകയാണ്. ആ ചുമരുകളിൽ തെണ്ടി ചെക്കന്മാരുടെ കലാവാസനകൾ പലതും എഴുതി ചേർത്തിട്ടുണ്ട്. കാതിൽ വളയിട്ട ഒരു താടിക്കാരൻ വായും പൊളിച്ചു നിൽക്കുന്നു. അവന്റെ വായിൽ നിന്ന് ഒരു തെങ്ങ് മുളച്ചു പൊന്തിയിരിക്കുന്നു. മുഖം വരച്ചതൊരാളും തെങ്ങ് കൂട്ടിച്ചേർത്തത് മറ്റൊരാളുമാണെന്ന് സ്പഷ്ടം. അത് കണ്ടപ്പോൾ രാധയ്ക്ക് ചിരി വന്നു. അങ്ങേപ്പുറത്ത് 3-4 തരം ചെവികൾ വരച്ചിരിക്കുന്നു. ഒരു ചെവിയിൽ ലോലക്കുണ്ട്. അത് ചെവിയേക്കാൾ വലുതാണ്. തൊട്ടടുത്ത് കുറെ സാഹിത്യ സൃഷ്ടികളുണ്ട്. കുട്ടൂസാന്റെ ഉമ്മാനെ കൊളമ്പുകാരൻ കെട്ടിക്കൊണ്ടുപോയി എന്നൊരു വാർത്താശകലമാണ് ആദ്യം. പുള്ളി അയത്രമാന്റെ പെരടിക്ക് ബീക്കുകൊണ്ടു കരയണ്ട മോളെ കരയണ്ട എന്ന് ചരിത്രവും സാന്ത്വനവും കൂടിക്കലർന്ന വാക്യങ്ങൾ അടുത്തത്. കൊച്ചാമിനാനെ കെട്ടാന്നും പറഞ്ഞിട്ട് നായരിച്ചിനെയും കൊണ്ട്. ചാടിപ്പോയ കൊസറക്കണ്ണ എന്ന് സംഭവ ബാഹുല്യം ഉൾക്കൊള്ളുന്ന ഒരു സംബോധന മാത്രം. അതിന് ചുവട്ടിലായി ഒരു കവിതാശകലവുമുണ്ട്. രാധ അതും വായിച്ചു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ഒക്കത്ത് വെച്ചപ്പോ ചൂളം വിളിച്ചല്ലേ മാതുക്കുട്ടി. ആ അജ്ഞാത സാഹിത്യകാരൻ എന്തർത്ഥമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായില്ലെങ്കിലും ആ കവിത രാധയെ രസിപ്പിച്ചു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് അവൾ മൂളി. എന്നിട്ട് അപ്പുറത്തേക്ക് നോക്കി. ഛേ, അവൾ മുഖം തിരിച്ചു കളഞ്ഞു. മുട്ടൻ തെറികൾ എഴുതി വച്ചിരിക്കുന്നു. അവൾ റെയിലിലേക്ക് തന്നെ നോക്കി. ഒരു ചെറിയ ആൾക്കൂട്ടം ആ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വന്നു ചേർന്നിരിക്കുന്നു. പല തരക്കാർ, പല വേഷക്കാർ. അപ്പോൾ രാധ ആലോചിച്ചു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കുമോ ആ പാട്ടെഴുതിയത്? ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ആ പാട്ടിലെ കഥാനായികയായ മാധുക്കുട്ടി ഒരു പാവമായിരിക്കണമെന്ന് തോന്നി. അവളെ ഉപദ്രവിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടാകാം. പാവം, ഒടുവിൽ അവൾ നാടുവിട്ടുപോയതാകും. എല്ലാ പെൺകുട്ടികളുടെയും ഗതി ഇതുതന്നെയാണോ? ചിന്തകൾ ആ വഴിക്ക് തിരിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് കടിഞ്ഞാനിട്ടു. ആലോചിക്കരുതെന്ന് വിചാരിച്ചിടത്തേക്കാണ് മനസ്സ് പോകുന്നത്.
23: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
21: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.
2: ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി സ്വർണം വിളയുന്ന കാലമായി.
20: സമയം 8:35.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾ

ഇന്നവസാനമാണ് പൊന്നിൻ ചിങ്ങത്തിൻ്റെ പിറവി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കൊയ്ത്തുകാലത്തിലേക്കുള്ള പ്രതീക്ഷയാണ് ചിങ്ങമാസത്തെ പൊന്നിൻ ചിങ്ങമാക്കുന്നത്. കാർഷിക കേരളത്തിൻ്റെ ചില സ്മൃതിചിത്രങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യം കേൾക്കാം അയോധ്യ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും മാധുരിയും സംഘവും പാടിയത്. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ദേവരാജൻ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം നിറകുടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ജയവിജയ.

0: കാർഷിക കേരളത്തിന്റെ ചില സ്മൃതി ചിത്രങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
8: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
9: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
10: ഇന്ന് ഈ പരിപാടിയിൽ അനുലോമ വിലോമ പ്രാണായാമം, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
11: ജീവൽ പ്രവർത്തനങ്ങളുടെ സൂക്ഷ്മഭാവമാണ് പ്രാണൻ. ശ്വാസകോശത്തിന് ഗുണകരവും ഫലപ്രദവും ലളിതവുമായ അനുലോമ വിലോമ പ്രാണായാമത്തെ പരിചയപ്പെടാം. തസ്മിൻ സതി ശ്വാസപ്രശ്വാസോർ ഗതി വിച്ഛേദ പ്രാണായാമം എന്നാണ്. ബോധപൂർവമായ ശ്വാസോച്ഛ്വാസ നിയന്ത്രണമാണ്

0: വ്യായാമം എന്ന് പറയാം. ശ്വാസമാണ് ജീവനെ നിലനിർത്തുന്നത്. പ്രാണൻ എന്ന വാക്കിനെ ശ്വസിക്കുന്ന വായു, ജീവശക്തി, പ്രപഞ്ചചേതന എന്നിങ്ങനെ പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. പ്രാണായാമം അഷ്ടാംഗയോഗയിലെ 4 ഘട്ടമാണ്. ആസന സ്ഥിരത വന്നാൽ പ്രാണായാമം പരിശീലിക്കാം. പ്രാണായാമം ശ്വാസകോശ ആരോഗ്യം, രക്തചംക്രമണം, വാതക വിനിമയം എന്നിവയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഗുണം ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മിൽ ചിലരെങ്കിലും അധികമായി പ്രാണായാമം ചെയ്യാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കാര്യം സാധിക്കുന്നത് ചിലരുടെ ശൈലിയാണ്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതിനാൽ തുടക്കക്കാർ ലളിതമായ ആസനവും ലളിതമായ പ്രാണായാമവും പരിശീലിക്കണം. ഒരു പരിശീലകന്റെ നിർദ്ദേശം കൂടി വാങ്ങിയാൽ വളരെ നല്ലത്. നമുക്കിനി അനുലോമ വിലോമ പ്രാണായാമത്തിലേക്ക് കടക്കാം. ഏതെങ്കിലും സുഖകരമായ ആസനത്തിൽ നിവർന്നിരിക്കുക. നട്ടെല്ല് വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വിദ്യയുണ്ട്. അതായത് താടി പൊങ്ങാതെ തറനിരപ്പിൽ തന്നെ സമാന്തരമായി സ്ഥിതി ചെയ്യിക്കുക. വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ആദ്യം ശ്വാസം പുറത്തുവിടുക. അതേ മൂക്കിലൂടെ തന്നെ വളരെ സാവധാനം ശ്വാസമെടുക്കുക. നടുവിരലും മോതിരവിരലും ഉപയോഗിച്ച് ഇടത് മൂക്ക് അടച്ചതിന് ശേഷം വലത് മൂക്ക് തുറന്ന് ശ്വാസം സാവധാനം വിടുക. ശ്വാസം എടുക്കുന്ന സമയത്തേക്കാൾ ഇരട്ടി സമയം എടുത്തുകൊണ്ട് നിശ്വസിക്കാൻ ശ്രമിക്കുക. ഈ പ്രക്രിയ ആവർത്തിക്കുക. കുറച്ചു നാളത്തെ പരിശീലനത്തിന് ശേഷം ഓരോ മൂക്കിലൂടെയും എടുക്കുന്ന ശ്വാസം അല്പസമയം ഇരുമൂക്ക് അടച്ച് ഉള്ളിൽ നിർത്തിയതിന് ശേഷം പുറത്തുവിടുക. ശ്വാസം അകത്തെടുക്കുന്നതിനെ പൂരകമെന്നും ഉള്ളിൽ നിലനിർത്തുന്നതിനെ കുംഭകമെന്നും പുറത്തുവിടുന്നതിനെ രേചകം എന്നും അറിയപ്പെടുന്നു. ഈ ശ്വാസക്രമം 1:4:2 എന്നതിലായാൽ നന്ന്. തുടക്കത്തിൽ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുത്താൽ മതി. കുറച്ചു നാളത്തെ സ്ഥിരമായ പരിശീലനത്തിന് ശേഷം നമ്മുടെ മനസ്സും പ്രാണനുമൊക്കെ പരസ്പരം യോജിക്കുന്ന ഒരു അനുഭവമുണ്ടാകുമ്പോൾ എണ്ണത്തിൽ അല്ല മറിച്ച് ശ്രദ്ധയിലും അവബോധത്തിലുമാണ് കാര്യമെന്ന് സ്വയം ബോധ്യപ്പെടുന്നു. അപ്പോൾ നാം അറിയാതെ തന്നെ യോഗയുടെ പാതയിലായി എന്ന് അനുഭവപ്പെടുന്നു.
1: അനുലോമ വിലോമ പ്രാണായാമം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
9: ഓണം ഫെസ്റ്റ് 1 August to September 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
8: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട് പോച്ചൽ.
10: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
11: ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെന്റ് പോലും ബുദ്ധിമുട്ടാണ്. കാരണം നിയമമുണ്ട്, നിയന്ത്രണത്തിലാണോ വെച്ചാലാണ്, പക്ഷെ അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലില്ല ആ സമയത്ത്. പക്ഷേ വേറൊരു വശമുള്ളത്, 85 മുതൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.
10: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
12: ഗാനരചന എസ് രമേശൻ നായർ, സംഗീത സംവിധാനം ഔസേപ്പച്ചൻ, ചിത്രപാടിയത് ചിത്രം ദില്ലിവാല രാജകുമാരൻ.

നമസ്തേ അനന്തപുരിയിൽ അവസാനമായി ഒരു ഗാനം കൂടി കേൾക്കാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് സംഗീതം നൽകിയത്.

നമസ്തേ എൻഡബ്ല്യുയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര. ഏവർക്കും ശുഭദിനാശംസകൾ.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ചേട്ടാ മൈജിയിലേക്ക് വിടാ.
5: ഓണ ഷോപ്പിയോ?
4: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളാ മനസ്സിലും കേറി.
5: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

0: വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ട്രിവാൻഡ്രം.

0: മീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് 1961 മുതൽ 1970 വരെയുള്ള ഏതാനും ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യ ഗാനം അഗ്നിപരീക്ഷ എന്ന ചിത്രത്തിൽ സുശീലയും സംഘവും പാടിയത്. വരികൾ എഴുതിയത് വയല, സംഗീതം നൽകിയത്

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
2: മൈജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
8: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.
9: ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി സ്വർണം വിളയുന്ന കാലമായി.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
11: എന്നും രാവിലെ 10:30
10: പ്രായോജകർ
11: ഇനി റീറ്റെയിൽ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം അടിമകൾ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ വയലാറും ദേവരാജനും.

0: ഇന്നത്തെ ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
4: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
3: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
5: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം കെ രാഘവൻ, AP കോമള പാടിയത് ചിത്രം ആദ്യ കിരണങ്ങൾ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്.
5: അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇനി. പി ഭാസ്കരന്റെ രചന, കെ രാഘവന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർക്കുക, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ഗാനഭാരത്തിൽ ഇനി കേൾക്കാം ത്രിവേണി എന്ന ചിത്രത്തിൽ P. സുശീല പാടിയ ഗാനം. ഗാനശില്പികൾ വയലാറും ദേവരാജനും.

0: ഗാനോപഹാരത്തിൽ ഇതുവരെ കേട്ടത് 1961 മുതൽ 1970 വരെയുള്ള ഏതാനും ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പന്ത്രണ്ടാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് ഇന്ന് ചേരുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പട്നയിൽ ഇന്ന് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് ELC 2.0 ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് സാക്ഷരത, ഡിജിറ്റൽ ഇടപെടൽ, ജനാധിപത്യത്തിൽ പൌരന്മാരുടെ അർത്ഥവത്തായ പങ്കാളിത്തം എന്നിവയ്ക്ക് പ്രചോദനം നൽകുന്ന പ്രധാന ചുവടുവയ്പ്പാണ് സംരംഭം. കർഷക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മേയർ VV രാജേഷാണ് തൈ നട്ടത്. ഓണം സ്പെഷ്യൽ ട്രെയിനിന് കരുനാഗപ്പള്ളിയിലും കായംകുളത്തും സ്റ്റോപ്പ് അനുവദിച്ചതായി KC വേണുഗോപാൽ MP. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണ് SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് റൂട്ടിൽ അനുവദിച്ച സ്പെഷ്യൽ ട്രെയിനിന് അധിക സ്റ്റോപ്പ് അനുവദിച്ചത്. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രത്യേക SC ST കോടതി സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം കൊല്ലം കന്നേറ്റിക്കായലിൽ കാണാതായ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം ചവറ വട്ടക്കായലിൽ കണ്ടെത്തി. കരുനാഗപ്പള്ളി പടനായർ കുളങ്ങര സൌത്ത് സ്വദേശി ബിലാലാണ് മരിച്ചത്. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് ഫുട്ബോൾ മീറ്റിന് ഇന്ന് തുടക്കം. മലപ്പുറത്ത് വ്യാഴാഴ്ച വരെ തുടരുന്ന മത്സരത്തിൽ 32 ടീമുകൾ മത്സരിക്കും.

0: പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സംഗീതവും ജീവിതാനുഭവങ്ങളും ഒത്തുചേരുന്ന ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതിയുടെ താളത്തിനൊപ്പം ജീവിതം ക്രമീകരിച്ച മണ്ണിന്റെ മണമറിഞ്ഞ ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ജൈവ കൃഷി രീതികളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന തണൽ എന്ന സംഘടനയുടെ അമരക്കാരിൽ ഒരാളായ ഉഷ ശൂലപാണിയാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. വിത്ത് സംരക്ഷണത്തിനും കീടനാശിനി വിരുദ്ധ പോരാട്ടങ്ങൾക്കും തന്റെ ജീവിതം മാറ്റിവെച്ച അവർ തന്റെ കർമ്മപഥത്തിലെ വെല്ലുവിളികളും ആവേശം പകരുന്ന സംഗീത വിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഉഷ ശൂലപാണിയെ ഇന്നത്തെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം മേഡം.
4: സന്തോഷം.
3: പ്രകൃതിയോടും മണ്ണിനോടും ഇത്രയേറെ ആഭിമുഖ്യം തോന്നാൻ കാരണമായത് എന്താണെന്നൊന്ന് പറയാമോ? ചിലർക്കത് കുട്ടിക്കാലവും അന്നത്തെ ചുറ്റുപാടുകളും ഒക്കെ ആയിരിക്കുമല്ലോ. ഇപ്പൊ മേഡത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി സംരക്ഷണ മേഖലയിലോട്ട് നയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം?
4: പ്രകൃതി എന്നുള്ളത് എനിക്കൊന്നും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്കത് അനുഭവം ആണത്. അതെനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ജനിച്ച തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. അപ്പൊ അങ്ങനെ പ്രകൃതിയിൽ കളിച്ചു വളർന്ന് മണ്ണുമായിട്ടും ചെടികളുമായിട്ടും മരങ്ങളുമായിട്ടും ഒരു കൂട്ടുകൂടി അവരും കൂടെ ചേർന്നതാണ് കൂട്ടുകാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വളർന്നു വന്നപ്പോൾ പക്ഷെ പ്രകൃതി എന്നുള്ള വാക്കൊന്നും നമ്മളന്ന് അങ്ങനെ ഉപയോഗിച്ചതായിട്ട് ഓർമ്മിക്കുന്നില്ല. പിന്നീട് ശരിക്കും ഇതിലേക്ക് വരാൻ കാരണം ഒരർത്ഥത്തിൽ വയനാട്ടിലേക്കുള്ള ഒരു യാത്ര അനുഭവമാണ്. അപ്പൊ ആ യാത്ര മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വളരെ വ്യത്യസ്തമായി പ്രകൃതിയും മനുഷ്യനും ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് നേരിട്ട് അവിടെ നിന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ആ യാത്ര കഴിഞ്ഞു. അതിനെ തുടർന്ന് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളുമായിട്ടും, പ്രത്യേകിച്ചും ഡോക്ടർ ശാന്തി ഈ രംഗത്തെ ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും ഒക്കെയാണ് പ്രകൃതി വേറൊരു രീതിയിൽ കാണാനായിട്ട്. കാരണം മനുഷ്യനും പ്രകൃതിയും എങ്ങനെ ഒരുമിച്ച് ജീവിക്കണം, പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ, പക്ഷേ നമ്മൾ അതിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ വളരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയോട് ഇടപഴകേണ്ടത്? നമ്മൾ പറയുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ്, അല്ലാണ്ട് അതൊരു വിഭവമായിട്ടല്ല കാണുന്നത്. ഇത്തരം ആശയങ്ങളൊക്കെ വാസ്തവത്തിലും ആ സമയത്താണ്, 80s-90s എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതാണ് കൃഷിശാസ്ത്രം പഠിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഞാനൊരു എങ്ങനെയാണ് പ്രകൃതിയും കൃഷിയും മനുഷ്യനും ഒരുമിച്ച് നിലനിൽക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. ആ സമയത്ത് ഒരുപാട് വായന അനുഭവം ഉണ്ടായി. പ്രത്യേകിച്ചും സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതാണ് ഒരർത്ഥത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചത്. അത് ലോകത്തിന്റെ തന്നെ പരിസ്ഥിതി ബോധത്തിനെ സ്വാധീനിച്ചതാണ്. നിയമങ്ങൾ, അമേരിക്കയിലടക്കം നിയമങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ആ പുസ്തകത്തിന്റെ തുടർ ചലനമാണ്. പക്ഷെ ആ പുസ്തകം ഞാൻ വായിച്ച് ഏകദേശം അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തം, ഭോപ്പാൽ ട്രാജഡി സംഭവിക്കുന്നതും 1984. അപ്പൊ അതും ഒരർത്ഥത്തിൽ വല്ലാതെ നമ്മൾ ഞെട്ടിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ സൈലന്റ് സ്പ്രിംഗ് വായിച്ച് കീടനാശിനികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. കാരണം നമ്മൾ പഠിക്കുന്നത് കൃഷിശാസ്ത്രമാണ്, അതിൽ നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്നു, അത് കർഷകരോട് പഠിപ്പിക്കാൻ ആണല്ലോ ആ പ്രൊഫഷൻ തന്നെ. അപ്പൊ ആ സമയത്താണ് ഈ പുസ്തകം വായിക്കുന്നതും തുടർന്ന് ഈ ദുരന്തം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് രണ്ടും വല്ലാതെ നമുക്കൊരു ആഘാതം ഉണ്ടാക്കുകയും ഒരുപാട് ചർച്ചകൾ ഇതിനെ തുടർന്ന് കീടനാശിനികളെ കുറിച്ച് ഇന്ത്യയിലും ഉണ്ടായി. അതിലും ഒരുപാട് ഡോക്ടേഴ്സ്, ഡോക്ടർ മീരാശിവ പോലെയുള്ളവര്, പിന്നീട് മെഡിക്കോ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്നാണ് വാസ്തവത്തിലും ഞാൻ കീടനാശിനി ഉപയോഗിച്ച് എങ്ങനെയാണ് കർഷകനോട് കൃഷി ചെയ്യാൻ പറയുക എന്നുള്ള ഒരു വേവലാതിയായിരുന്നു വാസ്തവത്തിലും. കാരണം ഭോപ്പാൽ ദുരന്തം ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു ദുരന്തമാണെങ്കിൽ ഇതെന്തായാലും ഒരു പോയ്സൺ ആണെന്നുള്ളൊരു തിരിച്ചറിവ്.

0: കാരണം കീടനാശിനി നമ്മൾ എപ്പോഴും മരുന്ന് എന്നാ പറയുക, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതൊരു പോയ്സനാണ്. അപ്പൊ ആ പോയ്സൺ ചെറിയ അളവിൽ ചെറിയ ജീവികൾക്ക് നശിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു അക്യുമുലേറ്റഡ് ഫലം എന്ന് പറയുന്നത് മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളെയും ബാധിക്കുമല്ലോ എന്നുള്ളൊരു അവലോകനം ആ സമയത്ത് പല ആളുകളും വായനയിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത്.
1: നമ്മളൊരു ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടം വരെയും പരിസ്ഥിതിയും അല്ലെങ്കിൽ ജീവിതവും പ്രകൃതിയും തമ്മിൽ വ്യത്യാസമില്ല, അതെങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവുകയാണ്, വ്യത്യാസപ്പെടുത്തി നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ അവിടെ നിന്നങ്ങ് ആ ബാലൻസ് മാറിയിട്ട് മനുഷ്യൻ എന്തോ കൺസ്യൂം ചെയ്യുന്ന ഒരാളും പ്രകൃതിയെ അതിന്റെ മേഡം നേരത്തെ പറഞ്ഞതുപോലെ വിഭവങ്ങൾ തരുന്ന ഒരു കാര്യവുമായിട്ട് അങ്ങനെ മാറുകയാണ്. അപ്പോൾ എവിടെയാണ് ആ ബാലൻസ് തെറ്റിയതായിട്ട് തോന്നുന്നത്? ഇപ്പോൾ മനുഷ്യന്റെ ജനസംഖ്യ കൂടിയതാണോ, അവന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചതാണോ, വികസനം വന്നതാണോ, മനുഷ്യന് മനസ്സിലുണ്ടായ മാറ്റമാണോ, അതെ നമുക്ക് നിലനിൽക്കാൻ വേണ്ടുന്ന വിഭവങ്ങൾ വേണം എന്നുള്ള ഒരു സർവൈവൽ അതിന്റെ ഭാഗമായിട്ടാണോ ആ മാറ്റം വന്നത്?
0: ഇതൊരു പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യന്റെ പരിണാമത്തിന് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഒരു പക്ഷെ പ്രകൃതിയെ ഒരർത്ഥത്തിൽ കുറെ നശിപ്പിച്ചിട്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. മനുഷ്യന്റെ പരിണാമം തന്നെ കൂടെയുള്ള പല ജീവികളും ഇല്ലാതെ ആയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട്. പക്ഷേ വലിയ തോതിലുള്ള വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ നാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ്. അതിനെ തുടർന്നാണ് നമ്മൾ രാസവസ്തുക്കളുടെ ആ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നു, യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, ആ യുദ്ധങ്ങളിൽ ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ, അതായത് പ്രകൃതി എപ്പോഴും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വൈവിധ്യം എന്ന് പറയുന്നത് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് വാസ്തവത്തിലും ഈ രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം. രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം മനുഷ്യന്റെ വലിയൊരു കണ്ടുപിടുത്തം തന്നെ ആയിരിക്കാം. പക്ഷേ അത് എന്തിനുപയോഗിച്ചു, അത് എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് അത് പ്രകൃതിയുമായിട്ടുള്ള ഒരു വലിയൊരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാരണം പിന്നെ നമ്മൾ പ്രകൃതിയെ ശ്രദ്ധിക്കാതെ പോയി. അതേസമയം ഇതിനെക്കുറിച്ച് അപ്പോഴും പഠിക്കുന്ന ശാസ്ത്രജ്ഞരുണ്ട്. അതിൽ പ്രത്യേകിച്ചും വലിയൊരു രസതന്ത്രജ്ഞയായിട്ടുള്ളൊരു വലിയൊരു ശാസ്ത്രജ്ഞ അന്ന് ഉണ്ടായിരുന്നു. അവര് ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും, ഫ്രിറ്റ്സ് ഹാബർ, ക്ലാര ഹാബർ എന്നാണ് അവരുടെ പേര്. ഫ്രിറ്റ്സ് ഹാബർ വളരെ അറിയപ്പെടുന്ന ആളാണ്, രസതന്ത്രം പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ക്ലാര ഹാബർ അത്ര അറിയപ്പെടുന്നില്ല. ഫ്രിറ്റ്സ് ഹാബർ ഈ രാസവസ്തുക്കൾ യുദ്ധത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു ഭരണകൂടത്തിന്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ശാസ്ത്രത്തിനെ ഇങ്ങനെ മനുഷ്യർക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ക്ലാര ഹാബർ അദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു ഭാര്യയാണ്. പക്ഷെ അവസാനം അവർ ആത്മഹത്യയാണ് ചെയ്തത്. അപ്പൊ എനിക്കൊന്ന് അന്നോട്ടായിരിക്കണം ഇത്രയും ഒരു കൃഷി തുടങ്ങിയതൊട്ട് മാറ്റമുണ്ട്. പക്ഷെ കൃഷിയിലും കുറെ കൂടെ പ്രകൃതിയുമായിട്ട് നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് അതിനെ മനസ്സിലാക്കി അതിനൊരു സാവകാശമുണ്ട്. പക്ഷെ ഈ ഒരു ഇതില് വാസ്തവത്തിലൊരു യുദ്ധം തന്നെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയാ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ യുദ്ധത്തിനായിരുന്നെങ്കിൽ പിന്നീട് കൃഷിഭൂമിയിലാണ് ആ യുദ്ധം തുടർന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള ചർച്ചകൾ ആ സമയത്ത് പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇതിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം വരുന്നത്. അതുവരെ അത്രയില്ല. ഇന്ത്യയിലാണെങ്കിൽ ലോകത്തെവിടെയാണെങ്കിൽ കഴിഞ്ഞൊരു 200 വർഷത്തിന്റെ ഒരു എടുത്തു നോക്കി കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം വരെ വളരെ കുറച്ച്. ഇപ്പോൾ ചില ഫംഗിസൈഡ്സ് ആയിട്ട് കൃഷിശാസ്ത്രം പഠിക്കുന്നവർ പഠിക്കുന്ന എപ്പോഴും ഉള്ളത് മുന്തിരി തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന, അപ്പൊ അതൊക്കെ വളരെ കുറച്ചുകൂടി മൈൽഡാണ്. പക്ഷെ പിന്നീട് ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ട്സ് പല പഠനങ്ങളും പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കെമിക്കൽ ഇൻഡസ്ട്രി അത് പിന്നീട് ആവശ്യമില്ല, യുദ്ധം വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ പലതിനെയും പുതിയ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെയാണ് രാസവളങ്ങളുടെയും അതുപോലെ രാസകീടനാശിനികളുടെയും വളർച്ച ഉണ്ടാവുന്നത്. അത് കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു, അപ്പൊ പട്ടിണി എന്നുള്ളതൊരു ലോകത്ത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അപ്പൊ ആഹാര ഉൽപാദനം കൂട്ടണം, ഒരർത്ഥത്തിൽ ഒരു എളുപ്പ വഴിയായിട്ടാണ് നമ്മൾ അതിനെ സ്വീകരിച്ചത്. അപ്പൊ അതേസമയം നമുക്കറിയാം ഈ ശാസ്ത്രത്തിന്റെ വളർച്ച കാരണം മനുഷ്യ സൗകര്യങ്ങൾ കൂട്ടുന്ന, നമ്മുടെ ജീവിതം കുറെ കൂടെ എളുപ്പമാക്കുന്ന കുറെ വികസനം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന്റെ മറുവശം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രകൃതിയിലെ വൈവിധ്യം കുറയ്ക്കുന്ന, അതിലെ വെള്ളം മണ്ണ് എല്ലാത്തിനെയും ഒരു നമ്മളൊരു ഡംപിംഗ് ഗ്രൗണ്ട് പോലെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. അവിടെയാണ് ആ ഒരു വിടവ് ഉണ്ടായിരിക്കുന്നത്.
1: ഇപ്പൊ മാഡം കൃഷിയാണ് പഠിച്ചത്, അഗ്രികൾച്ചറും, അന്നത്തെ കാലത്തൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനത്തെ ഒക്കെ സ്വപ്നങ്ങളായിരിക്കുമല്ലോ. ഇപ്പൊ മാഡം ഇങ്ങനെ കൃഷിയെ കുറിച്ച് പഠിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് തന്നെയാണോ വന്നത്, അല്ല അങ്ങനെ സംഭവിച്ചു പോയതാണോ?
0: ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സംഭവിച്ചു പോയതാണെന്ന് പറയാം. കാരണം അന്നത്തെ കാലത്ത് മെഡിസിൻ തന്നെയാണല്ലോ എല്ലാവരും, അന്ന് എൻട്രൻസ് എക്സാം ഒന്നും ആയിട്ടില്ല. അപ്പൊ എനിക്കും 2-3 മാർക്കുകൾ കുറവായിരുന്നു, അങ്ങനെ മെഡിസിൻ കിട്ടിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും അത് ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഹോർട്ടിക്കൾച്ചറാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പോലും പക്ഷെ അറിഞ്ഞത് അപ്പോഴാണ് കേട്ടോ. എന്നെ അതിലേക്ക് നയിച്ചത് വാസ്തവത്തിൽ എൻ വി കൃഷ്ണവാര്യരാണ്. എന്റെ അച്ഛന്റെ ഗുരുവാണ് എൻ വി കൃഷ്ണവാര്യർ. അപ്പൊ അദ്ദേഹത്തിന്റെ മകളും ഹോർട്ടിക്കൾച്ചറാണ് പഠിച്ചത്. അപ്പൊ കൃഷിയോട് എനിക്ക് താല്പര്യമുണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കൃഷി നമ്മൾ ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നി, അങ്ങനെയാണ് കൃഷി പഠിക്കാനായിട്ട്. ഞാൻ തൃശ്ശൂര് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസിലാണ് പഠിച്ചത്.
1: അപ്പോ ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം മാഡത്തിന് ആദ്യം കേൾക്കാനായിട്ട് ആഗ്രഹമുള്ള പാട്ട്?

0: ഒന്ന് പറയാമോ?
1: എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ അടുത്ത കാലത്താണല്ലോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ജാനകിയമ്മ നമ്മളെ വിട്ടുപോയത്. അപ്പോ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഒരു ഗാനം എന്ന് പറയുന്നത് വിശ്വമഹാക്ഷേത്ര സന്നിധിയിൽ. അത് എനിക്ക് തോന്നുന്നു ഞാൻ പ്രീഡിഗിരിക്കൊക്കെ പഠിക്കുന്ന കാലത്താണ് ആ സിനിമ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച ഇറങ്ങുന്നത്. എം പി ശ്രീനിവാസന്റെ സംഗീത സംവിധാനത്തിൽ യൂസഫ് അലി കച്ചേരി എഴുതിയ ഒരു ഗാനമാണ്. സാഹിത്യം താല്പര്യമുണ്ട്, അപ്പൊ കവിതകളൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം നമ്മളെ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടും സിനിമയുമാണത്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുക്കുന്ന ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
9: തണൽ എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം ഒന്ന് പറയാം. തണൽ എന്ന സംഘടന രൂപീകരിച്ചത് ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നിട്ടാണ്. മെയിൻലി കണ്ണൂരുള്ള, അപ്പൊ കണ്ണൂര് ഇന്നുമുള്ള ഒരു സംഘടനയാണ് സീക്ക് എന്ന് പറയും, സൊസൈറ്റി ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ കേരള. അപ്പൊ ഞങ്ങളൊക്കെ അതിന്റെ പരിസ്ഥിതി വിദ്യാഭ്യാസം അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പ്രൊഫസർ ജോൺസി ജേക്കബ് ആണ് അത് നയിച്ചിരുന്നതെന്ന്. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് പേര്, ജയകുമാർ അദ്ദേഹം എന്റെ ഹസ്ബൻഡാണ്, ഇപ്പോ അദ്ദേഹം, ജയൻ, പിന്നെ ശശികുമാർ, പിന്നെ കുഞ്ഞിക്കണ്ണൻ, പിന്നെ ഞങ്ങൾ കുറച്ച് പേര്, അങ്ങനെ ഞാൻ ചേർന്നിട്ടാണ് തണൽ എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിക്കുന്നത്. തുടങ്ങാനുള്ള കാരണം നമുക്ക് കാട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം കാട്ടിൽ പോയി കുറച്ചുകൂടെ ഗവേഷണം, പ്രത്യേകിച്ച് ഇവരെല്ലാം ബേർഡ് വാച്ചേഴ്സും അങ്ങനത്തെയാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ചെടികളിലാണ് താല്പര്യം. അപ്പൊ അങ്ങനെ കാട്ടിൽ പോവാന്നുള്ളതാണ് പ്രധാനം. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് പഠനങ്ങളും ചെയ്യാം. അപ്പൊ അതിന് നമുക്കൊരു അഡ്രസ്സ് വേണം. അങ്ങനെയാണ് വാസ്തവത്തിൽ വളരെ നിഷ്കളങ്കമായൊരു ആശയത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അതിൽ കുറച്ചുപേർ അങ്ങനെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും പല വഴിയിൽ ജോലി ചെയ്യാനും തുടങ്ങി. ജയൻ അന്ന് തിരുവനന്തപുരത്ത് WWFന്റെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു കണ്ണൂരിൽ നിന്ന്. ഞാൻ കൃഷി വകുപ്പിൽ 3-4 വർഷം പാലക്കാട് ജോലി ചെയ്തു. അതിനുശേഷം പിന്നീട് ഇൻടാക് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ശാന്തിയുമൊക്കെ ചേർന്നിട്ട് ഇക്കോസിസ്റ്റം റിസർച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ അങ്ങനെ കുറച്ചു കാലം, ഒരു 10 വർഷത്തോളം അങ്ങനെ പ്രവർത്തിച്ചു. അന്ന് കൂടുതലും നമ്മളെ പശ്ചിമഘട്ട സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പുഴകളുടെ സംരക്ഷണം, പിന്നെ ഈ മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, അതിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള പഠനങ്ങളും വിദ്യാഭ്യാസ പരിപാടികളുമാണ് ഒരു 10 വർഷത്തോളം ചെയ്തിട്ടുള്ളത് ഞാനും ഈ എല്ലാവരും. പക്ഷേ 97-98 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ നേരത്തെ പ്രവർത്തിച്ചിരുന്നതെന്ന് മാറി. കാരണം കേരളത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടാണ് ഒരു സംഘടനയുമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ. അന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്, അതിന് ഫണ്ടിങ് ഒന്നും ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് ജീവിക്കുകയും വേണമല്ലോ. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ചിലർക്ക് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അവരൊരു റിസർച്ച് പ്രോഗ്രാം ആ സമയത്ത് തുടങ്ങിയിരുന്നു. കേരള റിസർച്ച് പ്രോഗ്രാം ഫോർ ലോക്കൽ ലെവൽ ഡെവലപ്മെന്റ് ആണ് അതിന്റെ പേര്. അതില് അന്ന് ഈ ഡീസെൻട്രലൈസേഷൻ, ജനകീയാസൂത്രണം നടപ്പാക്കുന്ന ഒരു കാലഘട്ടമാണ്, തുടക്കമാണ്. അപ്പൊ അതിൽ വേണ്ട ലോക്കൽ ഒരു ഗവേഷണത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ചില വിഷയങ്ങൾ പഠിക്കാനായിട്ടുള്ള, ഗവേഷണം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്തത്. പൊതുവെ അങ്ങനെ സാധ്യമല്ലല്ലോ, ഒരു മെയിൻ സ്ട്രീമിനകത്ത് അവിടെ ചേർന്ന് നമ്മൾ ആ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരർത്ഥത്തിൽ സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ഗവേഷണം നടത്താനുള്ള ഒരു അവസരം, അതിനുള്ള സാധ്യത കിട്ടി. അങ്ങനെ നമ്മൾ ചെറിയ തോതിൽ വരികയാണ് ചെയ്തത്. ഞാൻ അന്ന് ഗവേഷണത്തിന് തെരഞ്ഞെടുത്തത് കീടനാശിനികളെ കുറിച്ച് പഠിക്കാനാണ്. കാരണം ഇവിടെ പഠനങ്ങൾ അധികം ഇല്ല, കീടനാശിനികളുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള പഠനങ്ങളില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് പുറത്തുനിന്നുള്ള പഠനങ്ങളെയാണ്. അപ്പൊ അതിനെ വെച്ച് ഞാൻ ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്നൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അറിവ് കൊടുക്കാം എന്നല്ലാതെ നമുക്കതിന്റെ ഒരു അനുഭവം ഇല്ല. ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുമ്പോഴുമൊക്കെ കർഷകരുടെ ഭാഗത്ത് നമുക്ക് നേരിട്ട് അറിയാലോ എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പൊ കുറച്ചും കൂടിയും അവരുപയോഗിക്കുന്ന കീടനാശിനികളെ കുറിച്ച് എനിക്ക് ഞാൻ മനസ്സിലാക്കുമ്പോൾ അവർക്കത് നിയമപരമായി പാലിക്കേണ്ട പലതും പാലിക്കാതെയാണ് അവർ അത് ചെയ്യുന്നതും. കാരണം അവർക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളത് ഉണ്ടായി. അങ്ങനെ ഇടുക്കിയിലും കാടവം ഏലകൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നത് കേരളത്തിൽ അന്ന്. അന്നും അത്, ഇന്നും അത്. പിന്നെ പാവയ്ക്ക ഭയങ്കരമായിട്ട് കീടനാശിനി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് വ്യാപകമായിട്ട് ആ കൃഷി വന്നൊരു സമയമാണ് പച്ചക്കറി. പിന്നെ നെല്ലില്, അങ്ങനെ 3-4 വിളകളിലാണ് ഞാനത് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കർഷകരുമായിട്ട് കുറെ ഇന്റർവ്യൂസ്, അതുപോലെ ഡോക്ടേഴ്സ്, അവിടെയുള്ള രോഗങ്ങളെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കാനും, പിന്നെ കൃഷി ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു, പെസ്റ്റിസൈഡ് വിൽക്കുന്ന കടകളിൽ പോയി അവരെ ഇന്റർവ്യൂ ചെയ്തു. കാരണം ആർക്കു വേണമെങ്കിലും തുടങ്ങാം, അതിന് ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു പ്രാധാന്യമില്ല. അന്നത്തെ കാലത്ത് കോൺസിക്വൻസിനെ കുറിച്ച് ഡേറ്റ ഇല്ലല്ലോ,
2: ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു കീടനാശിനി നിയമമുണ്ട്,
10: 68 മുതൽ ഒരു കീടനാശിനി നിയമം ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന നോക്കുമ്പോൾ ഒട്ടും അതിനെ കുറിച്ച് അറിയ പോലും ഇല്ല. അപ്പോ ജനങ്ങൾക്കും അറിയില്ല, നടപ്പാക്കുന്ന അല്ലെങ്കിൽ അത് ഗവേൺ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു ഭീതിജനകമായ ഒരു കാരണം. ഇതിനകത്ത് നമ്മൾ പറയും ശാസ്ത്രീയമായിട്ട് കീടനാശിനി ഉപയോഗിക്കാന്ന് പറയും, പക്ഷെ അത് നമ്മൾ ഗ്രൗണ്ടിൽ പോകുമ്പോൾ അറിയത് അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അത്തരത്തിലൊരു കാഷ്വൽനെസ് അതിനുണ്ട്. പിന്നെ അതുപോലെ അത് തുടക്കം ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല പിന്നീട് അത് ഇപ്പൊ വീടുകളിൽ സൂക്ഷിക്കും. അപ്പൊ അത് ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ പല കുട്ടികളും ചെറുപ്പക്കാരും അല്ലെങ്കിൽ സ്ത്രീകളും ഒക്കെ അത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നത് കൊണ്ട് അത് ഉപയോഗിച്ചു ആത്മഹത്യകൾ ധാരാളം നടക്കും, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഞാൻ കണക്കുകൾ എടുത്തു ശരിക്കും വന്ന് പഞ്ചായത്തുകളിൽ പോയി റെക്കോർഡ് സൂയിസൈഡിന്റെ. അപ്പൊ അങ്ങനെ ആ ഒരു 3-4 വർഷത്തെ പഠനമാണ് വാസ്തവത്തിലും ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെന്റ് പോലും ബുദ്ധിമുട്ടാണ്. കാരണം നിയമമുണ്ട്, നിയന്ത്രണത്തിലാണോ വെച്ചാലാണ്, പക്ഷെ അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലില്ല ആ സമയത്ത്. പക്ഷേ വേറൊരു വശമുള്ളത് 85 മുതൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ ഭോപ്പാൽ ദുരന്തം നേരത്തെ പറഞ്ഞു, അതിന് തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകൾ. അപ്പൊ എങ്ങനെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യുക, ആ സമയത്താണ് വൺ സ്റ്റോർ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒറ്റ വൈക്കോൽ വിപ്ലവം, അത് പല ഭാഷകളിൽ തർജ്ജമ ചെയ്തു വരുന്നു. കേരളത്തിലും അത് ആദ്യം അതിന്റെ ചെറിയ ചാപ്റ്റേഴ്സ് സൂചിമുഖി എന്ന് പറയുന്ന സീക്ക് പ്രസിദ്ധീകരിക്കുന്ന മാഗസീനിലാണ് വന്നത്. അതിനുശേഷം അതൊരു മലയാളം ബഗംഗാധര മാഷ തർജ്ജമ ചെയ്ത പുസ്തകമായി വന്നു. അപ്പൊ അത് വലിയൊരു കോളിളക്കം, ഒരർത്ഥത്തിൽ ഒരു ചിന്തയിൽ കൃഷിയുടെ ഒരു ഫിലോസഫിയെ കുറിച്ച് ആൾക്കാര് ചിന്തിക്കുക. അത് കർഷകര് മാത്രമല്ല, കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകരാണ്, ചെറുപ്പക്കാര്. പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളെ പോലെയുള്ള അന്നത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറിയ തോതിൽ ഇത്തരത്തിലും പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടുള്ള ചെറുപ്പക്കാർ, ജോലിയുള്ളവരൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ കർഷകരും, കുറച്ച് കർഷകരും ഒക്കെയുള്ള കൂട്ടായ്മകളിലാണ് ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അതിനെ തുടർന്ന് ചിലർ അതിന് പരീക്ഷണം ചെയ്യാൻ തുടങ്ങി. പിന്നീട് 90s അത് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ, കാരണം ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു വഴിയില്ലാന്ന്, ഇതിന്റെ ഒരു ഫിലോസഫി നമുക്ക് കിട്ടുന്നു, ചില കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനം എവിടെയാണ് നമുക്ക് തെറ്റുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്നു, പക്ഷെ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും പരീക്ഷണം നടത്തി, ചിലരന്ന് പൊട്ടി ഫളിസായിട്ടുണ്ട്. പക്ഷേ 90s ഇതിനൊരു വലിയൊരു വളർച്ച, ഒരുപാട് ചില ആളുകൾ അത്, ചിലത് നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്തിരുന്ന കാർഷിക രീതികളിൽ നിന്ന് തന്നെയാണ് ചില ആശയങ്ങൾ എടുത്തിട്ട്. അത് പ്രത്യേകിച്ച് നമുക്കറിയാലോ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കൃഷി നോക്കുകയാണെങ്കിൽ നമ്മൾ ചാണകവും പച്ചിലവളവുമാണ് മെയിൻലി കൃഷിയിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ വെണ്ണീറാണ്, അതൊക്കെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള വച്ചിട്ട് തന്നെയാണ് നമ്മൾ കൃഷി. അപ്പൊ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ വീടും പരിസരവും മാത്രമല്ല, അവിടെ അന്ന് പൊതുസ്ഥലങ്ങൾ കുറേയുണ്ട്. ഇപ്പൊ കാടിനടുത്തുള്ളവർക്കാണെങ്കിൽ കാട്ടിലെ നിലകൾ എടുക്കാനും അങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ അന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നിറയെ മരങ്ങളുണ്ട്. ഇപ്പൊ കർഷകരൊക്കെ തന്നെ ഇപ്പൊ എന്റെയൊക്കെ വീടുകളിൽ തന്നെ വളത്തിന് വേണ്ടിയിട്ടുള്ള മരങ്ങൾ വളർത്തിയിരുന്നു. അപ്പൊ അതിന്ന് വെട്ടി ആ സമയത്ത് നമ്മൾ പാടത്തുകൊണ്ടിടും, അല്ലെങ്കിൽ തെങ്ങിന്റെ ചോട്ടിലിടും. പിന്നീട് വലിയൊരു വിപ്ലവം പോലെ തന്നെ വന്നതാണ് ശീമക്കൊന്ന വളർത്താനുള്ള. അതെനിക്ക് നിയമസിന്റെ കാലത്താണെന്ന് തോന്നുന്നു, മന്ത്രിസഭയിലാണ് ആദ്യം വന്നത്. അപ്പോൾ ആ ഒരു ആശയം എന്നുള്ളത്. പിന്നെ കമ്പോസ്റ്റിംഗ്, അപ്പൊ അന്ന് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വീടുകളിൽ വന്ന് അന്ന് ബ്ലോക്കിൽ നിന്നുള്ളൊരു ഉദ്യോഗസ്ഥനാണ് വന്നിട്ട് കമ്പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുഴിയെടുക്കുന്നതൊക്കെ പറഞ്ഞു തന്നെ ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വാസ്തവത്തിലൊരു റിവൈവൽ പോലെയാണ്. പക്ഷെ അതിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടായി. ഇപ്പൊ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ബൈസിആർ ഒക്കെ തന്നെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് എങ്ങനെയാണ് കീടനാശിനി ഇല്ലാതെ കീടങ്ങളെ നിയന്ത്രിക്കുക എന്നൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞു. അപ്പൊ
9: ഗൈഡ്ലൈൻസ് ഇപ്പോ ഉണ്ട്, ആൾക്കാർക്ക് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്.
10: അതെ, ഒരുപാട് കഴിഞ്ഞൊരു 20-25 വർഷം കൊണ്ട് വലിയൊരു മാറ്റം അത്തരത്തില്, ഗവേഷണ തലത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ, പൈലറ്റ് പ്രോജക്ട്സ് ഒരുപാട്. അത് കൂടുതലും സംഘടനകൾ, പല സംഘടനകളും എല്ലാ സംസ്ഥാനത്തിലും അത് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടും കൂടിയാണ് അത് വന്നത്. ഇപ്പൊ പക്ഷെ ഗവൺമെന്റ് പോളിസിയിലേക്ക് അത് വന്നിട്ടുണ്ട്.
9: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
10: മഹേഷിന്റെ പ്രതികാരം എന്നുള്ള സിനിമയിലെ മലമേലെ നിരി വെച്ചു, ആ പാട്ട് എനിക്ക്, ഞാൻ ഇടുക്കിയിൽ കുറെ കാലം വർക്ക് ചെയ്ത ആളാണ്, അപ്പോ ആ പാട്ട് കേൾക്കുമ്പോൾ ഇടുക്കിയിൽ എത്തിയതുപോലെ തോന്നും. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്, ബിജിപാൽ പാടിയത്. നല്ലൊരു പാട്ടാണ്.
9: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരും. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
4: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
5: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 14,270 രൂപ നിരക്കിലും പവന് 400 രൂപ വർദ്ധിച്ച് 1,14,160 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
4: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
6: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുക്കുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു.
7: ഇപ്പോൾ മാഡം, കീടനാശിനികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും?
8: ഇതിന്റെ ഏറ്റവും ചലഞ്ച് ഉണ്ടായത് രണ്ടുപേരുടെ ഭാഗത്തു നിന്നാണ്. ഒന്ന്, ഇൻഡസ്ട്രി തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ ലാഭം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളുണ്ടല്ലോ, എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് കഴിയും. രണ്ടാമത്, ഇതിനെപ്പറ്റി കാര്യമായ അറിവ് സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് വലിയൊരു ചലഞ്ച്. അപ്പോൾ അത് അവരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് ഇത് വലിയൊരു കടമ്പയായിരുന്നു. അപ്പോൾ അത്രയും

വിവരം കിട്ടിയാൽ മാത്രമേ നമുക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ചാലഞ്ച് കാർഷിക ശാസ്ത്ര മേഖലയിൽ നിന്ന് തന്നെയാണ്. അവർ എപ്പോഴും വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ ഒരു വഴി തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ വഴിയിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന അത്രയൊന്നും പ്രശ്നക്കാരല്ല ഈ കീടനാശിനികൾ, അത് കൃത്യമായിട്ടുള്ള അളവിൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ മറികടക്കുക എന്നുള്ളതും വലിയൊരു ചാലഞ്ചാണ്. ചിലത് നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കണമെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും വേണം. ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ അതിന് ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്. അതിന് ഫണ്ട് വേണം, അതിനുവേണ്ട സംവിധാനങ്ങൾ, ICR എന്ന് പറയുന്ന ഹോൾ സിസ്റ്റം അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്. പിന്നെ അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്യാനുള്ളത് ഉണ്ടായി, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള ഫുൾ സിസ്റ്റം അതിനുവേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഭക്ഷണം ഉൽപാദനം കൂട്ടണം, രാജ്യത്തെ പട്ടിണി മാറ്റണം എന്നുള്ള ആശയം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയായിരുന്നു. പക്ഷേ ഈ ജൈവകൃഷിയിലേക്ക് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനുള്ള ഒരു സംവിധാനം ഇല്ല, അത് വേറൊരു ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ പരീക്ഷണങ്ങൾ നടത്തിയതും വളർത്താനുള്ള ഇടപെടലുകളൊക്കെ നടത്തും വളരെ സാധാരണ കർഷകരും അവരുടെ അറിവ് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള അതിൽ ശാസ്ത്രജ്ഞരുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ കൃഷിശാസ്ത്രം പഠിച്ചവരും ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളവരുണ്ട് ഇതിനെ മനസ്സിലാക്കാനും. അപ്പൊ കുറെ കൂടെ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത് 90s. അതിനൊരു കാരണം ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഭൗമ ഉച്ചകോടി നടന്നു 92. പിന്നീട് 2000s സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളൊരു ആശയത്തിലേക്ക് അത് വന്നു. അപ്പൊ കൃഷിയെയും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് അതില് മണ്ണിന്റെ ആരോഗ്യം, ജൈവ വൈവിധ്യം നിലനിർത്തല്, കർഷകരുടെ വരുമാനം ഉറപ്പാക്കല്, ഇതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻസിന്റെ ഗോളുമാണ് അതെല്ലാം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് വാസ്തവത്തിലും ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കുറെ ശാസ്ത്രജ്ഞരും വരുന്നത്. അപ്പൊ ആ ശാസ്ത്രജ്ഞരും കർഷകരും പല സംഘടനകളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു ആശയം വളർത്താനുള്ള. അപ്പൊ പക്ഷെ ഇതിന് ഒരു സപ്പോർട്ടും ഇല്ല, ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഇല്ല, ടെക്നിക്കൽ സപ്പോർട്ട് തരാനുള്ള ആളുകളില്ല. ഒരർത്ഥത്തിൽ ജനകീയമായിട്ടുള്ള ഗവേഷണം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഇത് ഡോക്യുമെന്റ് ചെയ്യാനൊന്നും അന്ന് സാധിച്ചിട്ടില്ല. അതിന് കാരണം അതിനുള്ള റിസോഴ്സസ് ഇല്ല, അതിന് ആൾക്കാർ വേണമല്ലോ. അതിപ്പോഴും കുറവുണ്ട്. ഒന്ന് കർഷകർ മനസ്സിലാക്കണം, ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ താല്പര്യം ഉണ്ടായാലും അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റണം, അത് പഠിപ്പിക്കണം. ഇതിനൊക്കെ ധാരാളം സമയം വേണം. ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൃഷി വേണോ വേണ്ടയോ എന്ന് ഉള്ളൊരു സംശയത്തിലാണ് ജനങ്ങൾ അല്ലെ. കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ട്. അപ്പൊ അതിനെ മറികടക്കണം. സേഫ്റ്റി എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് പിന്നെ നമ്മൾ വരുന്നത്. എങ്ങനെയാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക? ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിൽ കീടനാശിനിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അവിടെ ലോക്കലിൽ അവിടുത്തെ ആൾക്കാർ എന്നെ വിളിക്കുകയാണ് അവിടുത്തെ ഇഷ്യൂ ഇടപെടാനായിട്ട്. ഞാൻ പോലും സത്യത്തിൽ ഇത്രയും മാരകമായൊരു കീടനാശിനിയാണിതെന്നൊന്നും എനിക്കതൊന്നും അറിയില്ല. അപ്പൊ അത് പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് പല വീടുകളിലും രോഗികളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ ഒന്നും ഇല്ലല്ലോ, അന്ന് കമ്പ്യൂട്ടറൊന്നും അത്ര ആയിട്ടില്ല. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും. പിന്നീട് ഡോക്ടേഴ്സും ഒക്കെ വന്ന് പഠിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നടന്ന നിയമരാഹിത്യം ഒരു വശത്തുണ്ട്, ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അതിൽ പറമേ ഒരു കീടനാശിനിക്ക് എന്തുമാത്രം ആ നിയമപരമായിട്ട് തന്നെ, ഇപ്പൊ കീടനാശിനി ഈ കീടനാശിനിയുടെ അന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ വീഴാണ്. ഇപ്പൊ മത്സ്യങ്ങൾക്ക് അത് ചത്തുപോകും. കേരളത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് വെള്ളമാണ്, പുഴകളായിട്ടും കുളങ്ങളായിട്ടും തുറന്ന് അങ്ങനെ സ്ഥലങ്ങളാണ്. വാസ്തവത്തിലും കേരളത്തിൽ അത് ഉപയോഗിക്കാനേ പാടില്ലാത്തൊരു കീടനാശിനിയായിരുന്നു, പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നു. അതിനകത്തുള്ള നിയമപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ആരുപയോഗിക്കുന്നു എന്നുള്ള കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ അത് മാത്രമല്ല അതൊരു പ്ലാന്റേഷനും കൂടിയാണ്. അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിൽ നിരോധനം ഉണ്ടായി, അതിൽ തണലും കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയുടെ വലിയൊരു ഒരു നെക്സസ് ഉണ്ട് ഇതിനകത്ത്. മാത്രമല്ല കീടനാശിനി വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, കയറ്റുമതിയുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഇക്കോണമിയുടെയും അത് ഭാഗമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജൈവ വൈവിധ്യത്തിനെ കുറിച്ചോ കൃഷിയെ കുറിച്ചോ ഉള്ള ചർച്ചകളിൽ എന്തുമാത്രം നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഇൻഡസ്ട്രി തന്നെയാണ് പവർഫുൾ ആയിരിക്കുക. അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവണം, ഡേറ്റ ഉണ്ടാവണം. ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. അത്രയും പ്രവർത്തിക്കണമെങ്കിൽ അത്രയും ഇതിന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ വേണം, അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ വികസിതമാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു സംവിധാനങ്ങളും ഇല്ലാതെ വികസിതമാകുന്നത് പോലെ തോന്നാം. കാരണം ഇപ്പം നമ്മൾ പുറത്ത് യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ള അവരൊക്കെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് ചില സംവിധാനങ്ങളുണ്ട്. അവിടെ ഇത് ഉപയോഗിക്കുന്ന സമയത്തിന് അവർ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഡേറ്റയുണ്ട്. നമുക്കിവിടെ ഒരു ഡേറ്റയും ഇല്ല.
നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നു, അത് ചെയ്യുന്നു, അതിന്റെ ഗുണങ്ങൾ, അതായത് കീടനാശിനി അടിക്കുമ്പോൾ കർഷകർക്ക് കുറച്ച് നഷ്ടം കുറയുമല്ലോ. ഞാൻ അതിനുശേഷം പുതിയ പുതിയ കീടനാശിനികൾ വരികയാണ് ചെയ്യുന്നത്, കാരണം കീടങ്ങൾ ഇതിനെ അതിജീവിക്കാനുള്ള കഴിവ് നേടുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 10-250 കീടനാശിനികൾ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്, പിന്നെ പ്രോഡക്ട്സ് വേറെയുണ്ട്. വന്നു കഴിഞ്ഞു തുടക്കത്തിലുള്ള പലതും ഇപ്പൊ ഇല്ലാതെയായിട്ടുണ്ട്. ഇതൊരു ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കൃഷി വന്നു എന്നുള്ളതാണ്. അപ്പൊ കർഷകർക്ക് കൃഷിയുടെ പുറത്തുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു, അതാണ് അതിന്റെ ഒരു അടിസ്ഥാന.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാരിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്.

0: തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
4: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
3: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
4: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
5: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
6: ആരെക്കാണാ പോവാ?
5: ഭഗവതിയെ കാണാൻ.
6: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
5: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
7: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
8: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
9: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൺ തുണിത്തരങ്ങളും, ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
10: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
11: പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപ്പാടി പങ്കെടുക്കുന്ന ഞാനിൻ്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു.
12: മാഡം, ഇപ്പോൾ ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയുന്നു, നമുക്ക് ആവശ്യമുള്ള എത്രയധികം ആൾക്കാരുണ്ടോ അവർക്ക് ആവശ്യമുള്ള ഫുഡ്, ഇക്കണോമിക് ആയിട്ടുള്ള ഫുഡ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്, വിശപ്പ് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭക്ഷ്യ പരമാധികാരം എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഒരു പ്രാധാന്യവും, നമുക്ക് ആൾക്കാരുണ്ടോ അവർക്ക് വിശക്കുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലാതെ നമ്മുടെ സാംസ്കാരിക തനിമയോടുകൂടി അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതെങ്ങനെയുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരുവിധം ആൾക്കാരും ആശങ്കാകുലരൊന്നും അല്ല. ഭക്ഷ്യ പരമാധികാരം എന്ന് പറയുന്നതിനോട് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് ഉള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
13: ഏറ്റവും പ്രാധാന്യം ഈ ആശയത്തിനുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലായി വരുന്നത്. കാരണം ഈ ആശയം ഒരു ഏകദേശം 25 വർഷം മുമ്പ് പല രാജ്യങ്ങളിലും, ഇപ്പൊ നേപ്പാൾ ഉദാഹരണത്തിന്, നേപ്പാൾ ഇതൊരു നയം തന്നെയായിട്ട് 2004 തോന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ ചെറിയ രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ എനിക്ക് തോന്നുന്നു ബെനിൻ, അങ്ങനെ ചില രാജ്യങ്ങളിൽ അത് വന്നിട്ടുണ്ട് ആ സമയത്ത്. അതിലെ കുറെ ഈ സിവിൽ സൊസൈറ്റിയുടെ ഒരു പങ്കും ഉണ്ടാവും ആ ഒരാശയം എത്തിക്കുന്നതിൽ. അതിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പോഷക ദാരിദ്ര്യം, അതിന്റെ ഒരു പ്രത്യാഘാതം തന്നെയായിട്ട് ഞാനിപ്പോ പറയും ഇത്. പക്ഷെ ആശയം തുടങ്ങുന്നത് പക്ഷേ ഏകദേശം 95 ശേഷമാണ്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്ന സമയത്താണ് അന്താരാഷ്ട്ര തലത്തിൽ വാസ്തവത്തിലും ഈ ചർച്ചകളൊക്കെ കുറെക്കൂടെ സജീവമാകുന്നത്. അപ്പൊ അതിനകത്ത് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും രാജ്യങ്ങൾക്കും കർഷകർക്കും തന്നെ അവരുടെ പരമാധികാരത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ ചർച്ച വരുന്നത്. അപ്പൊ അതിൽ ഇതെല്ലാം ഈ ജൈവവൈദ്യ സംരക്ഷണം, നമ്മുടെ ആരോഗ്യം, അങ്ങനെയുള്ള ആശയങ്ങളും, പിന്നെ സാമ്പത്തികം. കർഷകർ പല സ്ഥലം, ഇപ്പൊ ഇന്ത്യയിലടക്കം ഒരുപാട് കർഷകർ ആത്മഹത്യ ചെയ്തതും ആ സമയത്താണ്. അതിന്റെ ഒരു വലിയൊരു ഉണ്ടായിട്ടുണ്ട് പ്രശ്നം. അപ്പൊ ഇതെല്ലാം ചർച്ചയിൽ വന്നപ്പോഴാണ് ഭക്ഷ്യ പരമാധികാരം, ഭക്ഷ്യ സുരക്ഷ മാത്രം പോരാ, ഭക്ഷ്യ പരമാധികാരം എന്നുള്ള ഒരു ആശയം വേണം, ഒരു പോളിസിയായിട്ട് രാജ്യങ്ങൾക്ക് വേണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ കർഷകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയരൂപീകരണം. മറ്റേ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയറ് സമാധാനം കിട്ടുക, അതുണ്ട് നമുക്ക്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രത്യേകിച്ചും ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ച് ഇപ്പൊ പറയുന്നത്, പോഷക സുരക്ഷയും കൂടെ ചേർത്ത് വെച്ച് പറയുന്നത്, നമ്മുടെ കൾച്ചറിന്, കൾച്ചർ ഉണ്ടാവുന്നത് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ജീവിത രീതികൾക്കായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ആ കൾച്ചർ നിലനിർത്തുന്ന ഒരു ഭക്ഷണ രീതിയാണ് ശരിക്കും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ തന്നെ വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ റൊമാൻറ്റിക്കായി പറയുന്ന ആദിവാസികളുടെ ഒരു ജീവിത രീതിയെ കുറിച്ച്, അപ്പൊ അമേരിക്കയിൽ അങ്ങനത്തെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ അമേരിക്കയിൽ വന്ന് താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങളുണ്ട്, പല ജോലിക്കുമൊക്കെ ആയിട്ട് വരുന്നവരാണ്. അപ്പൊ അതിൽപ്പെട്ടവർക്ക് ശരിക്കും അമേരിക്കൻ ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ ആക്ച്വലി അവർക്കാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നീട് തിരിച്ചുപോയി പഠിക്കുമ്പോഴാണ് അവരുടെ ആഹാരം എന്നുള്ളത് അവരുടെ ആരോഗ്യത്തിന് എത്ര പ്രധാനമാണ്. ഒരുപക്ഷെ തലമുറകൾ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അഡാപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പൊ നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഉടനെ രോഗാവസ്ഥ, രോഗാവസ്ഥ മാത്രമല്ല പക്ഷേ രോഗങ്ങൾ കൂടുന്നതിനൊരു കാരണം ആരോഗ്യമില്ലാത്തതും കൂടിയാണ്. അത് പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടതും കൂടിയാണല്ലോ. ഇപ്പൊ നമുക്കറിയാം WHO തന്നെ വൺ ഹെൽത്ത് എന്നുള്ള ഒരു ആശയമാണ് കോവിഡ് കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നടപ്പാക്കാം? അപ്പൊ നമ്മൾ അരിയും ഗോതമ്പും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇപ്പൊ കഴിഞ്ഞ 2023 എന്തുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് മില്ലറ്റ് ക്യാമ്പയിൻ തുടങ്ങുകയുണ്ടായി, വലിയൊരു ആചരണമൊക്കെ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട്. പക്ഷെ അതൊരു 10-20 വർഷമായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു, പ്രത്യേകിച്ചും ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ റെയിൻഫെഡ് കൃഷിയാണ് കൂടുതലുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും പറ്റിയത് മില്ലറ്റ്സ് ആണ്. ഇപ്പൊ നെല്ലിനാകുമ്പോൾ കുറെ കൂടെ വെള്ളം വേണം. അപ്പൊ കേരളം പോലെയുള്ള വെള്ളം ധാരാളമുള്ള സ്ഥലത്ത് നെൽകൃഷി ചെയ്യണം. പക്ഷെ നമ്മൾ തിരിച്ച് നെൽകൃഷി ഉപേക്ഷിക്കുകയും പഞ്ചാബ് പോലെയുള്ള വരണ്ട പ്രദേശങ്ങളിൽ ജലസേചനം കൊണ്ടുവന്ന് അവിടെ അരിയും ഗോതമ്പും ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു സിസ്റ്റം സസ്റ്റൈനബിൾ അല്ല ഒന്നാമത്, അതിന്റെ ഭാഗമാണ് കർഷക ആത്മഹത്യയും. കാരണം കർഷകർ നിലനിൽക്കണമല്ലോ, കൃഷി നമുക്ക് ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ കർഷകരില്ല. അതാണ് ഇത് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടം. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷെ കൃഷി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ പരമാധികാരം. ഇപ്പോൾ ഒരു പ്രദേശം, ഇപ്പോൾ വയനാട് എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് അവിടുത്തെ ആളുകൾക്ക് അവരുടെ സംസ്കാരവുമായിട്ടും അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ ഭക്ഷണ രീതി എല്ലാം അനുസരിച്ച് വേണം ചെയ്യാൻ. പക്ഷെ നമ്മുടെ നയം അതിനനുവദിക്കുന്നില്ല. അപ്പോൾ കൃഷി വകുപ്പിന് നടപ്പാക്കേണ്ട പദ്ധതികൾ വരുമ്പോൾ അവർ വേറെ രീതിയിലായിരിക്കും അതിന് ചിന്തിക്കുക. ഇതിലൊരു മാറ്റം വരണം എന്നുള്ളത് ഇന്നിപ്പോൾ ലോകത്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അടക്കം അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവർ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഭക്ഷ്യ പരമാധികാരത്തിന്റെ ഒപ്പം തന്നെ അവർ പറയുന്ന അഗ്രോ ഇക്കോളജി എന്നാണ്. കേരളത്തിൽ ഇപ്പോൾ അഗ്രോ ഇക്കോളജിക്കൽ സൊണേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ അഗ്രോ ഇക്കോളജിക്കും പറ്റിയ കാർഷിക വൈവിധ്യം ആ പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് ഒരു ഭക്ഷ്യ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്, കഴിയുന്നത്രയും ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ കൂടുതലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അവരൊന്നും കാണുന്നില്ലല്ലോ കൃഷി. ഇപ്പം ഞങ്ങൾ തന്നെ കുട്ടികളുടെ പരിപാടി നടത്തുമ്പോൾ നെല്ല് നെൽച്ചെടി കാണാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ പശുവിനെ കാണാത്ത കുട്ടികൾ, അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് വരുന്നത് എന്നറിയാത്ത, അതുകൊണ്ട് കർഷകരുമായിട്ടുള്ള ഒരു ബന്ധമില്ലാതെയായി പോകുന്നു. അപ്പോൾ ഇത് കൃഷി എന്ന് പറയുന്നത് ഒരു പരസ്പര ബന്ധമാണ്. അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലും, മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഒരു വലിയൊരു, അതൊരു ആവാസ വ്യവസ്ഥയാണ്, ഒരു ഇക്കോസിസ്റ്റം ആണ്. അത് മനുഷ്യന്റെ ഇടപെടൽ അല്ലെങ്കിൽ പങ്ക് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഇപ്പൊ നമ്മൾ റീജനറേറ്റീവ് ഒക്കെ ഉള്ള ആശയം പറയുന്നത്, നമുക്ക് ശരിക്കും നമുക്ക് പുനർ നിർമ്മിക്കാൻ കഴിയുന്നത് ചെടി വിത്ത് നടാനും ചെടികൾ നടാനും മാത്രമേ, ബാക്കിയൊക്കെ നമ്മൾ കുഴിച്ചെടുക്കല, അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാം കുഴിച്ചെടുത്ത് നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും, പക്ഷെ തിരിച്ച് നമുക്ക് അതിനെ കൊടുക്കാൻ പറ്റില്ല. അത് മണലായാലും പാറയായാലും ഇനി മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതുക്കളാണെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ മനുഷ്യനെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് സസ്യങ്ങളും അല്ലെങ്കിൽ മൃഗങ്ങളെ നമുക്ക് വേണമെങ്കിൽ വളർത്താം.
14: പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എന്ന പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
2: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
7: എവിടുന്ന് വാങ്ങിക്കണം?
6: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
7: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
6: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
7: എന്നാ മൈ ജിയോ തന്നെ പോവാം.
6: മൈ ജിയോ ഓണം മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
8: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ ശുഭ പാടിയത് ഗിരീഷ് പുത്തൻശ്ശേരിയാണ്. വരികൾ എഴുതിയത് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ എൻഡിഎ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, എൻഡിഎ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം. ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
2: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: സ്വർണം ഇങ്ങനെ ലോക്കറിലിരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
2: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
1: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം?
4: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി ഗതിശക്തി സംരംഭത്തിന് കീഴിൽ വിവിധ മന്ത്രാലയങ്ങളുടെ ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ഇതുവരെ അംഗീകാരത്തിന് ശുപാർശ ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റ്. ഇവയിൽ 256 പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും 198 എണ്ണം പുരോഗതിയിലാണെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി മദൻലാൽ ദിംഗ്രയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആദരാഞ്ജലി അർപ്പിച്ചു. ദിംഗ്രയുടെ ജീവിതം ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രചോദനാത്മക ചരിത്രമാണെന്ന് ഓം ബിർള സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാഗപഞ്ചമി ദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ജനങ്ങൾക്ക് ആശംസ നേർന്നു. പ്രകൃതിയോട് ആദരവ്, ജീവജാലങ്ങളോട് അനുകമ്പ, സഹവർത്തിത്വ മനോഭാവം എന്നിവ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ കൂടിച്ചേർന്നതാണെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി ഫലപ്രദമായ തെരച്ചിൽ നടന്നിട്ടുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതി ഉള്ളിടത്ത് കേന്ദ്രം ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഫെസ്റ്റിവൽ ഓഫീസ് നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ബീഹാറിലെ ലഖീസറായ് ജില്ലയിൽ അശോക്ധാം ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 10-ലധികം പേരെ പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പശ്ചിമബംഗാളിലെ ബിർഭും ജില്ലയിലെ ഹോട്ടലിൽ ഇന്നു പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 1-ഓവർ ഇന്നിംഗ്സിൽ ഇന്ത്യ 462 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്ക ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 17 റൺസ് എടുത്തു. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495654321, 9495569321. സ്റ്റുഡിയോയിൽ രമ്യ ഗിരിജയോട് സംസാരിക്കുന്നത് ഫഹദ് റാസ.
2: നമസ്കാരം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടുതന്നെ സായുധ സേനയിലെ ഒരു കരിയർ, നേതൃപരമായ പദവിയിലുള്ള ഉയർന്ന ഉദ്യോഗം, അത് നേടാൻ അവസരം തേടുന്നവർ ഒരുപാടുണ്ട്. സ്കൂൾ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ പ്രതിരോധ സേനയിൽ ഒരു നല്ല കരിയർ സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത്, സ്കൂൾ കാലത്ത് എന്തൊക്കെ ചെയ്യാം, ഇതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ കൂടുതലായി അറിയാനുണ്ടാകും. ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവേശന പരീക്ഷയെക്കുറിച്ചാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി അഥവാ NDA, അതിന് എങ്ങനെ തയ്യാറെടുക്കാമെന്നാണ്. അതോടൊപ്പം ഡിഫൻസ് മേഖലയിലെ മറ്റ് തൊഴിലവസരങ്ങളെക്കുറിച്ചുകൂടി സംസാരിക്കുന്നുണ്ട്. ആദ്യം NDA എന്നത് എന്താണ്, പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: താങ്ക് യു. നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുമ്പോഴത്തേക്കും വേൾഡിലെ തന്നെ ആദ്യത്തെ ട്രൈ സർവീസ് അക്കാഡമിയാണ്. ട്രൈ സർവീസ് അക്കാഡമി എന്ന് പറയുമ്പോൾ ആംഡ് ഫോഴ്സിന് ട്രെയിൻ ചെയ്യുന്നതും, അല്ലെ, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, ഈ 3 വിങ്ങും ചേർന്ന് വരുന്ന ഒരു അക്കാഡമിയാണ് നമ്മളുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ ഖഡക്വാസ്ല എന്ന് പറഞ്ഞു പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാഡമി ഒരു വലിയ ക്യാമ്പസാണ്, ഒരു 7,000 ഏക്കർ വരുന്ന ഒരു വലിയ ക്യാമ്പസാണ്. ഈ 3 ഫോഴ്സിലെ ഉള്ള ആൾക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നതും, മീൻസ് ട്രെയിൻ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതുമായ ഒരു സ്ഥാപനമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. 1949 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അക്കാഡമി നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞൊരു ചർച്ച വരികയും ഒരു ഫൗണ്ടേഷൻ സ്റ്റോണ് ഇടുകയും ചെയ്തത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേറ്റുകളോടും ഏരിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയാണ് ഏറ്റവും അധികം ഏരിയ അന്നത്തെ ബോംബെ
2: കൊടുക്കാൻ
3: തയ്യാറായത്. അങ്ങനെയാണ് അവിടെ വരുന്നത്.
2: ഓക്കെ,
3: പിന്നീട് ഒരു 1955 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമലി അക്കാഡമി ആയിട്ട് തന്നെ ഒരു ഇനോഗ്രേഷൻ നടത്തുന്നത്. സോ അത്രയും പഴക്കമുള്ള ഒരു അക്കാഡമിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി.
2: ഓക്കെ, അപ്പോൾ NDA ഒരു പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫാണ്, എങ്കിലും ഒരുപാട് പേര് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആരാണ് പരീക്ഷ നടത്തുന്നത്? ഒരു വർഷം എത്ര തവണ പരീക്ഷ നടക്കുന്നുണ്ട്? ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാമോ?
3: ഓക്കെ, ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ റിക്രൂട്ട്മെന്റ്സ്, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ, NDA എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്.
2: അതെ,
3: ഇത് UPSC ആണ് നടത്തുന്നത്. നമുക്കറിയാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ സിവിൽ സർവീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന അതേ ബോഡി തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. കുറേ ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ട്, കാരണം ഈ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ഈ നീറ്റ്, JEE അല്ലെങ്കിൽ CUET ഇങ്ങനെയുള്ള എക്സാംസ് നടത്തുന്നത് NTA ആണ്, അപ്പം അതുപോലെ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, സിവിൽ സർവീസ് പോലെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെയാണിത്. ഇപ്പോൾ UPSC തന്നെയാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റിട്ടൺ കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട്, അത് SSB ഇൻ്റർവ്യൂ ആണ്, അതായത് സർവീസ്
2: സെലക്ഷൻ ബോർഡ്,
3: സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതൊരു 5 ദിവസത്തെ പ്രോസസ്സാണ്
2: ഇൻ്റർവ്യൂ.
3: അതെ അതെ
2: അതെ. ഇപ്പോൾ ഈ ഒരു പ്രവേശന പരീക്ഷയുടെ കാര്യം പറഞ്ഞല്ലോ, ആദ്യം എക്സാം ആണല്ലോ റിട്ടൺ എക്സാം, അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ്? ഇപ്പോൾ UPSC സിവിൽ സർവീസ് എക്സാമിന്റെ ഒരു പാറ്റേണിൽ ആയിരിക്കില്ല NDA എക്സാം നടത്തുന്നത്. അപ്പോൾ NDA എക്സാമിന്റെ റിട്ടൺ എക്സാമിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്?
3: NDA എക്സാം ആദ്യം തന്നെ നമ്മൾ റിട്ടേൺ എക്സാമിന്റെ കാര്യം പറയുന്നതിന് മുന്നേ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞില്ല. അതായത് ഒരു വർഷം 2 തവണയാണ് ഈ പറയുന്ന NDAയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. NDA 1 എന്നും NDA 2 എന്നുമാണ് അതിനെ പറയുന്നത്. അത് ഏപ്രിലും സെപ്റ്റംബറിലുമാണ് എക്സാംസ് നോർമലി നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ് ക്വാളിഫിക്കേഷൻ എക്സാം എഴുതാനായിട്ട്. പാറ്റേണ് UPSC പോലെ അല്ല, NDAക്ക് സെപ്പറേറ്റ് ആണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ NDAക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ അവരുടെ മക്കൾക്കോ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എക്സാം എന്നും എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്നും മനസ്സിലാക്കുക. അതൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതോടുകൂടെ എക്സാമിൻ്റെ ഒരു 25% ബേർഡൻ നമുക്ക് കുറഞ്ഞു എന്ന് പറയാം. കാരണം പല ആൾക്കാരും ഇതിൻ്റെ പാറ്റേൺ അറിയാതെയാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് റിട്ടൺ എക്സാം എന്ന്, അതായത് UPSC കണ്ടക്ട് ചെയ്യുന്ന റിട്ടൺ എക്സാം 2 ലെവലാണ്. 2 ലെവലെന്ന് പറയുമ്പോൾ അതിൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട് ഒരു പേപ്പറ്, പിന്നെ വരുന്നത് GAT എന്ന് പറയും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. 300 മാർക്സ്, ടോട്ടൽ 900 മാർക്സ് ആണ് എക്സാം എന്ന് പറയുന്നത്. അതിൽ മാത്സ് 300 മാർക്സിനും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 600 മാർക്സിനുമാണ് വരുന്നത്. അപ്പം ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം, എത്ര മാർക്കിനാണ് എക്സാം വരുന്നത്, എന്തൊക്കെയാണ് അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദിക്കുന്ന ഒരു ഇതാണ്, ഇപ്പോൾ എലിജിബിലിറ്റി ചോദിച്ചല്ലോ. അപ്പോൾ എലിജിബിലിറ്റി +2 ആണെന്ന് പറയുന്ന സമയത്ത് ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, സയൻസ് ആണോ കമ്പ്യൂട്ടർ, നമുക്കിപ്പോൾ ഓപ്ഷൻസ് ഉണ്ടല്ലോ, സയൻസ് കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇങ്ങനെയുണ്ട്. അപ്പം ഇതിലേതെടുത്താലാണ് നമ്മൾ എലിജിബിൾ ആവുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, NDA എന്ന് പറയുമ്പോൾ 3 സർവീസിലേക്കുമുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആർമിയിൽ ഏത് സ്ട്രീം എടുത്ത ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം, എലിജിബിളാണ് അവർ. നേവിയുടെ കേസിലും എയർഫോഴ്സിൻ്റെ കേസിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് അറിഞ്ഞിരിക്കണം എന്നുണ്ട്. ബിക്കോസ് അതൊരു ടെക്നിക്കൽ ഇത് വരുന്നത് കാരണം അതിൻ്റെ ഒരു നോളജ് ആവശ്യമാണ്. അപ്പം +2 പഠിച്ച എല്ലാവർക്കും NDAക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നേവിയോ എയർഫോഴ്സോ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ, തീർച്ചയായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോമ്പിനേഷൻ +2 എടുക്കേണ്ടി വരും.
2: പക്ഷേ അപ്പോൾ ഉള്ളൊരു സംശയം, ഇപ്പോൾ ഏത് +2 ഏത് വിഷയം പഠിച്ച ആൾക്കും അപ്ലൈ ചെയ്യാമെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആയിട്ട് മാത്തമാറ്റിക്സ് പരീക്ഷയിൽ വരുന്നതുകൊണ്ട് +2 മാത്സ് പഠിക്കാത്ത ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കില്ലേ?
3: മാത്സ് പഠിക്കാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാത്തമെറ്റിക്സ് കവർ ചെയ്യുന്നുണ്ട്. അതായത് ടെൻത്ത് വരെയുള്ള ബേസ് മാത്തമെറ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, പ്ലസ് നമ്മളുടെ ഒരു പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാത്തമെറ്റിക്സും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഉണ്ട് അതിൽ. ഓൾജിബ്ര, കാൽക്കുലസ്, ട്രിഗണോമെട്രി ഇങ്ങനെയുള്ള, കാരണം ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ നോക്കുവാണെങ്കിൽ മാത്സ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി എന്നാണ് വരുന്നത്. പക്ഷേ മാത്തമെറ്റിക്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റി ഒന്നല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, മാത്സ് അറിഞ്ഞിരിക്കണം. അപ്പൊ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് എൻ ഡി എ ക്വാളിഫൈ ചെയ്യാൻ ഇച്ചിരി
2: ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോകാം. നമസ്കാരം.
4: ഹലോ.
2: നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ലക്ഷ്മി എന്നാണ്. താങ്ക് യു. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, എൻ ഡി എയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അതോ അല്ലാതെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് സെൽഫ് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുമോ? എന്താണ് മാമിന്റെ ഒപ്പീനിയൻ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
3: ഓക്കെ, താങ്ക് യു ലക്ഷ്മി. ഇപ്പോൾ എൻ ഡി എയുടെ പ്രിപ്പറേഷൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ് ഇപ്പോൾ. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടും. ഇതിൽ ഒരു കമ്പൽസറി ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ട് വേണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽപ്പ് ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളൊരു ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ സെൽഫായിട്ട് ഇപ്പോൾ ഒരാൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു എക്സാം തന്നെയാണ് എൻ ഡി എ. പക്ഷേ നമ്മൾ 10-ാം ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്യണം. അതായത് 10-ാം ക്ലാസ് വരെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പ്ലസ് വൺ പ്ലസ് ടുവിന് വരുന്ന സമയത്ത് ആ പറയുന്ന ടെക്സ്റ്റുകൾ, ഇവർ മെൻഷൻ ചെയ്യുന്ന സിലബസുണ്ട്, ആ സിലബസിൽ വരുന്ന സബ്ജക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്ക് ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിളാണ്. ഇപ്പോൾ ചോദിച്ച പോലെ ഒരുപാട് ബുക്സ് അവൈലബിളാണ്, ഇൻ്റർനെറ്റിൽ ഒത്തിരി മെറ്റീരിയൽ അവൈലബിളാണ്. സോ ചെയ്യേണ്ട ഒരു കാര്യം, സെൽഫ് പ്രിപ്പറേഷൻ്റെ ഒപ്പം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, മസ്റ്റായിട്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ ഒരിക്കലും ഒരു സെൽഫ് പ്രിപ്പറേഷനിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി കോമ്പറ്റേറ്റീവ് എക്സാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും മോക്ക് ടെസ്റ്റ് എഴുതിയില്ലാന്നുണ്ടെങ്കിലും ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു കോംപ്ലിമെൻ്ററി ആണ് എല്ലാം, പക്ഷേ നിർബന്ധമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ.
2: മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
4: ഇല്ല, ഒന്നുമില്ല.
2: ഓക്കെ, താങ്ക് യു.
3: താങ്ക് യു.
2: നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരീക്ഷയെ കുറിച്ചാണ്. അതിനു മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു, അതിന്റെ ഒരു ഏജ് എന്തെങ്കിലും പറയുന്നുണ്ടോ? മിനിമം ഇത്ര ഏജ് വേണം?
3: അതെ അതെ, ഏജ് ഒരു ക്രൈറ്റീരിയ. ഏജ് മാത്രമല്ല, അൺമാരീഡ് ആവണം എന്ന് അങ്ങനെ ഒരു ഇതും
2: കണ്ടീഷനുണ്ട്.
3: കാരണം 16.5 to 19.5 ആണ് പറയുന്ന ഒരു ഏജ് എന്ന ക്രൈറ്റീരിയ. പിന്നെ നമ്മളുടെ ഒരു കൺട്രിയുടെ ഇത് വെച്ചിട്ട് ദെർ ആർ ലോട്ട് ഓഫ് ഈവൻ ദോ മാരേജിൻ്റെ ഏജ് ഒരു ഇത് ആണ് നമുക്ക് ലീഗലി ആണെന്നുണ്ടെങ്കിൽ, ദെർ ആർ ഡിഫറെൻറ്റ് കസ്റ്റംസ് ആൻഡ് സിസ്റ്റംസ് വിച്ച് ഇസ് ഫോളോഡ് ഇൻ അവർ കൾച്ചർ ആൻഡ് ഓൾ. അപ്പോൾ അതുകൊണ്ടാണ് അവരത് എടുത്തു പറയുന്നത്, അൺമാരീഡ് ആവണം, 16.5 to 19.5 ആണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്.
2: പ്ലസ് ടു 19.5 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഇവിടുത്തെ ഒരു പശ്ചാത്തലം വെച്ച് ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല.
3: ഇല്ല, പക്ഷേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ NDA പ്രിപ്പയർ ചെയ്തു, നമുക്ക് എലിജിബിൾ മീൻസ് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ NDA കുറിച്ച് അറിഞ്ഞത് വളരെ വൈകിയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഏജ് കഴിഞ്ഞു പോയാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, CDS എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. സോ ഗ്രാജുവേറ്റ്സിന് എഴുതാനായിട്ട് സാധിക്കും. സോ സെയിം തന്നെയാണ്, ഇതേ പാറ്റേൺ തന്നെയാണ്. ഒരു വർഷത്തിൽ 2 തവണ എക്സാം നടക്കും, UPSC കണ്ടക്ട് ചെയ്യും, SSB ആണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് NDA മിസ്സായി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല.
2: പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം, ഇതിലേക്ക് രണ്ടിലേക്കും കയറുന്നത് ഒരേ പോസ്റ്റിൽ തന്നെയാണോ?
3: അതെ, ഒരു ഏകദേശം ഒരേ പോസ്റ്റിൽ തന്നെയാണ് കയറുന്നത്.
2: അപ്പോൾ NDA ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കയറാം.
3: നേരത്തെ കയറാം എന്നുള്ളത് മാത്രമല്ല, NDAക്ക് ഉള്ള അഡ്വാൻറ്റേജ്, ദേ ആർ ഗെറ്റിംഗ് എ സ്റ്റൈഫൻഡ്. ഇപ്പം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു, റിട്ടേൺ എക്സാം എഴുതി, ഈ പറഞ്ഞ പോലെ ക്വാളിഫൈ ചെയ്തു, ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തു, നമ്മൾ NDAയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പം നമ്മൾ സാധാരണ ഇതൊരു റെസിഡൻഷ്യൽ UG പ്രോഗ്രാമാണ്, അതായത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ 3 വർഷം ഈ പറയുന്ന അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്. പഠിച്ചതിന് ശേഷം നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ, ലൈക്ക് വി ആർ ഓപ്റ്റിംഗ് ആർമി, നേവി, എയർഫോഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ മെഡിക്കൽ ഇതും കൂടെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വൺ ഇയർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ്സ് ആണ്. അതായത് ഇപ്പോൾ ആർമി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെഹ്റാഡൂണിലായിരിക്കും ഇവരുടെ ലാസ്റ്റ് വൺ ഇയർ ട്രെയിനിങ് നടക്കുക. നേവി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല അവിടെയാണ് നടക്കുന്നത്. പിന്നെ എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലാണ് ഈ വൺ ഇയർ നടക്കുന്നത്. ഈ സമയത്ത് 56,100 rupees പെർ മന്ത് കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പാരൻസ് പല ആൾക്കാരും പറയാറുണ്ട് നമ്മളുടെ സാമ്പത്തിക ഒരു വലിയ പ്രശ്നമാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇവിടെ സാമ്പത്തിക ഒരു പ്രശ്നമല്ല, മാർക്കും ഒരു പ്രശ്നമല്ല. മാർക്കിൻ്റെ സ്ട്രെസ് കുട്ടികൾക്കുണ്ടല്ലേ, 90, 85, 90, 95 കിട്ടിയിട്ടും കരയുന്ന ആൾക്കാരുണ്ട്, 99 കിട്ടിയിട്ടും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. എൻ ഡി എക്ക് പ്ലസ് ടു പാസ്സാണ്, സോ അവിടെ നമുക്ക് മാർക്കിൻ്റെ ഒരു വിഷയം വരുന്നില്ല. രണ്ടാമത് പൈസ ചിലവില്ല, അതായത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുവാണ്. പ്ലസ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റും എല്ലാം നമുക്ക് റെസിഡൻഷ്യൽ ആയിട്ട് ഫ്രീ ആണ്. പ്ലസ് നമുക്കൊരു സ്റ്റൈഫൻഡ് ഇത്രയും കിട്ടും. ഈ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് ഇന്ന് നല്ലൊരു ജോലിക്ക് സാലറിക്ക് സമാനമായ ഒരു സ്റ്റൈഫൻഡ് അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും സേഫർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ AI വരുന്നു, ജോലി പോകും, അങ്ങനെ കുറേ പറയുന്നുണ്ട്. ഇതിലൊന്നും അങ്ങനെ അഫക്റ്റഡ് ആവാൻ സാധ്യതയില്ലാത്ത ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സർവീസാണ് ഈ പറയുന്ന ഇതിലൂടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ എല്ലാവരും ആ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ്.
2: അപ്പോൾ ഈ ആദ്യത്തെ ഒരു 3 വർഷക്കാലല്ലേ പറഞ്ഞത് ഈ പഠനം, അപ്പോൾ അവർക്ക് ഗ്രാജുവേഷൻ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്
3: അവരുടെ ഗ്രാജുവേഷൻ? ഇപ്പം നമ്മളിപ്പം യൂണിവേഴ്സിറ്റീസ് ഡിഫറെൻ്റ് ടൈപ്പാണ് അല്ലേ. നമുക്കറിയാം നമ്മൾ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് MG University ഇതെല്ലാം സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ദാറ്റ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഇത്. അപ്പോൾ ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഈ പറയുന്ന NDA ഉള്ള കുട്ടികൾ കിട്ടുന്നത്. ദാറ്റ് ഇസ് JNU ഡൽഹി യൂണിവേഴ്സിറ്റിയുടെയാണ് സർട്ടിഫിക്കറ്റ്സ്
2: ലഭിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം.
5: ഹലോ,
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
5: എന്റെ പേര് കരിഷ്ണ. ഞാൻ എന്റെ അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട് ചോദിക്കാണ്.
2: ചോദിച്ചോളൂ,
3: ചോദിക്കൂ.
5: എന്റെ അഡ്മിഷന് വേണ്ടിട്ട് എത്ര പെർസെന്റേജ് മാർക്കാണ് വേണ്ടത്?
3: NDA അഡ്മിഷന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പ്ലസ് ടു പാസ് ആണ്, അതിൽ പ്രത്യേകിച്ച് ഒരു പെർസെന്റേജ് UPSC പറയുന്നില്ല. മാത്സ് കമ്പൽസറിയാണ്, മാത്സ് പഠിച്ചിരിക്കണം എന്നുണ്ട്. അതിൽ എക്സാമിന് മാത്തമെറ്റിക്സ് വരുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പം പ്ലസ് ടുവിന് മാത്സ് പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. എങ്കിലും നമുക്ക് NDAക്ക് എലിജിബിൾ ആണ് നമ്മൾ, അതിൽ ആർമിയിലേക്ക് മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എയർഫോഴ്സിനും നേവിക്കും നമ്മൾ എലിജിബിൾ ആണ്. അതെ അതെ, കുഴപ്പമില്ല.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ ഇപ്പോൾ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9496596321. പരിപാടി തുടരുന്നു.
2: നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ 3 വർഷം അവരുടെ പഠനം എങ്ങനെയായിരിക്കും, NDA പരീക്ഷ പാസ്സായതിനു ശേഷമുള്ള അതിനെക്കുറിച്ചാണ്. അതിനുശേഷം എങ്ങനെയായിരിക്കും ഈ ഇത്, പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്?
3: പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ അതാത് അക്കാഡമിയിലേക്ക് അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവരെ ഇത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഇവരുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ ആർ കമ്പൽസറി കോഴ്സസ് ഉണ്ട്, ഫൗണ്ടേഷണൽ കോഴ്സസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഓപ്ഷണൽ കോഴ്സസ് ഉണ്ട്. അപ്പം ഈ കമ്പൽസറി കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സബ്ജക്ട്സ്, നമ്മൾ ഗ്രാജുവേഷൻ എടുക്കുന്ന എല്ലാ സബ്ജക്ട്സും വരും. പിന്നെ ഇത് കൂടാതെ മറ്റുള്ള ഡിഗ്രിയിൽ നിന്നുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് മിലിറ്ററിയുടെ ഹിസ്റ്ററി, പിന്നെ വെപ്പൺസ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ട്രെയിനിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന സ്പെസിഫിക് സബ്ജക്ട്സ് ആണ് ചൂസ് ചെയ്യുന്നത്, ബി എ ലിബറൽ ആർട്സ് ആണോ സയൻസ് ആണോ ബി ടെക് ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവർക്കൊരു ഗ്രാജുവേഷൻ എല്ലാം അവാർഡ് ചെയ്തതിന് ശേഷം ദേ വിൽ ബി അറ്റാച്ച്ഡ് ആസ് എൻ ഓഫീസർ, ബേസ് ലെവൽ ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇമീഡിയറ്റ്ലി, അതായത് ജോലിയുടെ ഒരു അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ ഇവിടെ വരുന്നില്ല, കാരണം പഠിച്ചു കഴിയുന്നു നേരെ ജോലിയിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 56,000 to 1,77,500 ഒക്കെയാണ് ബേസ് വരുന്നത്, ബേസിക് സാലറി വരുന്നത്. ഇത് കൂടാതെ അറിയാമല്ലോ ഒരുപാട് അലവൻസസ് ഉണ്ട്, അതായത് ഡി എ, പിന്നെ ഇവർക്ക് ഹൗസിൻ്റെ അലവൻസസ് ഉണ്ട്, പിന്നെ കുറേ റിസ്ക് അലവൻസസ് ഉണ്ട്, ഫ്ലൈയിങ് അലവൻസസ് ഉണ്ട്, യൂണിഫോം അലവൻസ്, അങ്ങനെ കുറേ അലവൻസസ് വരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഈസ് ഓൾവേസ് ടേക്കൺ കെയർ ഇൻക്ലൂഡിങ് ദ ഫാമിലി, അങ്ങനെയുണ്ട്. പിന്നെ മെസ്സിൻ്റെ അലവൻസ്, അങ്ങനെ കുറേ അലവൻസസും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മൾ സാധാരണ ഡിഗ്രി കഴിയുമ്പോൾ പിന്നെ മിക്കവാറും ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ് പി ജിക്ക് പോകും, അത് കഴിയുമ്പോൾ ജോലിയുടെ ഒരു ഇതാണ്, ഇനി എന്ത് ജോലി കിട്ടും, എങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു ഒറ്റ എക്സാം കംപ്ലീറ്റ് കൺഫ്യൂഷനെയും മാറ്റുന്ന ഒരു എക്സാമാണ്. നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, ഈ എക്സാം ക്വാളിഫൈ ചെയ്ത് നമ്മൾ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് സെറ്റ്, ടെൻഷൻ്റെ ആവശ്യമില്ല.
2: ശരി, ഓക്കെ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം.
2: ഹലോ, ആകാശവാണി പരിപാടിയിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. പ്രദീപ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
6: പാപ്പനംകോട്.
2: ശരി, ചോദിച്ചോളൂ.
6: മാഡം, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് സർ.
6: ഞാൻ, എന്റെ മകൻ എം എസ് സി സൈക്കോളജി സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ.
3: ഓക്കെ.
6: 23 വയസ്സുണ്ട്. അപ്പൊ നമുക്ക് എൻ ഡി എയിലേക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അപേക്ഷ കൊടുക്കാൻ അപേക്ഷിക്കാൻ പറ്റുമോ?
3: അപേക്ഷിക്കാനായിട്ട് പറ്റില്ല സർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നാഷണൽ ഡിഫൻസ് അക്കാഡമിയില് ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം 16.5 മുതൽ 19.5 വരെയാണ് ഏജ് പറയുന്നത്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ആണ്. അതിനും ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഏജിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇനി ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച്, ഇപ്പോൾ സൈക്കോളജി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിഫൻസിൻ്റെ കരിയർ ഓപ്ഷൻസ് ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയൊക്കെ നോട്ടിഫൈ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഏജും ബാക്കിയുള്ള ക്രൈറ്റീരിയയും നമുക്ക് ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എലിജി മീൻസ് ഈ പറയുന്ന ആംഡ് ഫോഴ്സിലേക്ക് നമുക്ക് കയറാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ എൻ ഡി എയിൽ ഓപ്ഷൻ ഇല്ല. അത് അവർ നോട്ടിഫൈ ചെയ്യും. ഇപ്പൊ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയും ഈ പറയുന്ന ഒരു ഏജ് ക്രൈറ്റീരിയ ആയിരിക്കണം എന്ന് പറയാറുണ്ട്. അത് അവർ നോട്ടിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഡിക്ലെയർ ചെയ്യുന്നത്. സൈക്കോളജിയുടെ അല്ല, ഇപ്പൊ ജനറൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരാറുണ്ട്. സൈക്കോളജി എക്സാക്ട്ലി വളരെ റെയർ ആണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ ലോയൊക്കെ വരാറുണ്ട്. ഇപ്പൊ ലോയുടെ ഒരു ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു, ജാഗ് എന്ന് പറഞ്ഞിട്ട്, ഷോർട്ട് സർവീസ് കമ്മീഷൻ. അതുപോലെ സൈക്കോളജി സ്പെസിഫിക്കലി വിളിക്കുന്നത് കുറവാണ്, ബട്ട് സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്.
6: ഇത് രണ്ട് കോഴ്സ് കൊടുക്കാനാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റും സൈക്കോളജിയും കൂടി ഒരുമിച്ചാണ്, ഒറ്റ കോഴ്സാണ്. സർട്ടിഫിക്കറ്റ്, രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്.
3: ഓക്കെ സർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, ഇന്ന് ഐ തിങ്ക് ഡേറ്റ് കഴിഞ്ഞു എന്ന് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല, ഒരു ആർമിയുടെ ഒരു ഇന്റേൺഷിപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡേറ്റ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 15 ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആർമി ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും 75 ദിവസം ആർമിയുടെ ന്യൂഡൽഹിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടൊരു അവസരമുണ്ട്. അതിൽ 75 ദിവസത്തിൽ 60 ദിവസം ന്യൂഡൽഹിയിലും 15 ദിവസം വർക്ക് ഫ്രം ഹോമും ആണ്. ഈ കുട്ടികൾക്ക് 75,000 രൂപ സ്റ്റൈഫൻഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാർ അതൊന്ന് ഗൂഗിൾ ചെയ്ത് മകനോടൊന്ന് നോക്കാൻ പറയുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സാർ ഗൂഗിളിൽ ആർമി ഇന്റേൺഷിപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അതിലപ്പൊ തന്നെ വരും. ഇന്റേൺഷിപ്പ് ഡോട്ട് gov.in എന്തോ ആണ് അതിൽ വരുന്നത്. എക്സാക്ട്ലി പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ തന്നെ അത് കിട്ടും നമുക്ക്. ആർമി ഇന്റേൺഷിപ്പ് എന്ന് കൊടുത്തിരുന്നാൽ മതി.
2: ഓക്കെ, താങ്ക് യു.
3: താങ്ക് യു സാർ.
2: നമ്മൾ സംസാരിച്ചത് ഈ ട്രെയിനിങ് സക്സസ്ഫുള്ളാക്കി പൂർത്തിയാക്കി കഴിഞ്ഞാലുള്ള കാര്യം. ഇൻ കേസ് ഈ ഒരു 3 വർഷത്തിൽ ഈ ഒരു ട്രെയിനിങ് സക്സസ്ഫുൾ അല്ലാത്തൊരവസ്ഥ വരുന്നുണ്ടോ വരാറുണ്ടോ? വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
3: വരാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ കുട്ടികളെല്ലാവരും വലിയൊരു ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇമോഷണലിയും ഫേസ് ചെയ്യുന്നില്ല, ഫിസിക്കലിയും ഫേസ് ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ആക്ച്വലി മോർ പാമ്പേർഡ് എന്ന് പറയാം കുട്ടികൾ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള, ഇപ്പം ഇതൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലല്ല മക്കളെ, സ്ട്രിക്റ്റ് എന്നല്ല ഞാൻ എനിക്കത് പറയേണ്ടത്, ഡിസിപ്ലിൻഡ്, ചിട്ടയായ ഒരു ജീവിത ശൈലിയുണ്ട്. ഇപ്പോൾ അവർ ഒരു ആർമിയിൽ ലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. റൈറ്റ് ടൈം എന്ന് പറയുന്നത് ആണ് അവരുടെ, എന്താ പറയുന്നത്, ഏർലി എന്ന് പറയുന്നതാണ് റൈറ്റ് ടൈം അവരുടെ. നമ്മളൊരു 10 എന്ന് പറഞ്ഞാൽ ഒരു 9:55 എത്തുന്നതാണ് അവരുടെ റൈറ്റ് ടൈം. 10 എത്തുന്നത് പോലും റൈറ്റ് ടൈം അല്ല. സോ ഇങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളിപ്പോൾ ഇതെല്ലാം ക്വാളിഫൈ ചെയ്തിട്ട് കുട്ടികൾ കയറുമ്പോൾ ഇവർക്ക് ഈ ട്രെയിനിങ് പീരീഡിൽ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ വരും. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. എഴുന്നേൽക്കുന്നു, പിന്നെ യൂണിഫോം ഇത് ചെയ്യുന്നു, അവർ ഗ്രൗണ്ടിൽ എക്സസൈസിന് പോകുന്നു, തിരിച്ചു വരുന്നു, ക്ലാസ്സിന് പോകുന്നു. സോ എവറിത്തിങ് ഈസ് പാക്ഡ്. അപ്പം ഈ ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇനീഷ്യലി പ്രശ്നമാവാം. അപ്പോൾ ഇത് പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചില പാരൻസ് പറയും കുഴപ്പമില്ലെങ്കിൽ പോര് എന്ന് പറയും, ചില പാരൻസ് പറയും കുറച്ചും കൂടെ നോക്കൂ എന്ന് പറയും. ഇപ്പോൾ ഈ പോരെന്ന് പറയുമ്പോൾ ഇനീഷ്യലി പെട്ടെന്ന് കുട്ടികൾക്ക് അത് വിട്ടിട്ട് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇത് 1 ഇയറാണ്, ഇനീഷ്യൽ 1 ഇയറിൻ്റെ ഉള്ളിലാണ് ഈ ഡ്രോപ്പ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ അങ്ങനെ ഡ്രോപ്പ് വരാറില്ല. പിന്നെ വരുന്ന
2: ശീലമായിക്കോളും.
3: ആ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ഇപ്പം ഒത്തിരി പരാതികൾ ആൾക്കാർ പറയുന്നുണ്ട്, സ്ക്രീൻ അഡിക്ഷൻ പറയുന്നുണ്ട്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, ഒരുപാട് കംപ്ലയിൻറ്റ്സ്. ഇപ്പം ഒരു കരിയർ കോച്ച് എന്നുള്ള നിലയ്ക്ക് ഒത്തിരി പാരൻസിനെയും കുട്ടികളെയും ഞാൻ കാണുന്നതാണ്. അപ്പം ഇങ്ങനെ കുറേ പരാതി വരും. ഈ പരാതികളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാജുവേഷൻ കാലഘട്ടമാണ് NDA എന്ന് പറയുന്നത്. സമാധാനം, പാരൻസിനും സമാധാനമാണ്, കുട്ടികൾക്കും സമാധാനമാണ്, എല്ലാം കൊണ്ടും. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, ജോലിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, കാശിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഒരു അൺസർട്ടനിറ്റി ഇല്ല എഡ്യൂക്കേഷനിൽ.
2: മാത്രമല്ല ഒരു വ്യക്തി എന്ന രീതിയിൽ ശാരീരികമായും മാനസികമായും പരമാവധി ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതും സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതും ഈ ജോലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്.
3: അതെ അതെ അതെ അതെ. അപ്പൊ കുഞ്ഞിലെ, ഇപ്പൊ നമ്മള് സ്കൂളിൽ ശരിക്കും പറഞ്ഞ ഒരു 8-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേ കുട്ടികൾക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അവർ ക്വാളിഫൈ ചെയ്യാം, ചിലപ്പോൾ ചെയ്യില്ല, പക്ഷെ അവരുടെ ലൈഫ് മാറും. ഈ 8-ാം ക്ലാസ് മുതൽ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിരുന്നു. നമ്മളൊരു ഫിസിക്കലി, ഇപ്പം അറിയാലോ ഒത്തിരി കുട്ടികൾ ഒബീസാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു, അവർ മൊബൈൽ കാണുന്നു, ടി വി കാണുന്നു, അവർക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കുട്ടിയെ കൊണ്ട്
7: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
8: അതെങ്ങനെ?
7: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡില് ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
9: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
8: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
7: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
10: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
8: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. ഈ ആർപ്പവില എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
11: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.

0: കൊമ്പനോണം.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
1: ഫോൺ 1

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
0: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
4: തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് NDA. നമുക്ക് ഇതില് പ്ലസ് ടുവിലാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. പ്ലസ് ടു ആണെങ്കിലും ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 16.5 വയസ്സ് മുതൽ 19.5 വയസ്സ് വരെയാണ് ക്രൈറ്റീരിയ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
5: നമ്മള് തിരുവനന്തപുരത്ത് ട്രെയിനിങ് സെന്റർ എന്തെങ്കിലും ഉണ്ടോ മാഡം?
4: ഇതിൽ നമ്മൾ NDA നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂനെയിലാണ് പഠിക്കേണ്ടി വരിക. 3 വർഷത്തെ ഗ്രാജുവേഷൻ നമ്മൾ പൂനെയിൽ പഠിക്കണം. അത് കഴിയുമ്പം നമുക്ക് കേരളത്തിലുള്ള ഓപ്ഷൻ, നമ്മൾ നേവിയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എഴിമലയിലാണ് ഈ നേവൽ അക്കാഡമി ഇരിക്കുന്നത്. പിന്നെ 1 വർഷം അവിടെ നമുക്ക് ട്രെയിനിങ് എടുക്കാം.
6: NDA പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന് ആയിരിക്കും ചോദിച്ചത്.
4: ആണോ?
5: അതെ.
4: NDA പ്രിപ്പറേഷൻ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് മാം. അത് നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് അറിയാം. ഓൺലൈനും ഓഫ്ലൈനും അങ്ങനെ ഒരുപാട് അക്കാഡമീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.

0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ബൈ.
2: താങ്ക് യു.
0: നമ്മൾ ഇപ്പോൾ ഇവർ ചോദിച്ച ചോദ്യം തന്നെ, ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ +1, +2 കടന്നിട്ടുള്ള ആളുകൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, ആ ഒരു ഏജിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ട മേഖല ഏതായിരിക്കും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലേ?
2: ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, പാറ്റേൺ ഓഫ് ദി എക്സാമിനേഷൻ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതായത് എത്ര മാർക്കിന് വരുന്നു, 900 മാർക്സിനാണ് വരുന്നത് എന്നുള്ള പാറ്റേൺ മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ പറയുന്ന മാത്തമെറ്റിക്സ് 180 ക്വസ്റ്റ്യനാണ് വരുന്നത്. ഓക്കെ, ഈ 180 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്സ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അതായത് റൈറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന ഓരോ ശരി ഉത്തരത്തിനും 2.5 മാർക്ക് നമുക്ക് കിട്ടും. എന്നാൽ അത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -, -, -0.85 കുറയും അതിൽ നിന്ന്. ഇതാണ് മാത്സിൻ്റെ പാറ്റേൺ. ഇനി നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 600 മാർക്കിനാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇംഗ്ലീഷും വരുന്നത്, ജനറൽ നോളേജും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. ഇത് ഒരു റൈറ്റ് 4 മാർക്കാണ്. ഒരു ശരി ഉത്തരം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ആക്കിയാൽ 4 മാർക്ക് കിട്ടും. അതേ സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -1.33. ഇത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും അങ്ങ് ആൻസർ
0: ചെയ്തു പോകും,
2: അറ്റൻഡ് ചെയ്തു പോകും. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സബ്ജക്റ്റ് മനസ്സിലാക്കണം. ഇപ്പം ജനറൽ ആപ്റ്റിറ്റ്യൂഡ്
0: ടെസ്റ്റിൽ വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്.
2: ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് 10th വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ജനറൽ നോളേജസ് ആണ് വരുന്നത്. അത് ഹിസ്റ്ററി ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ജനറൽ സയൻസ് ആവട്ടെ. നമ്മളെല്ലാവരും ഇപ്പം ഒരു പെട്ടെന്ന് ഇപ്പം കേൾക്കുന്ന കുട്ടികൾ, ഇപ്പം ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സെല്ല്. നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണും പവർ ഹൗസ് ഓഫ് സെൽ എന്താണ്. ഇത് നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ് മൈറ്റോകോൺഡ്രിയ. അപ്പം അത് മുതൽ, ആ ബേസ് മുതൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പഠിക്കുന്നതിനൊരു ഒരു പാറ്റേൺ ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം.
0: നമുക്കതിലേക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: എന്റെ പേര് ദീപ, ഞാൻ നെയ്യാറ്റിൻകര നിന്നാണ് വിളിക്കുന്നത്.
2: ആ പറയൂ.
0: പറയൂ ദീപ.
3: എന്റെ മോൻ ഇപ്പം 7-ാം ക്ലാസ്സിലായി. അവൻ മാത്സ് നല്ലപോലെ പഠിക്കുന്നുണ്ട്.
2: ഓക്കെ.
3: പക്ഷേ അവന് കണ്ണാടി വെച്ചിട്ടുള്ളത് കൊണ്ട് അവന് NDAയിൽ ചേരാൻ പറ്റുമോ ഇല്ലേ എന്നൊരു വലിയൊരു പാറ്റേൺ.
2: മാഡം, ഇതിൽ കണ്ണാടി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം, നമ്മൾ കണ്ണാടി വെക്കുന്നത് പല റീസൺസ് ഉണ്ടാവാം. നമുക്ക് കണ്ണാടി വെക്കുന്നത് ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, വേറെ പ്രശ്നങ്ങളും പലതും ഉണ്ടാവാം. അപ്പം ഇതിൽ NDAയിൽ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പം ചില ഇതിന് 6x6 ആണ്, 6x9 ആണ്, പിന്നെ ചിലത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൺസിഡർ ചെയ്യും. ഇതിൽ തന്നെ മെയിനായിട്ടും സ്പെക്ടക്കിൾ, അതായത് കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാത്തത് എയർഫോഴ്സിൻ്റെ ഇതിൽ കൺസിഡർ ചെയ്യാറില്ല, ബാക്കിയുള്ള ആർമിയിലൊക്കെ കൺസിഡർ ചെയ്യും. ഓക്കെ. പക്ഷേ വിഷൻ ഡിപ്പെൻസ് ആണ്. എന്ത് എന്താണ്
0: കണ്ണിൻ്റെ അന്വേഷിക്കുന്നതായിരിക്കും അല്ലേ?
2: അതെ അതെ, അതിൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാം, ഇതിപ്പോൾ നമ്മൾ ലേസർ വഴി എന്തെങ്കിലും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെയ്യുവാണെങ്കിൽ എലിജിബിൾ ആണ്. ആ അപ്പോ ഇപ്പം 7-ാം ക്ലാസ്സിലായത് കൊണ്ട് നല്ല ഒരു, നമ്മളിപ്പം ഒപ്റ്റോമെട്രീഷ്യൻ, അതായത് ഒരു കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അവരടുത്ത് എന്താണ് ശരിക്കുള്ള പ്രശ്നം, ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതായത് അവർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണാടി വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്നു, നമ്മളൊരു ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണാടിയിൽ മിസ്റ്റ് വരും, പിന്നെ വിയർക്കുമ്പം ഈ കണ്ണാടിയുടെ ഒരു ഇഷ്യൂ, അങ്ങനെ ഈ ഒരു കണ്ണാടി നമുക്കൊരു തടസ്സമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത്. അപ്പം അതിൽ അവർ കറക്റ്റായിട്ട്, മോനിനി 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്, ആ സമയത്ത് കറക്റ്റായിട്ടും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് വിഷനിൽ അവർ അംഗീകരിക്കാത്തതെന്ന്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പം പ്രിപ്പറേഷൻ ഒരു ഇത് കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാതിരിക്കേണ്ട, തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറയുക. എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കണ്ണാടിയുടെ കാര്യങ്ങളും മറ്റും ഓർത്ത് മീൻസ് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം അതിനെക്കുറിച്ച് ഓർക്കണ്ട, പ്രിപ്പയർ ചെയ്യട്ടെ.
0: താങ്ക് യു,
2: താങ്ക് യു.
0: നമ്മുടെ NDA പരീക്ഷയിൽ ജനറൽ എബിലിറ്റി ടെസ്റ്റിന്റെ വലിയൊരു ഭാഗം വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണല്ലോ,
2: അതുമായി
0: ബന്ധപ്പെട്ട്.
2: അതെ അതെ.
0: അപ്പോൾ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം?
2: ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു 7-8 മന്ത്സ് ഉള്ള ഒരു കറണ്ട് അഫയേഴ്സാണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം

0: ന്യൂസ്, അല്ലെങ്കിൽ എന്ത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് വന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ കേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ്. ഇതേ സമയത്ത് ഇവർ ചോദിക്കും NDA എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ന്യൂസ് പേപ്പറിൽ വരുന്നതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ നോക്കണം ജനറൽ നോളജിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിനെ പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം നാഷണൽ ന്യൂസസ് ക്വസ്റ്റ്യൻസ് വരാം, ഇൻ്റർനാഷണൽ ന്യൂസസ് വരാം, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വരാം, എക്കണോമി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം, പിന്നെ മേജർ വരുന്നത് GKയും കറണ്ട് അഫയേഴ്സിനും ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ച് സ്ട്രെസ് ചെയ്യേണ്ടത് ഡിഫൻസ് റിലേറ്റഡ് ആണ്.
1: അതിലേക്ക് നമുക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്.
0: ഓക്കെ,
1: നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: ഹലോ, ഞാൻ സതീഷാണ്.
1: ചോദിച്ചോളൂ.
0: പറയൂ സാർ.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്.
2: എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് NDA ടെസ്റ്റ് ചെയ്ത് അവര് പാസ്സായി കഴിഞ്ഞാല് അവനവിടെ ഇങ്ങനെ കട്ട് ഓഫ് മാർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാവും?
0: ഏതിനനുസരിച്ച്? നമ്മൾ NDA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കട്ട് ഓഫ് ആണോ പറയുന്നത്? അതായത് നമ്മൾ, അതായത് പ്ലസ് ടുവിന് പഠിക്കുന്നു, NDAയുടെ എക്സാം, നമ്മൾ UPSCയുടെ എക്സാം എഴുതുന്നു, അപ്പോഴുള്ള കട്ട് ഓഫ് ആണോ ചോദിക്കുന്നത്? അപ്പൊ നമുക്ക് നോർമലി വരുന്നത് എന്ന് പറഞ്ഞാൽ 50% ഒക്കെയാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. 50%, അതായത് ടോട്ടൽ 900 മാർക്സ് ആണ് എക്സാം വരുന്നത്. അതിലൊരു 350, 400, 450 അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കട്ട് ഓഫിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ SSBയുടെ ഇൻ്റർവ്യൂവിന് എലിജിബിൾ ആവുകയാണ് ചെയ്യുന്നത്. റിസൾട്ടല്ല, ഫൈനൽ റിസൾട്ടല്ല, നമ്മൾ എലിജിബിൾ ആവും. എലിജിബിൾ ആവുമ്പോൾ നമുക്ക് SSBയുടെ ഇൻ്റർവ്യൂവിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതൊരു 5 ദിവസത്തെ റെസിഡൻഷ്യൽ ഇൻ്റർവ്യൂ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫർദർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ടിക്കറ്റുമായിട്ട് നമ്മളെ അവർ പറഞ്ഞു വിടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഫർദർ 3 ദിവസം കൂടെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൽ കുറേ ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. അതിനുശേഷം പിന്നെ മെഡിക്കലും എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് കുട്ടി ഫൈനലി NDAയിൽ ഗ്രാജുവേഷന് ജോയിൻ ചെയ്യുന്നത്. ഫിസിക്കല് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമല്ല ഫിസിക്കല്. വളരെ എന്താ പറയുന്നത്, ട്രെയിൻഡ് ആയിട്ട് നമുക്ക് കുറച്ച് നാളത്തെ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ഫിസിക്കല് നമുക്ക് റെഡിയാക്കി എടുക്കാം. മെഡിക്കലാണ് ഇതിലൊരു കൺസേൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അതായത് മെഡിക്കൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ചില കണ്ടീഷൻസ് ഉണ്ടാവാൻ പാടില്ല കുട്ടിക്ക്. ഇപ്പം വിഷൻ്റെ ആണെന്ന്, വിഷൻ ഇഷ്യൂ ആണെങ്കിൽ അത് എയർഫോഴ്സിന് പറ്റില്ല, നേവിക്ക് പറ്റില്ല. പിന്നെ ഈ ആർത്രൈറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ, സ്കിൻ ഡിസീസസ്, പിന്നെ ഡിസ്കിൻ്റെ കംപ്രഷൻ, ഇപ്പം നമ്മൾ കുട്ടികൾ വീണിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മീൻസ് അവർ ക്രൈറ്റീരിയയിലുണ്ട് മെഡിക്കലിൽ അവർ ചെക്ക് ചെയ്യും. അപ്പം ഇതെല്ലാം ക്വാളിഫൈ, ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടും നമുക്ക് കിട്ടും, നമുക്ക് പഠിക്കാം. എന്താ പറയുന്നത്, നമുക്കൊരു ഓഫീസർ പോസ്റ്റിലേക്ക് എത്താവുന്നതാണ്. ഫ്ലാറ്റ് ഫൂട്ട്, നോക്ക് നീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ട്രെയിൻ ചെയ്ത്, അതായത് നമുക്കതൊരു എക്സസൈസ് വഴി മാറ്റാൻ പറ്റും സാർ. പല ആൾക്കാരും കരുതുന്നത് ഇനീഷ്യലി ഫ്ലാറ്റ് ഫൂട്ട് ആണ്, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫൂട്ട് ആയതുകൊണ്ട് പറ്റില്ല എന്നാണ്. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് പല ട്രെയിനിങ് വഴി കുട്ടീനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് എക്സസൈസ് ചെയ്യിപ്പിച്ച് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ട്രെയിനിങ്സ് ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെയുള്ള പെർമനന്റ് ഇഷ്യൂസ് ഒക്കെ, അതായത് ഞാൻ പറഞ്ഞ സിവിയർ സീരിയസ് ഇഷ്യൂസ് ലൈക്ക് ആർത്രൈറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്കിൻ്റെ കംപ്രഷൻ മാറ്റാൻ പറ്റാത്ത കുറച്ച്, ഇപ്പം സ്കിൻ ഡിസീസസ് ഉണ്ട്, അലർജിക്ക് ആയിട്ടുള്ള ചില അലർജീസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അല്ലാതെയുള്ള ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, പിന്നെ കുട്ടി ഹൈറ്റ് കുറവാണെങ്കിൽ നേരത്തെ അറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എക്സസൈസ് വഴിയൊക്കെ കുറച്ചൊക്കെ ആ ഒരു ഇതിലോട്ട് എത്തിക്കാൻ സാധിക്കും.
1: ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചതിൽ തന്നെ ഉള്ളൊരു കാര്യം, നമുക്ക് ഈ റിട്ടൺ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂവിൻ്റെ കാര്യം മെൻഷൻ ചെയ്തല്ലോ, അത് വളരെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ 5 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമല്ല. അപ്പോൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഘട്ടം എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്?
0: അതിൽ ഇനീഷ്യലി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, അതായത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആയിരിക്കും. അതായത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി എത്രത്തോളം അവെയർ ആണ്,

0: നമ്മളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ബിക്കോസ് വി ആർ ഗോയിങ് ടു സെർവ് ദ നേഷൻ, സോ വി ഷുഡ് ബി അവെയർ എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ടോപ്പിക് അവർക്ക് കൊടുക്കും, അതിൽ അവര് എന്താ പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, പിന്നെ ഒരു ലെക്ചറായിട്ട് അവർക്ക് സംസാരിക്കേണ്ടി വരും അവരതിൽ. അപ്പം അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഒരു കുറേ ടെസ്റ്റുകൾ ഉണ്ടാവും, കുറേ വേർഡ്സ് വെച്ചിട്ട് കുറേ സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ടെല്ലിങ് യു ഡെത്ത്, എന്നിട്ട് ഞാൻ പറയുന്ന ആ വേർഡ് പറഞ്ഞു, ഐ വിൽ ഗീവ് യു വെരി ഫ്യൂ സെക്കൻഡ്സ്, അതിനുള്ളിൽ യു ഹാവ് ടു ഫ്രെയിം എ സെൻറ്റൻസ്. ഇപ്പോൾ ഡെത്ത് എന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ചില ആൾക്കാർ ഡെത്ത് ഇസ് ഇന്നവേറ്റബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ മൈ ഡോഗ് ഡൈഡ്. അപ്പം ഇങ്ങനെ ഫ്രെയിം ചെയ്യും, പല കുട്ടികളും പല രീതിയിലാണ് ഫ്രെയിം ചെയ്യുന്നത്. ഈ ഫ്രെയിമിങ്ങിൽ തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെയർ സൈക്കോളജി. അപ്പോൾ പിന്നെ ഓരോ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ടാവും, അത് ഒരു ഫ്ലാഷാണ്. ആ ഫ്ലാഷിൽ നമ്മൾ കണ്ട പിക്ചർ എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, വി ക്യാൻ റൈറ്റ് എ സ്റ്റോറി ഫ്രം ദാറ്റ് പിക്ചർ. അപ്പം ഇത് ഒരു കുട്ടിയുടെ സൈക്കോളജിക്കൽ അപ്രോച്ചിനെയും അവരുടെ ഒരു സെൻസിറ്റിവിറ്റി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: പ്രധാനമായിട്ടും
0: നടക്കുന്നത് ഇത് ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഈ പറയുന്ന ഇത് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഇതിൽ ആദ്യത്തെ രണ്ട് ദിവസം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് ഫർദർ ടീം ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ്, അങ്ങനെ കുറേ ഉള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പം അത് പിന്നെയാണ് വരുന്നത്, ആഫ്റ്റർ ടു ഡേയ്സ് ആണ് വരുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ ഇന്റർവ്യൂവിലേക്ക് സെലക്ട് ആവുന്നത്, ഇപ്പോൾ ഫൈനൽ ഒരു പരീക്ഷ നടന്ന് സെലക്ട് ആവുന്ന ആളുകൾ ഏതാണ്ട് ഒരു 300-350 പേരായിരിക്കും അല്ലേ? അതെ. അപ്പോൾ അതിൽ എത്ര പേരെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യും?
0: ഇന്റർവ്യൂവിന് ഓൾമോസ്റ്റ് 6,000 ആൾക്കാരെ വിളിക്കും.
1: 6,000? ഓ, അതിൽ നിന്നാണ് ഈ 300-ലേക്ക് ചുരുങ്ങുന്നത്.
0: അതെ അതെ അതെ. ആ 6,000-ൽ ഇനീഷ്യലി വരുന്ന 2 ഡേയ്സിൽ തന്നെ ഈ പറയുന്ന
1: ഒരുപാട് പേര് പുറത്താവും.
0: അത് കഴിഞ്ഞ് വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദിസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് എന്താ പകരം വെക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളത് അറ്റൻഡ് ചെയ്തിട്ട് കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ എപ്പോഴും വർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.
1: അപ്പം
0: അതെ, ഇങ്ങനെ ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് സാധാരണ കിട്ടാറില്ല.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്.
0: ഓക്കെ,
1: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: സാർ, എന്റെ പേര് അമുത.
1: ചോദിച്ചോളൂ.
2: എനിക്ക് ഒരു സംശയമുള്ളത്, മോൻ നേരത്തെ CDSന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ മേഡം.
0: അതെ അതെ.
2: മേഡം, അപ്പോഴും എനിക്ക് അറിയേണ്ടത്, മോന് PG ചെയ്തിട്ടുണ്ടായിരുന്നു മേഡം, നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസില്.
0: CDSന് ഏജ് ബാർ ഉണ്ട് മാം. CDSന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ അവർ അതിൽ മെൻഷൻ ചെയ്യാറുണ്ട് എത്രയാണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ PG ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എലിജിബിൾ ആയിരിക്കും. UPSCയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് CDS നോട്ടിഫിക്കേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനിൽ അവർ കൊടുക്കാറുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ എപ്പോഴാണോ എഴുതുന്നത് ആ സമയത്ത് ചെക്ക് ചെയ്യണം. പഴയ നോട്ടിഫിക്കേഷൻ വെച്ച് ചെക്ക് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ എലിജിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പാടില്ല, കാരണം ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് ഈ CDSന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഏത് വർഷമാണോ എഴുതുന്നത്, അതായത് ഇനി വരുന്നത് ഏപ്രിലാണ് ഇനി അടുത്ത CDS വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത് ജാൻവരിയിലായിരിക്കും. ഓക്കെ, അപ്പം മാഡം മകനോട് പറയുക, ജാൻവരിയിലെ നോട്ടിഫിക്കേഷനാണ് അദ്ദേഹം നോക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഓൾറെഡി വന്ന, ഇപ്പോൾ ജൂലൈയിൽ വന്ന നോട്ടിഫിക്കേഷൻ നോക്കുന്നത് നല്ലതാണ്. ഈ ജൂലൈയിലും ജാൻവരിയിലും വരുന്നത് വലിയ വ്യത്യാസം വരാറില്ല നോട്ടിഫിക്കേഷനിൽ. സോ ഓൾറെഡി ജൂലൈയിലെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, UPSCയുടെ സൈറ്റിലുണ്ട്, അതെടുത്തൊന്ന് നോക്കാൻ പറയുക. ഏജ് മാത്രമല്ല, ബാക്കിയുള്ള ക്രൈറ്റീരിയാസും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് നോക്കിയിട്ട് ജാൻവരിയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറയുക, എന്നിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ ഇത്രയും നേരം പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് NDA പരീക്ഷയെക്കുറിച്ചാണ്. പക്ഷേ അതിൻ്റെ NDA പരീക്ഷ ഈ മാസം, അടുത്ത മാസം വരാനിരിക്കുന്നുണ്ട് അല്ലേ?
0: അതെ, September 13 NDAയുടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം വരുന്നത് ഏപ്രിലാണ്. ഞാൻ പറഞ്ഞല്ലോ,
1: അതെ,
0: ഒരു വർഷം 2 തവണയാണ് എക്സാം നടക്കുന്നത്.
1: 2 തവണയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് NDA ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ അവസാനിക്കുന്നില്ല ആ ഒരു ഡിഫൻസ് മേഖലയിലേക്ക് വരാനുള്ള അവസരങ്ങൾ. അപ്പോൾ അതല്ലാതെ മറ്റെന്തെല്ലാം വഴികളാണ്, മറ്റെന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡിഫൻസിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ലഭ്യമായിട്ടുള്ളത്?
0: ഡിഫൻസിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് രണ്ട് വേറെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഡിഫൻസിന്റെ കരിയർ, ഓഫ് കോഴ്സ് നമ്മൾ ഡിഫൻസിൽ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ ഡിഫൻസിന്റെ കരിയറിലേക്ക് പോകുന്നു, എൻ ഡി എ എഴുതുന്നു, കിട്ടുന്നില്ല, ദെൻ നമുക്ക് സി ഡി എസ് എഴുതാം. പിന്നെ മിലിറ്ററി നഴ്സിംഗ് ഉണ്ട്, അവിടെ ഹൈറ്റ് ഒന്നും ഒരു ക്രൈറ്റീരിയ വരുന്നില്ല, കണ്ണാടി ഒരു ക്രൈറ്റീരിയ വരുന്നില്ല. പിന്നെ നമുക്ക് ലോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം, ഡോക്ടേഴ്സിന് സെർവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള അല്ലാതെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഷോർട്ട് സർവീസ് കമ്മീഷൻ വിളിക്കാറുണ്ട്, സി ഡി എസ് ഉണ്ട്, എഫ് കാറ്റ് എന്ന് പറഞ്ഞ എ എഫ് കാറ്റ് എന്ന് പറഞ്ഞ എക്സാംസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല എക്സാംസും എഴുതാം. ഞാൻ പറയുന്നത് ഇപ്പം എൻ ഡി എക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് കിട്ടിയില്ല, കിട്ടിയില്ല, അപ്പം നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു അക്കാഡമിയിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കുട്ടികൾക്ക് വീണ്ടും ഇവിടുത്തെ സ്റ്റേറ്റിലൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ ഒരു വിഷമം തോന്നും. കാരണം ഇത്രയും വലിയ ആഗ്രഹം, ഇത്രയും അംബീഷ്യസ് ആയിട്ട് പിന്നെ നമ്മൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണോ എന്നുള്ളത്. ഈ എൻ ഡി എയുടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ടോപ്പ് എൻട്രൻസ് എക്സാമിനേഷനിൽ ഒന്നാണ് സി യു ഇ ടി, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇത് സിമിലർ ആണ്, ഇതിന് സിമിലാരിറ്റി ഉണ്ട്. സോ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഈ പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷൻ നടത്തുന്ന എക്സാമും കൂടെ അവർക്ക് എഴുതാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
1: അത് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത
0: കൂടുതലാണ്, കാരണം ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു ബേസാണ് ഈ എൻ ഡി എയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ ഡി എ എഴുതി കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട, വേറെ എക്സാംസും എഴുതാം.
1: ഓക്കെ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം, പേര് പറഞ്ഞോളൂ.
2: പിന്നെ ഈ ആർമിയിലേക്ക് ചേരാൻ ഭയങ്കര താല്പര്യമാണ്, അന്നേരം എൻ സി സിക്ക് എല്ലാം ഉണ്ട്. അപ്പോ അത് ബികോം എടുത്ത കുട്ടികൾക്ക് അങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് അറിയാനാ?
0: ബികോം എടുത്ത കുട്ടികൾക്ക് പറ്റും മാം, അതൊരു ജനറൽ ഗ്രാജുവേഷന്റെ ഓപ്ഷൻസ് വരുമ്പോഴാണ് നമുക്കതിന് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ മോൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിന്റെ എക്സാംസിന്റെയൊക്കെ ഒന്ന് നോക്കുക. അതുകൂടാതെ ഈ പറയുന്നത് പോലെ നോട്ടിഫൈ ചെയ്യാറുണ്ട്. ഇപ്പം മോൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്റേൺഷിപ്പിന് വിളിക്കാറുണ്ട് ആർമി.
1: കോഴ്സ് തീർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്?
0: ആ, തീർന്നിട്ടില്ല.
1: അപ്പോൾ ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ?
0: സെക്കൻഡ് ഇയർ ആണ്.
1: അപ്പോൾ ഈ 19 വയസ്സിന്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്തൂടെ?
0: ആ, 19.5 കഴിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ. 19.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ മാം?
2: 19 കഴിഞ്ഞ് മെയ്യിലാണ് അടുത്ത്, 18 വയസ്സാവും മെയ്യിലാണ്.
0: 18 ആവുന്നേ ഉള്ളോ?
2: 19.
0: അപ്പൊ ഇനി അടുത്ത ഏപ്രിലെ എക്സാം, അതായത് ജാനുവരിയില് ഈ പറയുന്ന 19.5 കഴിയാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ ഡി എ എഴുതാവുന്നതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് അല്ല, ബി കോമിന്റെ ഇതിലല്ല, അത് പ്ലസ് ടുവിന്റെ ബേസിസിലാണ് എഴുതുന്നത്
2: ഗ്രാജുവേഷൻ.
0: അല്ല, അപ്പൊ ആംഡ് ഫോഴ്സിന് ആർമിയിലേക്ക് എലിജിബിൾ ആണ്. അതെ അതെ അതെ. ഇത് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്ന സമയമുണ്ട്, ആ സമയത്തേക്ക് 19.5 കഴിയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ജാനുവരിയിൽ ഇത്ര വയസ്സ് കഴിയാൻ പാടില്ല. അപ്പം മെയ്യിൽ 19 ആണ് എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അടുത്ത ഈ വരുന്ന ഇതിൽ അത് കഴിയുമെന്ന് ഡൗട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, ആർമിയുടെ ഇന്റേൺഷിപ്സ് ഉണ്ട്, ആർമിയുടെ ഉണ്ട്, ഡിഫൻസ് DRDO ഇന്റേൺഷിപ്പ് ഉണ്ട്. ആ ഇന്റേൺഷിപ്പ് മോളോടൊന്ന് ചെയ്യാനായിട്ട് പറയുക.
1: ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇതുപോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല പാരൻസും കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യമാണ് ഈ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. അത് കുട്ടികൾ താല്പര്യമെടുത്ത് വരുന്നവർ ഒരുപാടുണ്ട്, അതേസമയം പാരൻസ് കുട്ടികളെ നിർബന്ധിക്കുന്നതും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്, ഈ ഒരു ഫിസിക്കൽ റിസ്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്?
0: ഇത് ആൾക്കാർ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മൂവീസ് ആണ്. നമ്മൾ കാണുന്ന എല്ലാ മൂവീസിലും ഇങ്ങനെയുള്ള ഒരു രക്തസാക്ഷിത്വപരമായ ഒരു അങ്ങനത്തെ ഇതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അപ്പം അത് പാരൻസിൻ്റെ മനസ്സിലുണ്ടാവുകയും അവരവരുടെ മകളെ മകനെയോ അവിടെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ മകൾക്കോ മകനോ ഇത് സംഭവിക്കാൻ അല്ലോ എന്നുള്ളത്. ശരിക്കും നമ്മൾ കാണുന്നത് വളരെ ഒരു ചെറിയൊരു വിഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. റിസ്ക്, ലൈഫിന്റെ റിസ്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും ഇല്ലേ? നമ്മളിവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും റിസ്ക് ഉണ്ട്, നമ്മൾ എന്ത് എവിടെയും റിസ്ക് ഉണ്ട്. അപ്പം ഒരിക്കലും ഈ പറയുന്ന ഏത് ജോബിലും റിസ്ക് ഉണ്ട്. നമ്മളൊന്ന് ബാത്റൂമിൽ തന്നെ വീണാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പം റിസ്ക് എല്ലാ ജോലിയിലും ഉള്ള പോലെ തന്നെയാണ്, അതുപോലെ ഹൈലി പെയ്ഡ് ആണ് ഈ പറയുന്ന ജോബ്. ആൻഡ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഒരു വെബിനാർ ഉണ്ടായിരുന്നു ഒരു എയർഫോഴ്സിലെ മീൻസ് മാഡവുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ദർ ഇസ് നോ 1-to-1 ഫൈറ്റ് അല്ലേ, നമ്മൾ രണ്ട്

0: പേരും കൂടെ നേർക്ക് നേരെ നിന്ന് ഫൈറ്റല്ല, ഇത് മിസൈൽസ് വന്ന് വീഴുന്നു, അത് അങ്ങനെയുള്ള ഒരു ഇതാവായിരുന്നു. നമ്മൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിലിയൻസിന് എന്തോരം ഇഞ്ചുറീസ് പറ്റുന്നുണ്ട് അല്ലെ, മിസൈൽസ് വന്ന് അവരുടെ ഇതിൽ വീഴുന്നു, സ്കൂളിൽ വീണു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ലൈഫ് ത്രെട്ടനിങ് ഒരു ജോബാണ് ഇതെന്ന് ഒരിക്കലും കരുതരുത്. ലൈഫ് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു ജോബാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ കംപ്ലീറ്റ്ലി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇസ് ടേക്കിംഗ് കെയർ. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു 7-ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾ സൈനിക് സ്കൂളോ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് കൂടുതലാണ്, കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് അവർക്ക് മാറാനായിട്ട് ഈസിയാണ്. സ്കൂൾ ലെവലിൽ തന്നെ സൈനിക് സ്കൂളിൽ 6-ാം ക്ലാസ് മുതലും 6-ലും 9-ലും അഡ്മിഷൻസ് നടക്കുന്നത്. സോ കുഞ്ഞിലെ കുട്ടിക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ സൈനിക് സ്കൂളിലേക്ക് വിടുവാണെന്നുണ്ടെങ്കിൽ ട്രാക്കിലായിട്ടായിരിക്കും കുട്ടി സഞ്ചരിക്കുക.
1: അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള സംഗതിയിൽ ആ ഒരു ഡിസിപ്ലിനിൽ വരാൻ സഹായിക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും. കൂടുതലും ഈ സൈനിക് സ്കൂളിലെ കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവാറില്ല, കാരണം അവർ
1: ഓൾറെഡി
0: ട്രെയിൻഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. സോ സൈനിക് സ്കൂൾ ഈസ് എ ഗുഡ് ഓപ്ഷൻ.
1: പിന്നെ ഇപ്പോൾ സ്കൂളിലും മറ്റുമൊക്കെ NCC ഉണ്ടല്ലോ.
0: ആ NCC വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. NDA യുടേതും അല്ലെങ്കിൽ ഡിഫൻസിന്റെ സർവീസിലേക്കോ, അതായത് NCC യുടെ ചില സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് NCC ക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്.
1: പിന്നെ ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതും പ്രയോജനപ്പെടുന്നതാണല്ലോ.
0: തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പം SSB യുടെ ഇന്റർവ്യൂവിൽ അവർ പറയുവാണ്, ഒരു ഇത്ര കിലോമീറ്റർ റണ്ണ് വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു റുട്ടീൻലി നമ്മൾ നടക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് ഈസിയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. കുറേ ടാസ്ക് തരും അവർ നമുക്ക് റോപ്പിൽ ഇങ്ങനെ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ല, പക്ഷെ എന്നാൽ അത്ര ഈസിയും അല്ല. ഇപ്പം റോപ്പിൽ ക്ലൈംബ് ചെയ്യുക, അപ്പം അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം ചില ചെറിയ ഹേർഡിൽസ് ഉണ്ടാവും, അത് ചാടിക്കടക്കുക. അപ്പം അതൊന്നും എന്താ പറയുന്നത്, ഒട്ടും ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാൾക്ക് പറ്റില്ല.
1: മാത്രമല്ല ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ലല്ലോ ഈ SSB യുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്കഷനും ഇന്റർവ്യൂവും എല്ലാം കടന്ന് ഒരാൾക്ക് ഇതിലേക്ക് സെലക്റ്റഡ് ആവണമെങ്കിൽ ഒരുപക്ഷെ ഈ സ്കൂളുകളിലൊക്കെ നടക്കുന്ന ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് പരിപാടികൾ, ഡിബേറ്റ്സ്, ചർച്ചകൾ, ക്വിസ് പരിപാടികൾ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ടീം ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഒരുപക്ഷെ സഹായിക്കും അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ആണ് നമ്മളിപ്പോൾ പാരൻസ് ഒക്കെ എത്ര ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും സ്കൂൾ ഇസ് ദ ബേസ്. അപ്പോൾ സ്കൂളിൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, സ്കൂളിൽ കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ, ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, ഈ പറയുന്നത് എന്തും സ്കൂളിനൊരു വലിയ റോള് ഈ കുട്ടികളുടെ പ്രിപ്പറേഷനിൽ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഷുഡ് ഹാവ് എ വിഷൻ ടു കോൺട്രിബ്യൂട്ട് ടു ദ നേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു തലമുറേനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മളുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ സ്കൂൾ ഷുഡ് ബി വെരി പ്രൗഡ് അവരുടെ കുട്ടികൾ NDA ക്ക് ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് സ്കൂളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുന്നത്, വലിയൊരു മാറ്റം നമുക്ക്.
1: അത്തരത്തിലുള്ള സ്കിൽസ് കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്.
0: അതെ അതെ, അതൊരിക്കലും ഒരു എക്സാമിന്റെ ഇതിലല്ല പറയുന്നത്. ഓൾ ടുഗദർ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ.
1: ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഓക്കെ, നമുക്ക് തുടരാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിൽ സെറ്റുകളെല്ലാം നൽകുന്ന രീതിയിൽ സ്കൂളുകൾ കുട്ടികളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കരിയറിലേക്ക് വലിയ
0: മാറ്റം ഇപ്പം മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ടോട്ടൽ 33 സൈനിക് സ്കൂൾസ് ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂൾസിലേക്ക് ഉള്ള ഒരു 100-ഓളം പ്രൈവറ്റ് സൈനിക് സ്കൂൾ കൊണ്ടുവരാനായിട്ടുള്ള ഇത് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പം എറണാകുളത്ത് ഒരു സ്കൂള് പ്രൈവറ്റ് സൈനിക് സ്കൂളിൽ അപ്രൂവ്ഡ് ആണ്. സോ അപ്പം ഇങ്ങനെയുള്ള സ്കൂൾസ് വരുന്നത് തന്നെ ഒരു കൺട്രിയുടെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ സ്കൂൾസ് ഇസ് ഹാവിങ് എന്താ പറയുന്നത് ഒരുപാട് റോളുണ്ട് എന്ന് സ്കൂള്. ഇപ്പോൾ ടീച്ചേഴ്സ് ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവിൽ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിലോ, അവിടെ നിന്നാണ് ഈ പറയുന്ന ഒരു ഇത് തുടങ്ങേണ്ടത്.
1: ഓക്കെ, അപ്പോൾ NDA എന്നത് വെറും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നതിനപ്പുറം ചെറുപ്പത്തിൽ തന്നെ ലീഡർഷിപ്പ്, ഡിസിപ്ലിൻ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വളർത്തിയെടുക്കാനുള്ള ഒരു യാത്ര കൂടിയാണെന്ന് മനസ്സിലാക്കാം.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ NDA ലക്ഷ്യമിടുന്ന ആളുകൾ പ്രധാനപ്പെട്ടത് അവസാന നിമിഷത്തെ ഒരു പ്രിപ്പറേഷൻ അല്ല, നേരത്തെ തുടങ്ങുന്ന നല്ല ശീലങ്ങളും സ്ഥിരതയുള്ള പഠനവും നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്സും സ്വന്തം വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമവുമാണ് ആവശ്യം. പ്രതിരോധ സേനയിൽ ഒരു കരിയർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇന്നത്തെ ഈ ഒരു സംഭാഷണം ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയിലെത്തി NDA പരീക്ഷയെക്കുറിച്ചും അതിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഡിഫൻസ് കരിയറിൻ്റെ വിവിധ സാധ്യതകളെക്കുറിച്ചും വിശദമായി സംസാരിച്ച കരിയർ വിദഗ്ധ രമ്യ ഗിരിജയ്ക്ക് വളരെ നന്ദി. പങ്കെടുത്ത ശ്രോതാക്കൾക്കും നന്ദി.
0: താങ്ക് യു സോ മച്ച്.
2: പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. രമ്യ ഗിരിജയോട് സംസാരിച്ചത് ഫഹദ് റാസ. സ്റ്റുഡിയോയിൽ ഒപ്പം ശ്രീജയ്ഷാർ, TS പ്രീത. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ആകാശവാണി അനന്തപുരി FM 101.9.
4: എന്താ ചേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
4: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
8: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
9: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
10: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
9: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
11: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
12: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
11: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: സമയം 12 മണി.
13: നമസ്കാരം, പ്രധാന വാർത്തകൾ.
14: ബീഹാറിലെ ലഖീസരായ് ജില്ലയിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 സ്ത്രീകൾ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അനുശോചിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഇരുവരും പറഞ്ഞു. ഇന്ത്യ തായ്ലന്റ് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ 15-ാമത് പതിപ്പായ മൈത്രി 15-ൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ കരസേന തായ്ലന്റിലേക്ക് പുറപ്പെട്ടു. നാളെ ആരംഭിക്കുന്ന സൈനികാഭ്യാസം ഈ മാസം 31-ന് സമാപിക്കും. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് സംസ്ഥാനത്ത് കർഷക ദിനം ആഘോഷിക്കുന്നു. ദിനാഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനെതിരെ ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം ഗുരുവായൂരിൽ പറഞ്ഞു. അഭിമന്യു കൊലക്കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. വിചാരണാ സമയക്രമവും കോടതി തീരുമാനിക്കും. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖല വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് TS അശോക്കുമാർ MLAക്ക് നിവേദനം നൽകി. വിശ്വകർമ്മജരുടെ തൊഴിൽ പ്രതിസന്ധി പരിഹരിക്കണമെന്നും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. പാലക്കാട് ഒലവക്കോട്ട് വൻ ലഹരിവേട്ട. കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിസിൻ, വെങ്ങര സ്വദേശി അസറുദ്ദീൻ, ഭാര്യ, മംഗലാപുരം സ്വദേശി ബി ഫാത്തിമ എന്നിവരാണ് കാറിൽ ലഹരിവസ്തുക്കൾ കടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത്. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത്. കോളത്തെ ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ചിത്രമഞ്ജുഷ. പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജുഷയിൽ ഇന്ന് സ്വപാനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 2014 ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത് പ്രസാദ് സ്റ്റുഡിയോയുടെ ബാനറിൽ എം രാജൻ നിർമ്മിച്ച് പുറത്തിറക്കിയ ചിത്രമാണ് സ്വപാനം. ജയറാം, കാദംബരി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാവുന്ന ചിത്രത്തിലെ മറ്റഭിനേതാക്കൾ സിദ്ദിഖ്, വിനീത്, ലക്ഷ്മിഗോപാലസ്വാമി, ഇന്ദ്രൻസ്, മാർഗി സതീഷ്, ശരത് ദാസ് എന്നിവരാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ രചന

0: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
5: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 1 പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
4: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
5: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
6: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
7: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
6: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
8: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
9: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
10: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
9: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
11: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
12: ആരെ കാണാൻ പോവാ?
11: ഭഗവതിയെ കാണാൻ.
12: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
11: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
13: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
14: അടുത്ത ഗാനത്തിലേക്ക് ഗായകർ അമൽ ആന്റണി, ശെങ്കോട്ടൈ ഹരിഹര സുബ്രഹ്മണ്യർ എന്നിവർ.

0: ഓണർ ഷോപ്പിംഗോ?
1: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
0: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ.
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
8: ഇവിടെ ഭഗവതി എവിടെയുള്ള?
9: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
8: എനിക്ക് ഇത്തവണത്തെ ഓണം നമ്പർ എടുക്കാനാ.
9: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ, എല്ലായിടത്തും ഉണ്ട്.
8: കഴിഞ്ഞ തവണ ഓണം നമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം നമ്പറും ഭഗവതി എടുക്കുന്നുണ്ട്.
9: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
10: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ?
11: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ?
10: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണം വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
11: ഒപ്പം August 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
12: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
13: അടുത്ത ഗാനത്തിലേക്ക് ഗായിക ലേഖ ആർ നായർ.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
3: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
4: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
5: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം. 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: അടുത്ത ഗാനം പാടിയത് ശ്രീവത്സൻ ജെ മേനോൻ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
4: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
2: എന്നാ പറയാം?
4: 90 72 503 503.
0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ഈ ഗാനം പാടിയവർ ഹരിപ്രസാദും ശ്രീരഞ്ജിനി കോടമ്പള്ളിയും.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ഗായിക ബി അരുന്ധതി, ബാലകവി രാമശാസ്ത്രി കൃതി.

0: പ്രിയ ശ്രോതാക്കളെ, സോപാനം എന്ന ചിത്രത്തിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ചിത്രമഞ്ജുഷ ഈ ഗാനത്തോടെ പൂർണ്ണമാക്കുന്നു.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: പുറമെ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു.
1: ഒന്ന് ആലോചിച്ചേ, ഒരാൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ജോലിയിൽ വളരെ ശോഭിക്കുന്ന ആളാണ്, സുഹൃത്തുക്കൾക്ക് ഉപദേശം കൊടുക്കും, ആത്മാർത്ഥമായി സഹായിക്കും, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സന്തോഷമുള്ള പടങ്ങൾ ഇടും, അവരോട് കുശലം ചോദിച്ചാൽ മറുപടി റെഡിമെയ്ഡാണ്, ഓക്കെയാണ്, സുഖമാണ്. പക്ഷേ രാത്രി തനിച്ചാകുമ്പോൾ ഉള്ളിൽ വലിയ ശൂന്യത അല്ലെങ്കിൽ വിഷാദം, ഇതാണ് സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം. ഇതും വിഷാദരോഗം തന്നെയാണ്, പക്ഷേ പുറമെ എല്ലാം നോർമലാണെന്ന് നടിക്കുന്നു. സാധാരണ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായ അലസത, ദുഃഖം, നിരാശ എന്നിവയ്ക്ക് തികച്ചും വിപരീതമാണ് ചിരിക്കുന്ന വിഷാദ ലക്ഷണങ്ങൾ. പുറമെ കാണുമ്പോൾ എല്ലാം തികഞ്ഞവരായി തോന്നും. ഊർജ്ജസ്വലത, ജോലി, ജീവിത തുലനാവസ്ഥ, ശുഭാപ്തി വിശ്വാസം, ദിവസത്തിൽ ഭൂരിഭാഗവും ഉന്മേഷം എന്നിവ ഉള്ളതായി തോന്നും. ചിരിക്കുന്ന വിഷാദത്തെപ്പറ്റി പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഇത് യഥാർത്ഥ വിഷാദരോഗം തന്നെയാണ്. രണ്ട്, മറ്റുള്ളവരെ മറയ്ക്കാൻ മുഖംമൂടി ഉണ്ട്, അതായത് ജോലിക്ക് പോകും, പഠിക്കും, കുടുംബത്തെ നോക്കും, ഒന്നും നിർത്തില്ല. മൂന്ന്, ഇവർ എന്തിന് ചിരിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പ്രകടിപ്പിച്ചാൽ ആരും ടെൻഷൻ ആവില്ലല്ലോ എന്ന് കരുതിയാണ്. സമുദ്രത്തിലെ മഞ്ഞുമല പോലെയാണ് ചിരിക്കുന്ന വിഷാദം. മുകളിൽ കാണുന്ന ഒരു ചെറിയ ശതമാനം മാത്രമാണ് ചിരി, എന്നാൽ ഭൂരിഭാഗം വേദനയും സങ്കടവും അടുത്തിട്ട് വ്യക്തി സ്വയം പറയുന്നത് വരെ ആരും അറിയില്ല. എന്തുകൊണ്ടാണ് ചിരിക്കുന്ന വിഷാദം ഉള്ളവർ ഇങ്ങനെ മുഖംമൂടി അണിയുന്നത്? ഒന്ന്, ഉത്തരവാദിത്വ ബോധം. ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്, ഞാൻ തളർന്നാൽ ആരുണ്ട്, ഞാൻ ഒരു ടീച്ചറാണ്, ഞാനൊരു നഴ്സാണ്, അങ്ങനെ പോകും. എനിക്ക് തളരാൻ പറ്റില്ല എന്ന് അവർ സ്വയം പറയും. നാണക്കേടും പേടിയുമാണ് അടുത്തത്. എനിക്ക് എന്തിൻ്റെ കുറവ്? നല്ല ജോലി, നല്ല വീട്, പിന്നെന്താ ഈ വിഷാദം? ആളുകൾ അഭിനയം എന്ന് പറയും, അത് മോശമാണ്. മൂന്ന്, തകർന്നു പോകുമോ എന്ന പേടി. ഒന്ന് കരഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല എന്ന് കരുതി ജോലിയിലും ഫോണിലും ബിസിയാക്കും, തനിച്ചിരിക്കുന്നത് ഒഴിവാക്കും. ചിരിക്കുന്ന വിഷാദക്കാരെ എങ്ങനെ തിരിച്ചറിയാം? പുറമെ സന്തോഷം അഭിനയിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന്, അമിതമായ പൂർണ്ണതാവാദവും ക്ഷീണവും. എല്ലാം ചെയ്യും, പക്ഷേ ഒന്നിലും സന്തോഷമില്ല, തൃപ്തനല്ല. രണ്ട്, ദേഷ്യം. സങ്കടത്തിന് പകരം പ്രകോപിതനായി കാണും, ന്യായീകരിക്കും, ഞാൻ നല്ല പിരിമുറുക്കത്തിൽ ആണെന്ന് പറയും. മൂന്ന്, ഉറക്ക പ്രശ്നം. ചിന്തകളുടെ അമിത

0: അമിതമായ പ്രഭാവം നിമിത്തം ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വന്തം ചുറ്റുവട്ടത്തുനിന്ന് മാറി നിൽക്കാൻ കൂടുതൽ ഉറക്കത്തെ ആശ്രയിക്കും. 4. ശരീരവേദന. പരിശോധനയിൽ ഒന്നുമില്ല, എങ്കിലും തലവേദന, വയറുവേദന, ദേഹവേദന എന്നിവ പറയും. 5. ആസ്വാദനം നഷ്ടപ്പെടുക. പണ്ട് ഇഷ്ടപ്പെട്ട പാട്ട്, സിനിമ, കൂട്ടുകാരെ കാണൽ ഒന്നും ഒരു സന്തോഷം തരില്ല. 6. എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ഞാൻ സന്തോഷവാനെന്ന് പറഞ്ഞ് സംഭാഷണം വേഗം അവസാനിപ്പിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 2 ആഴ്ചയിൽ കൂടുതൽ ഇങ്ങനെ തുടർന്നാൽ ഇത് കാര്യമായി എടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ചിരിക്കുന്ന വിഷാദം അപകടമാണ്? ഇത് വിഷാദമാണ് എന്ന് തിരിച്ചറിയില്ല. ആൾ സ്ട്രോങ് ആണെന്ന് നമ്മൾ കരുതും. നിനക്ക് ശരിക്കും സുഖമാണോ എന്ന് ആരും ചോദിക്കില്ല. മുഖമൂടിക്കുള്ളിൽ ഒറ്റയ്ക്ക് പൊരുതി പൊരുതി ഒരു നാൾ പെട്ടെന്ന് തകരും. തങ്ങൾ എന്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മനസ്സിലാക്കാത്തതിനാൽ സഹായം തേടില്ല. ഇക്കാരണത്താൽ ചിരിക്കുന്ന വിഷാദക്കാരുടെ ഇടയിൽ ആത്മഹത്യാ സാധ്യത കൂടുതലാണെന്ന് ഗവേഷണ പഠനങ്ങൾ പറയുന്നു. ചിരിക്കുന്ന വിഷാദം എങ്ങനെ കൈകാര്യം ചെയ്യാം? മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം ഏറ്റവും പ്രധാനം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുക. ഇവർ ക്ലിനിക്കൽ ഡിപ്രഷൻ ആണോ എന്ന് പരിശോധിക്കും. ചികിത്സ കൊണ്ട് നല്ല മാറ്റം ഉണ്ടാകും. സൈക്കോതെറാപ്പി ചികിത്സ രീതിയായ CBT നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് മാറ്റി യുക്തിചിന്തകൾ കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ ദിനചര്യയിൽ മാറ്റം പ്രശ്നങ്ങൾ യുക്തി ഉപയോഗിച്ച് ആരോഗ്യപരമായ നിലപാടിലെത്താൻ സഹായിക്കും. മരുന്ന് ചികിത്സ ആവശ്യമെങ്കിൽ അതും പ്രയോജനപ്പെടുത്തും. അത് സൈക്കോതെറാപ്പിയെ കൂടുതൽ വിജയിപ്പിക്കും. ചിരിക്കുന്ന വിഷാദമുള്ളവർ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ: 1. ഒരാളുടെങ്കിലും മനസ്സ് തുറക്കുക. എനിക്ക് ശരിക്കും സുഖമില്ല എന്ന് വിശ്വസ്തനായ ഒരാളോട് പറയുക ഒളിപ്പിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. 2. ദിനചര്യയിലുള്ള ശ്രദ്ധ. വിഷാദം ശരീരത്തെയും തളർത്തും, അതുകൊണ്ട് ചില കാര്യങ്ങൾ തീർച്ചയായും ചെയ്യണം. രാത്രിയിൽ 7-8 മണിക്കൂർ ഉറക്കം, സമയത്ത് ഭക്ഷണം, രാവിലെ 10 മിനിറ്റ് വെയിൽ കൊള്ളുക, ദിവസവും 20-30 മിനിറ്റ് നടത്തം. ഇത് ഒരു സ്വാഭാവിക ആന്റി ഡിപ്രസന്റ് ആണ്. ദിവസവും സന്തോഷം തരുന്ന ഒന്ന് തീർച്ചയായും ചെയ്യണം. ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹോബി നടപ്പിലാക്കുകയോ. അതുപോലെ ഏതെങ്കിലും ഒരു പരോപകാര പ്രവൃത്തിയിൽ ഏർപ്പെടുക. എപ്പോഴും ചിരിക്കണം എന്ന കടുംപിടുത്തം വേണ്ട. ഞാൻ ഓക്കെ അല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം സ്വയം കൊടുക്കണം. ചിരിക്കുന്ന വിഷാദം കൈകാര്യം ചെയ്യുന്നതിൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പങ്ക്. 1. ശ്രദ്ധിക്കുക, ചിരി മാത്രം നോക്കരുത്. ചിരിക്കുന്ന വിഷാദമുള്ളവർ വേദന മറക്കുന്നതിൽ വിദഗ്ധരാണ്. എനിക്ക് സന്തോഷമാണ് എന്ന് പറയുന്നുണ്ടോ, പക്ഷേ പെട്ടെന്ന് ഒറ്റപ്പെടുന്നുണ്ടോ, ജോലിയിൽ മുങ്ങി കിടക്കുന്നുണ്ടോ, ഉറക്കം നഷ്ടമായിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ട പാട്ടുപോലും കേൾക്കാതിരിക്കുന്നുണ്ടോ, തളർച്ചയോടുള്ള അയാം ഒക്കെയും ഊർജത്തോടെയുള്ള ഒക്കെയും തമ്മിൽ വ്യത്യാസമുണ്ടോ അത് തിരിച്ചറിയുക. 2. സംസാരിക്കുക. അവരോട് പറയൂ, നീ കുറച്ച് ടെൻഷനിലാണെന്ന് തോന്നുന്നു, എന്നോട് അഭിനയിക്കേണ്ട, ഞാൻ നിന്നെ കേൾക്കാൻ ഇവിടെയുണ്ട്. അവരോട് എന്ത് പറയരുത്, പോസിറ്റീവായി ചിന്തിക്ക്. മറ്റുള്ളവർക്ക് ഇതിനേക്കാൾ മോശമല്ലേ, ഇതൊന്നും വേണ്ട. ഈ നിയമം ഓർക്കുക, 80% കേൾക്കുക, 20% ഉപദേശിക്കുക. ഉടൻ ശരിയാക്കാൻ പോകരുത്, കൂടെ ഇരിക്കുക. 3. സാവധാനം സഹായത്തിലേക്ക് പോകുക. അവർ സ്വയം ഡോക്ടറെ കാണാൻ പോകാൻ സാധ്യത കുറവാണ്. നിങ്ങൾ പറയൂ, ഒരു കൗൺസിലറെ കണ്ടെത്താൻ ഞാൻ സഹായിക്കട്ടെ, ആദ്യത്തെ ദിവസം ഞാൻ കൂടെ വരാം. തെറാപ്പി എന്നത് പനിക്ക് മരുന്ന് കഴിക്കുന്നത് പോലെയാണ്. ബലഹീനതയല്ല, ആരോഗ്യമാണ്. 4. ജോലികൾ ലഘൂകരിക്കാൻ സഹായിക്കുക. നീ വ്യായാമം ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ 10 മിനിറ്റ് നടക്കാൻ പോകാമോ എന്ന് കൂടെ ചോദിക്കുക. ഇന്ന് ഞാൻ പാചകം ചെയ്യാം എന്ന് പറയുക. 5. ഏറ്റവും പ്രധാനം, അവരെ സംരക്ഷിക്കുക. അവർ ഇങ്ങനെ പറഞ്ഞാൽ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാനില്ലെങ്കിൽ എല്ലാവർക്കും നല്ലത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? തനിച്ചാക്കരുത്. ആത്മഹത്യയെക്കുറിച്ച് നേരിട്ട് ചോദിക്കുക, ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക. കുടുംബാംഗത്തിന്റെ സുഖത്തിന്റെ ജോലി തെറാപ്പിസ്റ്റ് ആകുകയല്ല, നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയാകുകയാണ്. ഞാൻ നിന്നെ കാണുന്നുണ്ട്, നീ അഭിനയിക്കേണ്ട, സഹായം തേടാൻ ഞാൻ നിന്നെ സഹായിക്കാം. ചിരിക്കുന്ന വിഷാദക്കാരെ മുഖ്യമായും ക്ഷീണിപ്പിക്കുന്നത് അവർ ഒരേ സമയം 2 ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് പുറത്തെ ജീവിതവും ഉള്ളിലെ വേദന മറയ്ക്കാൻ ശ്രമിക്കുന്നത്. സുഖപ്പെടാൻ തുടങ്ങുന്നത് അഭിനയം നിർത്തി സഹായം തേടുമ്പോഴാണ്. ഇത് ബലഹീനതയല്ല, കാൽ ഒടിഞ്ഞിട്ടും നടക്കുന്നത് പോലെ ആണ്. ചികിത്സ വേണം. നിങ്ങൾ ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമമില്ല എന്ന് അർത്ഥമില്ല. സഹായം ചോദിക്കുന്നത് കരുത്താണ്.
1: സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്തപാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
4: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ചിത്രം കണ്ണാടി, രചന മുരുകൻ കാട്ടാക്കട, സംഗീതം സതീഷ് വിനോദ്, ഗായകർ വി ടി മുരളി, ശാന്താബാബു എന്നിവർ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
3: ചിങ്ങമൊന്ന് കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.
4: മഞ്ചരി പാടിയ ഗാനം ചിത്രമുറുമി, രചനാ കൈതപ്രം, സംഗീതം.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം ഉച്ചയ്ക്ക് 2:30.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1:00.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പൊതുമേഖലാ ബാങ്കുകളുടെ പരിഷ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർഷക ദിനാഘോഷ പരിപാടികൾ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കേരള ബ്രാൻഡ് എന്ന പേരിൽ വിപണനം നടത്തുമെന്നും മുഖ്യമന്ത്രി. വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 16 കോച്ചുകളുമായി ബംഗളൂരു എറണാകുളം വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലെ ജീവനക്കാർക്കും ബോണസും പ്രത്യേക ഉത്സവത്തെയും അഡ്വാൻസും ഇന്നു മുതൽ വിതരണം ചെയ്യും. 4,500 രൂപയാണ് ബോണസായി ലഭിക്കുക. സംസ്ഥാനത്ത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. ഈ വർഷം ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ചവർക്കാണ് ഇതിന് അവസരം ലഭിക്കുക. നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ വൻ തീപിടുത്തം. അത്താണി എയർപോർട്ട് ജംഗ്ഷനിലെ ഹോട്ടലിലാണ് അഗ്നിബാധയുണ്ടായത്. ആളപായമില്ല. ശ്രീലങ്കയിലെ ഗാല ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയ്ക്കെതിരായ പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 105 റൺസെടുത്തു. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2:00.

0: ആകാശവാണി. ആവണിപ്പൊന്നുഞ്ഞാൽ. ചിങ്ങം ഒന്ന്. കർഷക ദിനമായ ഇന്ന് ആവണിപ്പൊന്നുഞ്ഞാലിൽ അതിഥിയായി പങ്കെടുക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ഇന്ന് ചിങ്ങം ഒന്ന്, കർഷക ദിനം. മലയാളികളുടെ പുതുവർഷം കൂടെയാണിന്ന്. ആകാശവാണിയുടെ ആവണി പൊന്നുഞ്ഞാൽ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് ആണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ ഭരണസാരഥ്യം അങ്ങ് ഏറ്റെടുത്തതിന് ശേഷം വരുന്ന ആദ്യ ഓണക്കാലമാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും പൊന്നോണം എത്തുന്ന പൊന്നിൻ ചിങ്ങം മലയാളികളുടെ പ്രിയ മാസമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമായാണ് ചിങ്ങമാസത്തെ കാണുന്നത്. ഈ അവസരത്തിൽ കൃഷിവകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് കേരളത്തിലെ നിലവിലെ കാർഷിക മേഖലയെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത് എന്ന് പറയാമോ?
2: ആകാശവാണിയുടെ ആവണിപ്പൊന്നൂഞ്ഞാൽ എന്ന മനോഹരമായിട്ടുള്ള ഈ പരിപാടിയിൽ ആകാശവാണി ശ്രോതാക്കൾക്കൊപ്പം കേരളത്തിലെ കർഷകരുടെ പ്രതിനിധിയായി

0: ായി കൃഷിവകുപ്പ് മന്ത്രിയായി പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ഒരനുഭവമാണ്. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ചിങ്ങം ഒന്നിന്റെ കർഷക ദിന ആശംസകൾ നേരാൻ ആഗ്രഹിക്കുകയാണ്. കാർഷിക കേരളം മനോഹരമായിട്ടുള്ള സങ്കല്പം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. വീടിനോടനുബന്ധിച്ച് ഒരു തടമെങ്കിലും എടുത്ത് അതിൽ കൃഷി ചെയ്യുന്ന വീട്ടുവളപ്പിലെ കൃഷിയും മട്ടുപ്പാവിലെ കൃഷിയും സ്വന്തം മുറ്റത്തും സ്വന്തം ചെറിയ പറമ്പിലും ഒക്കെയായി ഒരു കാർഷിക സംസ്കാരത്തിലൂടെ വളർന്നു വന്നവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായും മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് കൃഷിയും കർഷകനും കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ. മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മളൊക്കെ ആപ്തവാക്യം ഉച്ചരിക്കാറുണ്ട്. അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട നാമധേയമാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ കർഷകൻ. ആ ഉത്തരവാദിത്തം പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുക്കാനും അവർക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടിയുള്ള സുപ്രധാനമായ ദിവസം കൂടിയാണ് ഇന്ന് ചിങ്ങം ഒന്ന് എന്നുള്ളത്. അയൽ സംസ്ഥാനങ്ങളെ ഈ ഓണത്തിന്റെ സമയത്തും മനുഷ്യനാവശ്യമുള്ള മലയാളികൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യകാര്യത്തിൽ നമ്മൾ ഏറിയ പങ്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അയൽ സംസ്ഥാനങ്ങളെയാണ്. അതിൽ മാറ്റം വരുത്താനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പും അതിന്റെ പദ്ധതികളും പരിപാടികളും. അതിനുവേണ്ടി പുതിയതായ വിഷൻ ക്രമീകരിക്കാൻ ഇന്ന് അതിന്റെ അനുബന്ധമായ മാർഗങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. തീർച്ചയായും മണ്ണിൽ കാലുവെച്ച് വിയർപ്പിന്റെ ഗന്ധവും മണ്ണിന്റെ ചൂരുമുള്ളതായിരിക്കുന്ന കർഷകനെ ആ മണ്ണിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമായി കേരളത്തിലെ കൃഷിവകുപ്പ് മുന്നോട്ടു പോകും. ആ പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദായകരമായ കൃഷിയിലേക്കുള്ള കർഷകന്റെ പ്രയാണം, മണ്ണും വിളവെടുപ്പും സമൃദ്ധിയും ഒക്കെയായി കടന്നുപോകുന്ന ഒരു കേരളം, അതിനുവേണ്ടിയിട്ടുള്ള ചിന്ത പകർന്നു നൽകാനുള്ള ഇടമാണ് ചിങ്ങം ഒന്നും ഈ ഓണവുമൊക്കെ. അതിലേക്കുള്ള ഒരു വലിയ യാത്രയിലാണ് നമ്മളെല്ലാവരും. കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ ഏറെയാണ്. ക്ലൈമറ്റിക് ചേഞ്ച് അതിലുണ്ട്, വിലയുടെ വ്യത്യാസങ്ങൾ അതിലുണ്ട്, മാർക്കറ്റുകളുടെ ലഭ്യതക്കുറവുണ്ട്, വാല്യൂ എഡിഷന്റെ പ്രശ്നങ്ങളുണ്ട്, അവർക്കുള്ള ബാക്കപ്പ് ഫൈനാൻഷ്യൽ സ്കീംസിന്റെ അഭാവമുണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ നടപടികൾ വേണ്ടത്ര ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, പാക്കേജിംഗ് കോൾ ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പഠിച്ചും മനസ്സിലാക്കിയുമാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിട്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് കമ്മിങ്സ്, നേരിട്ടുകൊണ്ടിരിക്കുന്ന പോരായ്മകൾ, അത് നികത്താൻ ആവശ്യമായിട്ടുള്ള ബഹുമുഖ പദ്ധതികൾ ഓരോന്നോരോന്നായി കൃഷിവകുപ്പിൽ ആവിഷ്കരിക്കുകയാണ്. ആ ആവിഷ്കരണം പൂർത്തിയാവുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രയാണം കൂടുതൽ സുഗമമാകും. അതിനുവേണ്ടിയിട്ടുള്ള ദീർഘവീക്ഷണ പദ്ധതികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്.
1: നമ്മുടെ ആവണി പൊന്നൂഞ്ഞാൽ എന്ന പരിപാടി ഈ മേഖലയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ശ്രവണമധുരമായ ചലച്ചിത്ര ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മുന്നോട്ടു പോകുന്നത്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം അത് ഒന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് തിരിച്ച് ഈ പരിപാടിയിലേക്ക് വരാം.
0: പാട്ട് നന്നായി ആസ്വദിക്കുന്ന ഒരാളെന്ന രീതിയിൽ ചിങ്ങം ഒന്നും ഓണവും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി കടന്നുവരുന്ന ചില ഈരടികളും, അതിലൊന്നാണ് പഞ്ചവടി എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സാറ് രചന നിർവഹിച്ച പൂവണിപ്പൊന്നും ചിങ്ങം പിറന്നുവരുന്നു, പൂമകളെ നിന്നോർമ്മകൾ പൂത്തുലഞ്ഞു എന്ന് തുടങ്ങുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനം. അത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
5: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
6: കേരളത്തിന്റെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം പലപ്പോഴും ഉയർന്ന കൃഷിച്ചെലവോ വിളകളുടെ വിലയിലെ അസ്ഥിരതയോ മാത്രമാണ് എന്ന് പറയാൻ കഴിയും. കാരണം പലപ്പോഴും ഈ പ്രയോറിറ്റിയിൽ വന്നിരിക്കുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന പദവിയിൽ നിന്ന് കൃഷി മാറിപ്പോയതാണ് ഇപ്പോൾ നാം നേരിടുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണുള്ള
7: ഒന്ന്, വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു സ്ഥാനത്ത് നിന്ന് നമ്മൾ കൃഷിയെ ചെറിയ രീതിയിൽ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലൊരു കാര്യം പറയേണ്ടതുണ്ട്, നമ്മളൊരു കാർഷിക രാജ്യമാണല്ലോ. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നുണ്ടായിരുന്ന ജനതയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടതായിരിക്കുന്ന രാഷ്ട്ര നിർമ്മാതാക്കളുടെ ഒരു കാലഘട്ടമുണ്ട്. അതേ രാഷ്ട്ര നിർമ്മാതാക്കൾ തുടങ്ങി പിന്നീട് പഞ്ചവത്സര പദ്ധതികളും ഹിരാക്കുഡ് ബക്രാനകൽ അണക്കെട്ടുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും തരിശു നിലങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പദ്ധതികളും അതുപോലെ അതിപ്രധാനമായി ഈ രാജ്യത്ത് ഉയർന്നു വന്ന ശാസ്ത്ര സാങ്കേതിക വികാസ പ്രവർത്തനങ്ങളും അതിന് അഗ്രികൾച്ചർ മേഖലകളിലേക്ക് കൊണ്ടുവന്നതും അതോടനുബന്ധിച്ച് വളങ്ങളും പെസ്റ്റിസൈഡ്സും യൂണിവേഴ്സിറ്റീസും ഒക്കെ ആവിഷ്കരിച്ച് വിജ്ഞാനദായകമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് നമ്മൾ വിധേയമായി. ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ വന്നു. പക്ഷെ ആ ചുവടുവെപ്പുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിൽ പല സന്ദർഭത്തിലും നമുക്ക് ഇടിവ് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ കാർഷിക വിജ്ഞാന പ്രവർത്തനങ്ങളും വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള ചേരുവകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിലും നമുക്ക് വന്ന പോരായ്മയാണ് അതിലേറ്റവും പ്രധാനം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു പുതിയ സ്കീം എടുത്തു. അത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. അത് കതിർ പദ്ധതിയാണ്. ചെറുപ്പക്കാർ ഇന്ന് കാർഷിക മേഖലയിലില്ല. ആ കാർഷിക മേഖലയിലേക്ക് ചെറുപ്പത്തെ വീണ്ടും കൊണ്ടുവരണം. അവർ ഇതര രാജ്യങ്ങളിലേക്ക് കടന്നുപോവുകയാണ്. ആ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നില്ല. അപ്പൊ നമുക്കൊരു വലിയ പൊട്ടൻഷ്യലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ ഒരു HR കമ്മ്യൂണിറ്റി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും

0: ഗുരുതരമായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളം ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റി ബിൽഡിംഗിലാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അത് എല്ലാ സെഗ്മെന്റിനെയും ബാധിക്കുന്നുണ്ട്. കൃഷിയെ വളരെ ഗൗരവതരമായി കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തെ ചിത്രമെടുക്കുമ്പോൾ അത് ബാധിച്ചിട്ടുണ്ട്. അത് റീബിൽഡ് ചെയ്തെടുക്കാനാണ് കേരളത്തിലെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി കതിർ എന്ന പേര്. കതിർ കാർഷിക ക്ലബ്ബുകൾ സ്കൂളുകളിൽ ആരംഭിക്കുക. അതിന് നോഡൽ ടീച്ചറുണ്ടാകും, അതിന് ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും, ആ കമ്മിറ്റിയിൽ അധ്യാപകരുണ്ടാകും, PTA പ്രതിനിധികൾ ഉണ്ടാകും, അതിൽ നാട്ടിലെ നല്ല പ്രധാനികളായ കർഷകരുണ്ടാകും, ലോക്കൽ ബോഡി അംഗങ്ങളുണ്ടാകും, അവരെ സഹായിക്കാൻ പറ്റുന്ന മറ്റാളുകളുണ്ടാകും. അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ്. സ്കൂളിൽ അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന കൃഷിസ്ഥലം അവിടെ ഒരുക്കും. കൃഷിസ്ഥലം ഇല്ലാത്ത സ്കൂളുകൾക്ക് ഈ കമ്മിറ്റി കൃഷിസ്ഥലം കണ്ടെത്തി കൊടുക്കും. ഒരു വലിയ ട്രെയിനിങ് ഗ്രൂപ്പിനെ നമ്മൾ ഫോം ചെയ്യാൻ പോകും. ഈ ഗ്രൂപ്പ് അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം ഓരോ സ്കൂളുകൾക്കും ഒരു ഫീഡിംഗ് മണി നമ്മൾ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ള നല്ല മനോഹരമായിട്ടുള്ള വിത്തും നടീൽ വസ്തുക്കളും കൊടുക്കും. കുട്ടികൾ കൃഷിയിലേക്ക് ചലിക്കും. കതിർ ഗാനം, കതിർ മാർക്കറ്റ്, കതിർ പ്രോഗ്രാമുകൾ, കതിർ വർക്ക്ഷോപ്പുകൾ, ഏറ്റവും നല്ല സ്കൂളിന് സംസ്ഥാനതല ജില്ലാ അവാർഡുകൾ, അങ്ങനെ തുടങ്ങിയൊരു വലിയ ഒരു പ്രോജക്റ്റ് പോലെയാക്കി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. 500 സ്കൂളുകളാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ആ 500 സ്കൂളുകളുടെ മാപ്പിംഗ് കഴിഞ്ഞു. അടുത്ത വർഷം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും, സർക്കാർ എയ്ഡഡ് അതുപോലെ പ്രൈവറ്റ് 3 സെക്ടറിലും നമ്മൾ ഈ സ്കീം വ്യാപിപ്പിക്കുകയാണ്. ഞാൻ 3-ാമത്തെ റൗണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കൺസെപ്റ്റ് നോട്ടൂടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു. അത് വിദ്യാർത്ഥികൾക്ക് NCC പോലെ, സ്കൗട്ട്സ് പോലെ, ഗൈഡ്സ് പോലെ, കലാകായിക മത്സരം പോലെ കൃഷിയിലേർപ്പെടുന്ന കുട്ടികൾക്ക് വെയിറ്റേജ് മാർക്ക് കൊടുക്കണം എന്നാണ്. വളരെ പോസിറ്റീവായിട്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെയും അവരുടെ ടീമിന്റെയും പ്രതികരണം. ഇപ്പോൾ അതിലേക്കൊന്ന് ഞങ്ങൾ കടക്കുകയാണ്. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക്, ആ വിദ്യാർത്ഥിയിലൂടെ കാർഷിക സംസ്കാരത്തെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഒരു 3-4 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ഭക്ഷ്യഭദ്രതയിൽ, പച്ചക്കറി പഴങ്ങളുടെ ഭക്ഷ്യഭദ്രതയിൽ ഒരു നിർണായക സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയാണ്. ഓരോ സ്കൂളുകൾക്കും 10,000 രൂപയുടെ ടോക്കൺ ഫീഡിംഗ് മണി നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർക്ക് നിലമൊരുക്കാൻ അവിടെ മണ്ണിന്റെ പരിശോധന നടക്കും. അവിടെ ഏതൊക്കെ കമ്പോണന്റ്, ഫെർട്ടിലിറ്റി, പോഷക മൂലകങ്ങൾ ഏതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരിശോധന നടക്കും. അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അവിടെ ഉണ്ടാകും. ആധുനിക കൃഷിരീതികളെ കുറിച്ച് കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് നടക്കും. അങ്ങനെ കേരളത്തിന്റെ വലിയ ഒരു മൂവ്മെന്റ് ആരംഭിക്കുകയാണ്. ക്യാച്ച് ദ യങ് എന്നുള്ള പദപ്രയോഗം ഡ്രഗ്സിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബ്ലാക്ക് ബിസിനസ് ലോബി ഉപയോഗിക്കുന്ന വാചകമാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കൂടിയാണ് ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കൃഷിയാണ് ലഹരി എന്നുള്ള ഒരു പുതിയ സമീപനത്തിലേക്ക് നമ്മൾ കടക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലഹരിയാണ്. ചെറുപ്പം എപ്പോഴും വൈബ്രന്റ് ആയിരിക്കും, അവരെപ്പോഴും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. അവരെ കറക്റ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർ നിർമ്മാണാത്മകമായി പോകും. അങ്ങനെ പോകാൻ സാധിച്ചില്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ സ്പർശിക്കപ്പെടും. ആ സ്പർശനം ഒഴിവാക്കി കൃഷിയിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ടച്ചിങ്, ബ്രിഡ്ജിങ്, കണക്ടിവിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. 1 ഭക്ഷ്യഭദ്രത, 2 പോഷകാഹാരം, 3 മനുഷ്യജീവൻ ഏറ്റവും അത്യന്താപേക്ഷിതമായത്, 4 നാർക്കോട്ടിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം. എല്ലാ അർത്ഥത്തിലും ഇത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് കതിർ ഒരു വലിയ ചുവടുവയ്പായിരിക്കും.
1: അപ്പോൾ വീണ്ടും വളരെ ഗൗരവതരമായ ഒരു വിഷയം അങ്ങ് സംസാരിച്ചു കഴിഞ്ഞു. അങ്ങക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ നമുക്കത് കേട്ടിട്ട് തിരിച്ച് പരിപാടിയിലേക്ക് വരാം.
0: മിഥുനം എന്ന മനോഹരമായ ചിത്രത്തിൽ ഞാറ്റുവേല കിളിയെ നീ പാട്ടുപാടി വരുമോ.

0: കൃഷിവകുപ്പ് മന്ത്രിയായി അങ്ങ് ചുമതലയേറ്റതിന് ശേഷം ചില പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവ നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൂതന പദ്ധതിയാണ് ഓണത്തിനൊരുക്കാം വിളവിൻ്റെ മിസ്മയം. മുൻകാലങ്ങളിലും ഇതുപോലെ പച്ചക്കറി ഉൽപ്പാദന വർധനവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പദ്ധതി, അതായത് ഈ ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം, എങ്ങനെയാണ് മുൻകാല പദ്ധതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഒന്ന് വിശദമാക്കാം.
1: ഈ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ കൃഷിവകുപ്പ് കേരളത്തിൽ 2000 ഓണച്ചന്തകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ, VFPCK നേതൃത്വത്തിൽ, പ്ലസ് അതിന്റെ കൂടെ സപ്ലൈകോയുടെ മാർക്കറ്റുകളിലും വിപണികളിൽ പച്ചക്കറികളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സാധന സാമഗ്രികൾ മുഴുവൻ എത്തിക്കാനുള്ള പുതിയ സ്റ്റാൾ ഉൾപ്പെടെ ഒരു വലിയ ക്രമീകരണമാണ് നമ്മൾ അതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയ്ക്ക് എടുക്കുക, എന്നിട്ട് അതിൽ പെസ്റ്റിസൈഡ്സ് കുറഞ്ഞത്, ജൈവ കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന, അങ്ങനെയൊക്കെ ഓരോ ക്രമീകരണം അതിന്റെ ഭാഗമായി സ്ലോട്ടുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മാർക്കറ്റുകളിലേക്ക് ഇതെത്തിക്കും. ഹോർട്ടികോർപ്പിന്റെയും VFPCK അതുപോലെ സപ്ലൈകോയുടെയും മാർക്കറ്റുകളിലേക്ക് എത്തിക്കാനുള്ള അതിവിപുലമായിട്ടുള്ള നടപടിയാണ് ആരംഭിച്ചത്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്നുള്ളത് ഈ ഓണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, തുടർ ഓണങ്ങളുടെ കാര്യത്തിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റായി കൊണ്ടുപോവുകയാണ്. അതിന് കർഷക ഗ്രൂപ്പുകൾ, കർഷകർ, അവർക്കുള്ളതായിരിക്കുന്ന സബ്സിഡികൾ, അവർക്കുള്ള ഇൻസെന്റീവ് സ്കീംസ്, പ്രോഗ്രാമുകൾ, മാർക്കറ്റുകൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ച് മുന്നോട്ട് പോവുക.
0: വീണ്ടും നമുക്കൊരു ഗാനത്തിലേക്ക് പോകേണ്ട സമയമായി, അതിനുശേഷം തിരിച്ചു വരാം.
1: നായർ സാബ് എന്ന മനോഹരമായ ചിത്രത്തിൽ ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച്, HP വെങ്കടേഷ് സംഗീതം നിർവഹിച്ച, നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ ആലാപനം നിർവഹിച്ച മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. പുഞ്ചവയലും മാനത്തെ പൊൻകതിരും വയലേലകളും വിളവെടുപ്പും ഇതെല്ലാം മനോഹരമായി ഇതിവൃത്തം തീർത്തതായിരിക്കുന്ന മനോഹരമായിട്ടുള്ള പാട്ട്, പുഞ്ചവയലു കൊയ്യാൻ പോന്നവളെ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
3: അൽ അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
4: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ വാമ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
5: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണ പ്രവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
4: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം.
6: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
7: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
6: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിംഗിന് ഡ്യൂറോൺ, പവർ ഹൌസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
8: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
9: അങ്ങ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം പ്രഖ്യാപിച്ച പദ്ധതികളിൽ വ്യക്തിപരമായി എനിക്ക് വലിയ താല്പര്യം തോന്നിയ ഒരു പദ്ധതിയാണ് കൃഷി സഖി പദ്ധതി. കാര്യം ആ പേരിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ഒരു സവിശേഷതയും പ്രത്യേകതയും എല്ലാം. വളരെ ശ്രദ്ധ നേടിയ പദ്ധതിയുമാണത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മറ്റ് മേഖലകളിലൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ ഈ വനിതാ കർഷകർ, അല്ലെങ്കിൽ കർഷക വനിതകൾ, കർഷക തൊഴിലാളികളായി ജോലി ചെയ്യുന്ന വനിതകളൊക്കെ പലപ്പോഴും അവരുടെ അധ്വാനത്തിൻ്റെ മൂല്യം എത്രയാണെന്നറിയാതെ അണിയറയിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രവണതയുണ്ട്. കാരണങ്ങൾ പലതാവാം. അതിനൊരു പരിഹാരമായിട്ടാവണം തീർച്ചയായിട്ടും അങ്ങ് ഈ ഒരു ഭാവനാ സമ്പന്നമായ പദ്ധതി പ്രഖ്യാപിച്ചതെന്നും അത് നടപ്പാക്കാൻ തുടങ്ങിയതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് അണിയറയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വനിതാ കർഷകരെ ഈ പദ്ധതിയിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം.
10: കേരളത്തിലെ കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമുകളിലൊന്നാണ് കൃഷി സഖി എന്ന പേരിലുള്ള പുതിയ പദ്ധതി. ചില സന്ദർഭത്തിൽ ഇൻട്രാക്ഷൻ നടത്താറുണ്ട്. ഈ ഇൻട്രാക്ഷനിലൂടെ നമുക്ക് കുറെ അറിവുകൾ കിട്ടും. ഒരു ദിവസം അങ്ങനെ നടത്തിയ ഒരു ഇൻട്രാക്ഷനിലാണ് ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റാണ് എന്നോട് 2026 വനിതാ കർഷക വർഷമാണ് എന്നുള്ള ഒരു ഇൻപുട്ട് തരുന്നത്. പിന്നെ ഞാൻ അന്വേഷിച്ചത് ദേശീയ തലത്തിലോ വിവിധ സ്റ്റേറ്റുകളിലോ ഇതോടനുബന്ധിച്ച് വല്ല പദ്ധതികളും പ്രഖ്യാപിച്ചോ എന്നുള്ളതായിരുന്നു.

0: എനിക്കങ്ങനെ ഒരു പദ്ധതിയൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. 2026 ഫസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും സമാനമായിട്ടുള്ള പദ്ധതിയോ പരിപാടിയോ പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഞാനത് ഉടനെ തന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോട് 2026 ഐക്യരാഷ്ട്ര സംഘടന വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രോഗ്രാം വനിതകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ കൃഷി സഖിയിലേക്ക് എത്തുന്നത്. ഞാൻ അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു വർഷത്തെ പദ്ധതിയാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത്, നമുക്ക് 5 വർഷത്തെ പദ്ധതിയായി ഇത് രൂപപ്പെടുത്തണം. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി വനിതകൾക്ക് വേണ്ടി പ്രത്യേക കൃഷി പദ്ധതി, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ കർഷകർ എന്നുള്ള കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. ഇപ്പോൾ കൂൺ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, തേൻ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, മട്ടുപ്പാവല് കൃഷി നടത്തുന്ന വനിതകളുണ്ട്, നല്ല മനോഹരമായി കൃഷിയിൽ ഇടപെടുന്ന സ്ത്രീകളുണ്ട്, കയറ്റുമതി വാല്യൂ അഡിഷൻ നടത്തുന്ന സ്ത്രീ കൂട്ടായ്മയുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു പദ്ധതി ഇതുവരെ വിഭാവനം ചെയ്തിട്ടില്ല. അതാണ് കൃഷി സഖിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അവരുടെ സ്വാശ്രയ സംഘരൂപീകരണം, FPO രൂപീകരണം, അവരുടെ കൺസോർഷ്യം, അവർക്കുള്ള വാല്യൂ അഡിഷൻ ഉൾപ്പെടെ എല്ലാം വരും. ആദ്യമായി ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, പുതിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള മിഷൻ സ്റ്റാർട്ട് ചെയ്തു. 350 ലക്ഷം രൂപ ആദ്യമായി ഈ വർഷം അതിനുവേണ്ടി നീക്കിവെച്ചു. അടുത്ത വർഷം ഇതിനേക്കാൾ ഒത്തിരി വലിയ ക്യാൻവാസ് വനിതാ കർഷകർക്ക് വേണ്ടി ഉണ്ടാകും. കാർഷിക മേഖലയിൽ വനിതകളുടെ ഉറച്ച കാൽവെപ്പോട് കൂടിയിട്ടുള്ള പ്രയാണം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ഞാനതിൽ ഒരു കാര്യം കൂടെ പറയുന്നു, നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ ഐക്കൺസ് പലരും ഈ പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ കതിർ പദ്ധതിയെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യം പറയാൻ പറ്റും. ഞാൻ ഇതുവരെ പുറത്ത് പ്രഖ്യാപിച്ചില്ല, ഞാൻ ആകാശവാണിയിൽ ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. നടൻ മോഹൻലാൽ അതിന്റെ ബ്രാൻഡ് അംബാസഡറായി കടന്നു. ചർച്ച കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു, അതേ കോവിഡ് സമയത്ത് നടൻ മോഹൻലാലിന്റെ കൃഷിയിടം നമ്മൾ എല്ലാവരും കണ്ടതാണ്. എത്ര മനോഹരമായി അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്, വിളവെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ. അദ്ദേഹം അതിൽ സമ്മതം തന്നു. അദ്ദേഹം അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മളൊരു കതിർ ബുക്ക് കൊടുക്കും. ആ കതിർ ബുക്കിൽ അവർ സ്കൂളിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും വീട്ടിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും അത് മോഹൻലാൽ നേരിട്ട് പരിശോധിക്കുന്ന സിസ്റ്റം കൂടി വരികയാണ്. അങ്ങനെയുള്ളൊരു ഒരു നല്ല രീതിയിലുള്ള ഒരു മോൾഡിംഗ് അതിലും നടക്കുക.
1: ഈ കൃഷി സഖിയിലും വനിതാ ഐക്കണുകളെ
0: രംഗത്തിറക്കും
1: തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, ഈ പച്ചക്കറി ഉൽപ്പാദനം പോലെ തന്നെ കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നെൽകൃഷി മേഖല. നമുക്കെല്ലാം അറിയാം, വളരെ ക്ലേശം സഹിച്ചാണ് നിലവിൽ നെൽകർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ വിളവെടുത്ത് നെല്ല് സംഭരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും കർഷകർക്ക് സമയബന്ധിതമായി പണം ലഭ്യമാകുന്നില്ല എന്ന പരാതികൾ പതിവാണ്. ഇതെന്നെ എങ്ങനെയാണ് അങ്ങ് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്?
0: വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ നെല്ലിന്റെ സ്വാധീനം ഒട്ടും കുറവല്ല, പക്ഷേ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങളുടെ കുറവ് വളരെ സീരിയസ് ആയിട്ട് നമ്മളെ ബാധിക്കുകയാണ്. നേരത്തെ 1970 800,000 ഹെക്ടറുകൾ ഉണ്ടായിരുന്നത് ഇന്ന് ഏകദേശം 200,000 ഹെക്ടറിലേക്ക് കുറഞ്ഞു. മാത്രമല്ല കൃഷി രീതികളിൽ മാറ്റം വന്നു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും കെടുതികളും സഹിച്ചുകൊണ്ടാണ് ഈ നെൽകർഷകരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത്. MSP കൂട്ടാനുള്ള നടപടിയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ആലോചിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ബോണസ് ഉണ്ട്, അത് അല്പമെങ്കിലും കൂട്ടി അവരെ താങ്ങി നിർത്താമോ, അതും സീരിയസ് ആയിട്ട് ആലോചിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ നിലവിൽ സപ്ലൈകോ ആണ് ഇതിന്റെ സംഭരണത്തിന്റെ നോഡൽ ഏജൻസി. പുതിയ ഗവൺമെന്റ് കടന്നു വന്നപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് ഒരു കാര്യം പറഞ്ഞു, കൃഷിമന്ത്രി എന്ന രീതിയിൽ നെല്ല് സംഭരണത്തിന്റെ കാശ് കൊടുത്തിട്ടില്ല, പെൻഡിംഗ് ആണ്. അപ്പൊ ഇത് എല്ലാ സന്ദർഭത്തിലും ഉയരുന്ന പ്രശ്നമാണ്. അപ്പൊ ഇപ്പോ അവസാനത്തെ ഒരു ഗഡു പെൻഡിംഗ് ഉണ്ട്, 104 കോടി രൂപ നമ്മൾ റിലീസ് ചെയ്തു. ഇനിയിപ്പോ ചെറിയൊരു കാശാണ് കൊടുക്കാനുള്ളത്, ആ കാശ് ഉടനെ റിലീസ് ചെയ്യും. ആദ്യത്തെ ക്യാബിനറ്റിൽ ഇത് ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി അപ്പൊ തന്നെ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി, സഹകരണ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും. പിറ്റേ ദിവസം ഞങ്ങൾ യോഗം ചേർന്നു. ഒന്ന്, സംഭരണം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. PRS ഇഷ്യൂ ചെയ്യാനുള്ള കാലതാമസം ഒഴിവാക്കാൻ തീരുമാനിച്ചു. വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പണം കൊടുക്കാനുള്ള നടപടികൾ എടുത്തു. പാലക്കാട് ജില്ലയിൽ പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്റെ പാക്സിനെയാണ് ചുമതലപ്പെടുത്തിയത്. ആ സംഭരണം പാളിപ്പോയി. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കി ടോട്ടൽ ബാങ്കിംഗ് കൺസോർഷ്യത്തിലേക്ക് കൊണ്ടുവന്നു. ആ ബാങ്കിംഗ് കൺസോർഷ്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് വൃത്തിയിൽ നടക്കുകയാണ്. കർഷകർ ഉയർത്തുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇവർക്ക് പണം സമയാസമയം ലഭിക്കുന്നില്ല. രണ്ട്, സമയം ഡിലേ ആവുമ്പോൾ ഇവർക്ക് PRS ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പണത്തിന് പകരം PRS. ഈ PRS വായ്പ പോലെയാണ്. PRS അടവ് വന്നില്ലെങ്കിൽ അത് ഇവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കുക. അപ്പോൾ കേരളത്തിലെ കർഷകന്റെ സിബിൽ സ്കോർ വരെ ഈ പണത്തിന്റെ പ്രശ്നത്തിൽ ബാധിക്കുകയാണ്. ഞാൻ ബഹുമാനനായ കേന്ദ്ര കൃഷിമന്ത്രിയെ കാണാൻ പോയി, നല്ല ചർച്ചയായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ മീറ്റിംഗിന് ശേഷം പിന്നെ ഞാൻ NCCF പോയി. NCCF ദേശീയ നോഡൽ ഏജൻസിയാണ് സംഭരണത്തിന്. അവരാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്.

0: അപ്പോൾ അവരുടെ അടക്കം പിന്തുണ തേടിയിട്ടു. എനിക്ക് തോന്നുന്നു ചെറിയൊരു സമയം കൊണ്ട് ഒന്നുകിൽ ടോട്ടൽ റിവോൾവിംഗ് ഫണ്ട് നമ്മൾ ക്രമീകരിക്കുക, അല്ലെങ്കിൽ NCCF പോലെയുള്ള ഒരു ഏജൻസിയുമായിട്ട് ചേർന്ന് അതിന്റെ ക്രമീകരണം നടത്തുക. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ. കർഷകർക്ക് സംഭരിക്കുന്ന നെല്ല് അതിനുള്ള കാശ് ആ സമയത്ത് ഉടനെ കിട്ടണം, DBT ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരണം. ആ വരാനുള്ള നടപടികളെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള തിങ്കിങ്ങും ഓപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ളതായിരിക്കുന്ന പെൻഡിങ് ആ പെൻഡിങ് ഉടനെ തീർക്കും, അത് ഓണത്തിന് മുമ്പ് തന്നെ അവർക്ക് കിട്ടും എന്നാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ.
1: തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു വാർത്തയാണ് സാർ. ഇനി നമുക്കൊരു പാട്ടിന്റെ സമയമായി. സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറഞ്ഞാൽ അതുകൂടെ കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചിതിലേക്ക് വരാം.
0: ആ പാട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആവുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ട S രമേശൻ നായർ രചന നിർവഹിച്ച്, HP വെങ്കടേഷ് സംഗീതം പകർന്ന മനോഹരമായിട്ടുള്ള ഓണത്തെക്കുറിച്ചുള്ളൊരു പാട്ട്, ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ.

ഇന്ത്യയുടെ പഴക്കൂട എന്നാണ് കേരളം അറിയപ്പെടുന്നതെങ്കിലും കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഫലവർഗ കൃഷി അത്ര വ്യാപകമല്ല. നമ്മുടെ നാടൻ ഫലങ്ങളുടെ കാര്യമാണെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി. എന്നാൽ ഇപ്പോൾ റംബുട്ടാൻ, ദുരിയാൻ, മാംഗോസ്റ്റീൻ, അവക്കാഡോ പോലുള്ള നിരവധി എക്സോട്ടിക് ഫ്രൂട്ട്സ് വിദേശ ഫലസസ്യങ്ങൾ ഇവിടെ എത്തുകയും അവ തൽപരരായ കർഷകർ കൃഷി ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. അങ്ങ് തന്നെ ഈ ഇടയ്ക്ക് വയനാട് ജില്ലയിലെ അമ്പലവയൽ അവക്കാഡോ സിറ്റിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തു. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു റംബുട്ടാൻ എൻക്ലേവ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിനൊരു നല്ല കാലമാണെന്ന് തോന്നുന്നു, നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്.

0: നിലവിലുള്ളതായിരിക്കുന്ന തോട്ടഭൂമികളെ, കൃഷിഭൂമിയെ ഫ്രാഗ്മെന്റ് ചെയ്ത് കയറ്റ് അലോസരപ്പെടുത്താനുള്ളതല്ല. അവർക്ക് ഈ തോട്ടങ്ങൾക്കിടയിലും മറ്റു വിളകൾ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ. ഇപ്പൊ തേയിലയുടെ വില വളരെ കുറവാണ്, നിന്നു പോകാൻ ഈ പ്ലാന്ററെ സംബന്ധിച്ച് വലിയ പാടാണ്. ഇപ്പോ ഈ വിളകൾക്കിടയിൽ അതിന്റെ തനത് സ്വഭാവം കൈവിടാതെ, ടോട്ടൽ വെട്ടിമാറ്റി പുതിയതെന്നല്ല പറയണേ, തനത് സ്വഭാവം കൈവിടാതെ അതിനിടയിൽ മറ്റുള്ളതായിരിക്കുന്ന കൃഷികൾ കൂടെ അവർക്ക് ലിമിറ്റഡായി കൊടുക്കാൻ കഴിഞ്ഞാൽ ദേ കാൻ എക്സിസ്റ്റ്, അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതായ ഒരു മാറ്റം, ചേഞ്ച് കൊണ്ടുവരാം. അതൊരു സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 3 മണിക്കൂർ മീറ്റിംഗ് ഹോൾഡ് ചെയ്തു. ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, കേരളത്തിലെ ഭൂപ്രകൃതിയുടെ ഒരു മാപ്പിംഗ് നടത്തണം. ആ മാപ്പിംഗിൽ ഓരോ സ്ഥലങ്ങളെ, നിങ്ങൾ പൊട്ടൻഷ്യൽ സ്ഥലങ്ങൾ ഏത് വിളക്ക് പറ്റും അത് നിങ്ങൾ മാപ്പ് ചെയ്യണം. അതിന്റെ ഓരോ റിപ്പോർട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അമ്പലവയൽ അവക്കാഡോ സിറ്റി. അപ്പോൾ അമ്പലവയൽ എന്നുള്ള ഒരൊറ്റ സ്ഥലം മാത്രമല്ല, പഞ്ചായത്ത് മാത്രമല്ല, അമ്പലവയലിന് തൊട്ടടുത്തുള്ളതായിരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഏരിയ മുഴുവൻ നമ്മൾ അവക്കാഡോ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഇക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ARARS അമ്പലവയൽ അവിടെ ഉണ്ട്. അവക്കാഡോ നന്നായി ഉണ്ടാകുന്നുണ്ട്. ഗുജറാത്ത് എന്നുള്ളൊരു കർഷകനാണ് കെനിയയിൽ പോയി ലോകത്തെ ഏറ്റവും നല്ല അവക്കാഡോ ബ്രാൻഡ് എന്ന് പറയുന്നത് കെനിയൻ ഹാസൻ. അപ്പോ ഈ ബ്രാൻഡ് ഉൾപ്പെടെ കേരളത്തിൽ നന്നായി വളരും എന്നാണ് അഗ്രികൾച്ചർ സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഏത് സ്ഥലത്ത് എന്ത് പറ്റുമോ അവിടെ ലോക്കൽ ബോഡീസ് അവരുടെ പദ്ധതി വെക്കുമ്പോൾ ഒരു വീടിന് 10 തൈകൾ, ഏറ്റവും നല്ല മനോഹരമായ 10 തൈകൾ. അപ്പോ അവിടെ എന്തെങ്കിലും അസുഖം വന്നാൽ ആ അസുഖം ക്ലിയർ ചെയ്യാനുള്ള ക്ലിനിക് ഉണ്ടാവണം. പിന്നെ ഇത് വളർന്നു വന്ന് കായ്ക്കുന്ന സമയത്ത് അത് മുഴുവൻ എടുത്ത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. പാക്കിംഗ്, വാല്യൂ അഡിഷൻ, ചില്ലിംഗ്, കൂളിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പോർട്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള പ്രൈമറി ഡിസ്കഷൻ നടന്നു. കാപ്കോയുടെ മീറ്റിംഗ് നടന്നു, കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ കാപ്കോ. കാപ്കോയാണ് എക്സ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുന്നൊരു ഏജൻസി. അവക്കാഡോയുടെ കേസ് മാത്രമല്ല, റംബൂട്ടാന്റെയും മാംഗോസ്റ്റിന്റെയും ലിച്ചിയുടെയും അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന എല്ലാ പുതിയ എക്സോട്ടിക് ഫ്രൂട്ട്സ് വിളകളുടെയും കാര്യം ഇതാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും എടുക്കാനുള്ള നെറ്റ്വർക്കിംഗ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പാതി വഴി ഞങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കണം. വാല്യൂ അഡിഷൻ, പാക്കിംഗ് സംവിധാനങ്ങൾ പൂർണ്ണതോതിലാക്കണം. അതിനുള്ള നടപടികളും ഞങ്ങൾ കടക്കുക. 3 മാസത്തിനകം കേരളത്തിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലുള്ള ഒരു പുതിയ കോൺക്ലേവ് നടക്കും. ആ കോൺക്ലേവിൽ അഗ്രി സ്റ്റാർട്ടപ്പ്, അഗ്രി വാല്യൂ അഡിഷൻ, ട്രോപ്പിക്കൽ റീജിയൻ പ്ലസ് അതിന്റെ എക്സ്പോർട്ടേഴ്സ് ഒന്നിച്ചിരിക്കുകയാണ്. B2B മീറ്റിംഗ് ആണ്. അതിൽ ഞങ്ങൾ MOU അനുബന്ധ കാര്യങ്ങളിലേക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കേരളത്തിലെ കർഷകരുടെ സാമ്പത്തിക ക്രയശേഷി കൂടാൻ പോവുകയാണ്. അതിനുള്ള അതിനിർണായകമായ സ്റ്റെപ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നത്.
1: ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കാനുള്ളത്, വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്തെയാണ് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്നത്, വയനാട് ജില്ല കൂടാതെ ഇടുക്കി ജില്ല. ഇതൊക്കെ നമ്മുടെ ഹൈറേഞ്ച് മേഖലകളാണ്. ഇവിടെയെല്ലാം കേരളത്തിൽ മറ്റെങ്ങും വളരാത്ത ശീതകാല ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി വളരുന്നുണ്ട്. ഇവയുടെ ഉൽപ്പാദന വർധനവിനും വിപണനത്തിനും സഹായകമായ പുതിയ പദ്ധതികളെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
0: ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ കൃഷിവകുപ്പിന്റെ കീഴിൽ 6 ഇടത്ത് 6 വലിയ മാർക്കറ്റുകളുണ്ട്. ഈ മാർക്കറ്റുകൾ പലതും വീണുകിടക്കുകയാണ്, ചിലത് നിർജീവമാണ്, ചിലത് പാർഷ്യലി പ്രവർത്തനക്ഷമമാണ്, ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ 6 മാർക്കറ്റുകൾ ഒരു ഭാഗത്ത്, 2 പുതുതായി കൊണ്ടുവരേണ്ടതായിരിക്കുന്ന സമീപനങ്ങൾ. മുതലമടയിലെ മാംഗോ സിറ്റി, കോട്ടയം എറണാകുളം കേന്ദ്രീകരിച്ച് വാഴക്കുളം കേന്ദ്രമായിട്ടുള്ള പൈനാപ്പിൾ ക്ലസ്റ്റർ. വാഴക്കുളത്തെ ഫാക്ടറി അബദ്ധാവസ്ഥയിൽ കിടക്കുകയാണ്. അതുപോലെ പാഷൻ ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, റംബൂട്ടാനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, അമ്പലവയൽ, അവക്കാഡോ. ഇപ്പൊ പുതിയതായിരിക്കുന്ന ഒരു, ഞാൻ അതിശയപ്പെട്ടു, ഞാൻ ആ കൃഷിയിടത്തിൽ പോയി, വയനാട്ടിൽ വൈത്തിരിയിൽ സുഗന്ധ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരോമാറ്റിക് ചെടികളുടെ ഉൽപ്പാദനം ആരംഭിച്ചിരിക്കും. അവ ഈ ഒരു ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്, 2 കർഷകർ. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു, തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ഞാൻ ചർച്ച ചെയ്ത് പ്ലാനിംഗിലെ, അഗ്രികൾച്ചർ പ്ലാനിംഗിലെ നാഗേഷ് ഉൾപ്പെടെ ഫുൾ ടീമും അഗ്രികൾച്ചർ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് ഇരുത്തി സംസാരിച്ച് പ്രോജക്ട് ഡിസൈൻ ചെയ്യാം. അപ്പം പുതിയ പുതിയ സാധ്യതകളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഓരോ പ്രോഡക്റ്റിനും വേണ്ട എക്കോസിസ്റ്റം അത് ഡെവലപ്പ് ചെയ്യുക. വാല്യൂ അഡിഷൻ, എക്സ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാടിനും ഇടുക്കി ഉൾപ്പെടെ ഉള്ള മേഖലയ്ക്കും പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടും എന്നുള്ളതാണ്. ക്ലൈമറ്റിക് ചേഞ്ചും ക്ലൈമറ്റിക് വേരിയേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥാ പ്രതിഭാസവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കാർഷിക രീതികളെ എങ്ങനെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിമാൻഡ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ളതായിരിക്കുന്ന ഫാമിംഗ്, രണ്ട് ക്ലൈമറ്റിക് റെസീലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസും ഡെവലപ്പ് ചെയ്യണം. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ പേപ്പർ പ്രസന്റേഷനിലേക്കും നടപടികളിലേക്കും ഡിപ്പാർട്ട്മെന്റ് കടക്കുകയാണ്. വയനാട്ടിലെ 60% കാപ്പിയാണ്. ഈ കാപ്പിക്ക് ഇറിഗേഷൻ ഇല്ല, മഴ മാത്രമേ ആശ്രയുള്ളൂ. ഇറിഗേഷൻ ഉള്ളതായിരിക്കുന്ന കൃഷി വളരെ കുറവാണ്.

0: പുതുതായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം കനാലുകളിലൂടെ വെള്ളമെത്തിക്കുക, റിസോഴ്സുകളിലൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സംവിധാനങ്ങൾ ക്രമീകരിക്കുക, ക്ലൈമറ്റിക് റെസീലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ് കൃത്യമായി ഡെവലപ്പ് ചെയ്യുക, അതിനുള്ളതായിരിക്കുന്ന നടപടികൾ ആരംഭിക്കുക.
1: കാലഘട്ടത്തിന്റെ അനിവാര്യത
0: തീർച്ചയായും.
1: വീണ്ടും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാനുള്ള സമയമായി. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: പ്രിയപ്പെട്ട യൂസഫ് അലി കച്ചേരിയുടെ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയ മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. നമ്മളൊക്കെ ഒളിപ്പാട്ട് പോലെ പാടിപ്പോകുന്ന പാട്ട് തന്നെയാണ്. സഹ്യസാനു ശ്രുതി ചേർത്തുവെച്ച മണിവീണയാണെന്റെ കേരളം.
2: സഖ്യ

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി. 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: MRT ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
9: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
10: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
11: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
12: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
13: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
11: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246 9719.
14: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
15: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
14: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
15: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
14: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
15: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
16: ഫോൺ ഞാൻ പറയാം.
14: എന്നാ പറയാം?
16: 90 72 503 503.
17: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
18: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
19: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
1: $1,000,000 ലോട്ടറി എനിക്കോ?
3: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
9: സംസ്ഥാന കൃഷിവകുപ്പിന്റെ ഒരു പ്രധാന പോരായ്മയായി പലരും ചൂണ്ടിക്കാണിക്കാറുള്ളത് സുശക്തമായ ഒരു മാർക്കറ്റിംഗ് വിങ്ങിന്റെ അഭാവമാണ്. ഇത് അങ്ങ് നേരത്തെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ചില തസ്തികകൾ അത്യാവശ്യം ഡയറക്ടറേറ്റിലുണ്ടെങ്കിലും അത് എത്രത്തോളം കാര്യക്ഷമമാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഒരു പ്രത്യേക മാർക്കറ്റിംഗ് വിഭാഗം ഇവിടെ ഉണ്ടാക്കാൻ ആലോചനയുണ്ട്.
6: ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്റെ കൃഷിവകുപ്പിനെ ഞാൻ ചെറിയൊരു സമയം കൊണ്ട് പഠിച്ചപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ നല്ല കപ്പാസിറ്റി ഉള്ളവരാണ്, അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ അവരെ ഉപയോഗിക്കുന്നതിൽ പല രീതിയിലുള്ള പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഒന്ന്, 64 ഫാംസ് ഉണ്ട്, കുറെ ഏറിയ പങ്ക് ഫാംസും വീണ് കിടക്കണം. ഈ ഫാംസിനെ PPP മോഡലുമായിട്ട് കണക്ട് ചെയ്ത് വരുമാനം കിട്ടുകയും ചെയ്യും, ഫാം ടൂറിസം ആരംഭിക്കുകയും ചെയ്യാം. സർക്കാർ മാത്രമല്ല, പ്രൈവറ്റ് മേഖലയിലുള്ള ഫാംസിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ അഗ്രി ഫാം ടൂറിസം നന്നായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഡിവിഷൻ കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലില്ല. 2, അഗ്രി സ്റ്റാർട്ടപ്സ് പുതിയ ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ അഗ്രി സ്റ്റാർട്ടപ്സിനെയും അഗ്രി എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസിനെയും ട്രിഗർ ചെയ്ത് നല്ലപോലെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോളിസി ഫ്രെയിംവർക്ക്, അതിന്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിലുണ്ട്, വിപുലമായ തലത്തിലില്ല. 3 പ്രധാനപ്പെട്ട കാര്യം, അഗ്രി ബിസിനസ് മാർക്കറ്റിംഗ് ഡിവിഷൻ ഞങ്ങൾക്കില്ല. അപ്പോ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് അവന്റെ നോഹവ് അനുസരിച്ച്, അവന്റെ അറിവനുസരിച്ച്, അവന്റെ ടെക്നോളജി അനുസരിച്ച് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വേൾഡ് വൈഡ് മാർക്കറ്റ് ലഭ്യമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു, ഡിപ്പാർട്ട്മെന്റിന്റെ റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ആലോചിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള 2 കോൺക്ലേവ്, 1 വിഷൻ മിഷൻ റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ഞങ്ങൾ ആലോചിക്കുക. തിരുവനന്തപുരത്തെ സമയത്തിൽ വെച്ചുകൊണ്ട് ഡേറ്റ് അടക്കം ഫിക്സ് ചെയ്തു. ഞങ്ങൾ പ്രധാനപ്പെട്ട ചേഞ്ചിലേക്ക് പോവാണ്. അതിൽ ജീവനക്കാരുമായിട്ട് സംസാരിക്കും, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഐക്കാർ ഉൾപ്പെടെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കും. കൂട്ടി യോജിപ്പിച്ച് ഈ പോരായ്മ നികത്താൻ ആവശ്യമായ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്.
9: നല്ല കാര്യം, തീർച്ചയായിട്ടും. കാർഷിക വിജ്ഞാന വ്യാപനം കാലാനുസൃതമായി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
6: ഞാൻ FIB മീറ്റിംഗ് വിളിച്ചു, അതിന്റെ പ്രോജക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ 2 മീറ്റിംഗ് കഴിഞ്ഞു. FIB ഒരു നല്ല സിസ്റ്റമാണ്. അപ്പോൾ FIB ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഓഫീസസ് ഉണ്ട്, അല്പം സ്റ്റാഫും ഉണ്ട്. അപ്പോൾ അവരെ നന്നായി മോൾഡ് ചെയ്ത് കൊണ്ടുപോയാൽ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാവിധ വിജ്ഞാനവും കൊടുക്കാനും അറിയിക്കാനുമുള്ള ഒരിടമായി അത് മാറും. അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള തീരുമാനമാണ്.
9: ഞാൻ ഇത്രയും ചോദ്യം ചോദിച്ചെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ എന്നെനിക്ക് അറിഞ്ഞൂട. കാരണം അങ്ങ് കാർഷിക മേഖലയെക്കുറിച്ച് വളരെ വിപുലമായ വിഷനുള്ള ഒരു വ്യക്തിത്വം കൂടെയാണ്. അപ്പൊ അങ്ങയുടെ സിഗ്നേച്ചർ സ്കീം, കയ്യൊപ്പ് പതിഞ്ഞൊരു പദ്ധതി എന്തായിരിക്കണം എന്നാണ് അങ്ങ് മനസ്സിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ
6: ഞാനതിൽ രണ്ട് കാര്യം ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, കതിർ പദ്ധതിയിലൂടെ ചെറുപ്പത്തെ കാർഷിക മേഖലയുമായിട്ടുള്ള ബ്രിഡ്ജിംഗ് നടത്തി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം കൊണ്ടുപോകാമോ അതിനനുസരിച്ചതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കലാണ് ഒന്ന്. രണ്ട്, കർഷകന്റെ വരുമാനം കൂട്ടുന്നതിനു വേണ്ടി അഗ്രോ ബിസിനസ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് അടക്കമുള്ള എക്സ്പോർട്ടിംഗ് അടക്കം നടത്തി ഇവരുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, വിജ്ഞാനദായകമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ അങ്ങനെ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ കാർഷിക മേഖലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തില്ല. കൃഷി വകുപ്പ് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് AI അപ്ലൈ ചെയ്യാൻ. ഇപ്പൊ കുരുമുളക് കൃഷിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്ലൈ ചെയ്തപ്പോ ഗമ്മത്ത് അറൌണ്ട് 10% പെസ്റ്റിസൈഡ്സ് കുറഞ്ഞു, ആദായം കൂടി. നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ആരംഭിച്ചുകൂടാ? അപ്പോ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മാർഗം സ്വീകരിക്കുക. വിജ്ഞാനവും ആധുനിക സങ്കേതങ്ങളും കാർഷിക ഭൂമിയിലേക്ക് കൊണ്ടുവരലും കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം എത്തിക്കാമോ അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുക. പാട്ട് പാടാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. BR പ്രസാദ് രചന നിർവഹിച്ച്, അൽഫോൺസ് ജോസഫ് സംഗീതം പകർന്ന ജലോത്സവം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം.

0: ഈ കർഷക ദിനത്തിൽ സംസ്ഥാനത്തെ കർഷകർക്ക് എന്ത് സന്ദേശമാണ് അങ്ങ് നൽകാൻ ഉദ്ദേശിക്കുന്നത്?
1: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വിയർപ്പിന്റെ ഗന്ധവും മണ്ണിന്റെ ചൂരുമുള്ള അധ്വാനിച്ച് മുന്നോട്ട് പോകുന്ന കർഷകനെ അവന്റെ കൃഷിയിടത്തിൽ നിലനിർത്താൻ ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് അവരെ ബോധ്യപ്പെടുത്താനും അതിനുള്ള പിൻബലം കൊടുക്കാനുമുള്ള വലിയ പരിശ്രമം കേരളത്തിലെ കൃഷി വകുപ്പ് ആരംഭിച്ച് മുന്നോട്ട് പോകാം. അലോസരപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരു രീതിയിലും പ്രയാസപ്പെടേണ്ടതില്ല. കേരളം ഒരുമിച്ച് കാർഷിക സംസ്കാരത്തിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പുതിയ കാൽവയ്പ്പിലാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ കർഷകനെ ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ആവിഷ്കരിക്കുക. അന്നം തരുന്ന കർഷകനായിരിക്കും ആദ്യം മുൻപന്തിയിൽ നിർത്തുക. അതിനുവേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും കൃത്യമായി കേരളത്തിലെ ഗവൺമെന്റും പൊതുസമൂഹവും കർഷകരും നിർവചിച്ചു മുന്നോട്ട് കൊണ്ടുപോകും.

0: വളരെ സന്തോഷം സർ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്രമായ പുരോഗതിക്കായി വകുപ്പ് വിഭാവനം ചെയ്യുന്ന നിരവധി പദ്ധതികളെക്കുറിച്ചും കർഷകർക്ക് ആശ്വാസമേകുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും സംസാരിക്കുകയും അതോടൊപ്പം കുറെ നല്ല ഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുകയും ചെയ്തു. ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
1: ആകാശവാണി ശ്രോതാക്കൾക്ക് ചിങ്ങം 1 കർഷക ദിന ആശംസകൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എന്റെ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ.

0: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി എത്തിയത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ എഴുത്തുകാരനായ ശ്രീ സുരേഷ്
1: മുതുകുളം. നിർവഹണ
0: സഹായം അനുജ ഭാസ്കർ. നിർവഹണം ജി സന്തോഷ് കുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: എന്തേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: സമയം 2 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: പന്ത്രണ്ടാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് കൂട്ടായ്മ 2 പതിറ്റാണ്ടുകളായി ആഗോള പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്ലാറ്റ്ഫോമായി വളർന്നു കഴിഞ്ഞുവെന്ന് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം സെക്രട്ടറി തന്മയ് കുമാർ പറഞ്ഞു. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകി വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. ബീഹാറിലെ ലഖീസരായ് ജില്ലയിലെ അശോക് ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലുംപെട്ട് 7 സ്ത്രീകൾ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അനുശോചിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഇരുവരും പറഞ്ഞു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനതല കർഷക ദിനാഘോഷ പരിപാടികൾ എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കർഷക പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. യുവജനതയെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുന്നതിന് കൃഷിവകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് കാർഷിക കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. എറണാകുളത്ത് കർഷക ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വർണവില കൂടി, പവന് 400 രൂപ വർദ്ധിച്ച് 114,160 രൂപയായി. ശ്രീലങ്കയിലെ ഗാലേ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയ്ക്കെതിരായ പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിൽ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 156 റൺസ് എടുത്തു. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.
7: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
8: അതെങ്ങനെ?
7: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഹലോ ഡോക്ടർ,
10: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം MS ആശ.
11: മാനുഷിക മൂല്യങ്ങളുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് അവയവദാനം. ഒരാളുടെ വേർപാടിന് ശേഷവും തന്റെ ശരീരത്തിലെ അവയവങ്ങളിലൂടെ മറ്റൊരാളിൽ ജീവന്റെ വെളിച്ചം പകരാൻ സാധിക്കുക എന്നത് മനുഷ്യരാശി കൈവരിച്ച ഏറ്റവും വലിയ മാതൃകകളിലൊന്നാണ്. മരണത്തിലും മരിക്കാത്ത ഓർമ്മയായി മറ്റൊരാളുടെ ജീവിതത്തിന് കൂട്ടായി മാറുക എന്നതാണ് അവയവദാനത്തിന്റെ കാതൽ. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി 2 പ്രധാന ദിനങ്ങളാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വർഷവും 3 ഓഗസ്റ്റ് ദേശീയ അവയവദാന ദിനമായി ആചരിക്കുമ്പോൾ ലോകമെമ്പാടും 13 ഓഗസ്റ്റിനാണ് ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. ഗുരുതരമായ രോഗങ്ങൾ മൂലം ജീവിതത്തിനും മരണത്തിനുമിടയിൽ വിധിയോട് പൊരുത്തുന്ന അനേകം പേർക്ക് പുതുജീവിതം നൽകുക എന്നതാണ് ഈ ദിനാചരണങ്ങളുടെയെല്ലാം പ്രധാന ലക്ഷ്യം.
12: സാറേ, നമുക്കിപ്പോൾ ബ്രെയിൻ ഡെത്ത് കൂടുതൽ സംഭവിക്കുന്നത് അപകട
11: മരണങ്ങളിലാണല്ലോ. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം റോഡ് അപകടങ്ങൾ വളരെ കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് അവയവദാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ ഇടയിലുള്ള ഒരു തടസ്സം എന്തായിരിക്കും?
8: കുറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തിന് റോഡ് അപകട മരണ നിരക്കിൽ എടുത്ത ഏകദേശം 4000 പ്രതിവർഷമാണ് മരണം. പക്ഷെ നമ്മുടെ ഡൊണേഷൻ നമ്പറൊക്കെ 25 മുതൽ 30 വരെയൊക്കെ ഉള്ളൂ. അതിന്റെ കാരണം ടൂ വീലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലും ഹെൽമെറ്റ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ മസ്തിഷ്ക മരണമല്ല സംഭവിക്കുന്നത്, ഓൺ ദ സ്പോട്ട് ഡെത്താണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റുള്ള അവയവങ്ങളുടെ ഇഞ്ചുറി കാരണം, ലിവറിൻ്റെയോ കിഡ്നിയുടെയോ, കാരണം വയറിലൊക്കെ ഇടിയുണ്ട് അങ്ങനെ. അപ്പോൾ ബ്രെയിൻഡ് ആൾക്കാരുടെ എണ്ണം നമുക്ക് കുറച്ച് കുറവാണ് കേരളത്തിൽ. പിന്നെ രണ്ടാമത്തെ, മസ്തിഷ്ക മരണം സംഭവിച്ച് ICU കിടക്കുന്ന രോഗിക്ക് ആ ഒരു മസ്തിഷ്ക മരണം, നേരത്തെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചാൽ മരണ നിർണയം നടക്കുന്നില്ല. ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു ബ്രെയിൻഡ് ആണെന്ന് ബന്ധുക്കളുടേത് കൺവേ ചെയ്യാനൊരു മടിയാണ്. ആ ഒരു സയന്റിഫിക് ഒരു എംപവർമെന്റ് ശാക്തീകരണം കൊടുക്കേണ്ടതുണ്ട് അതൊന്ന്. അത് കഴിഞ്ഞ് ഇൻ കേസ് ബ്രെയിൻഡ് ആണെങ്കിൽ തന്നെ അത് ബന്ധുക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല. പിന്നെ ബന്ധുക്കളുടെ അടുത്ത് ഈ അവയവദാനത്തിന്റെ സാധ്യത പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ പല ലെവലിലാണ് നമ്മുടെ ഈ തടസ്സങ്ങൾ. അവരുടെ ഒരു ആശങ്ക, ഇനി മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഓ ഇത് എൻ്റെ മകനെ ചികിത്സിക്കാതെ അവയവമെടുക്കാനുള്ള ആശുപത്രിയുടെ താല്പര്യമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് ഡോക്ടർമാർ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നല്ല, ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ച് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം ഡോക്ടർമാരെയും ബോധവൽക്കരിക്കുന്നത്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് ഇമ്പോർട്ടൻ്റ്. കാരണം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ബന്ധുക്കൾ നിൽക്കുന്നത്. ആ സമയത്ത് മരണനിർണയത്തിനോടൊപ്പം നമ്മൾ അവയവും കൂടെ ചോദിക്കണം. ഡിഫിക്കൽട്ടാണ്, നമ്മൾ അത്ര ഒരു എളുപ്പം സംഭവിക്കുന്ന ഒരു പ്രക്രിയ അല്ലാതെ. അതിന് നല്ല സങ്കീർണതകളുണ്ട്, കാരണം ആ ഇമോഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇത് ഡോക്ടർമാർക്ക് ആക്ച്വലി ഒന്നാമത്തെ കാര്യം അവർക്ക് ആ സമയം ഉണ്ടാകത്തില്ല. ആ ബന്ധുക്കളുടെ ആ ഒരു ഡിഫിക്കൽട്ട് സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് മസ്തിഷ്കം പറഞ്ഞു കൊടുക്കണം, അതിനുശേഷം ഈ അവയവദാനത്തിൻ്റെ പ്രക്രിയയെപ്പറ്റി പറഞ്ഞു കൊടുക്കണം. അതിനുള്ള സാവകാശം ചിലപ്പോൾ പല ആശുപത്രികളിലും, കാരണം ഈ കിടക്കുന്ന രോഗികളെല്ലാം ന്യൂറോളജി ഡോക്ടർമാരൊക്കെ ഇല്ലായിരിക്കും. അവരുടെ ഓരോ സർജറികളും 10-12 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന സർജറിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അവർ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ വന്ന് പറയുന്നത്. ആശുപത്രികൾ തന്നെ അതിനൊരു കൗൺസിലിംഗ് മെക്കാനിസംസ് ഒക്കെ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ആളുകൾക്ക് എളുപ്പമായിരിക്കും ഡിസൈഡ് ചെയ്യാൻ. ആ ഒരു തടസ്സമുണ്ട്.
11: നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഹലോ,
12: ഹലോ,
11: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ?
8: സംസാരിച്ചോളൂ.
12: എനിക്ക് മരണശേഷം എന്റെ ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിന്റെ കൂടെ എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട്. ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യുമ്പോഴത്തേക്ക്
8: പറ്റും? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നമ്മൾ പോയി ബന്ധപ്പെടേണ്ടി വരും ബോഡി ഡൊണേഷൻ. പക്ഷെ നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് പറയണം, ഞാൻ മരിച്ചാൽ ആദ്യം നേത്ര ബാങ്കിനെ വിളിച്ച് കണ്ണ് നൽകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കണ്ണ് ആദ്യം കൊടുക്കാം, അതിനുശേഷം ബോഡി വിട്ടുകൊടുത്താൽ മതിയാവും. ഇത് രണ്ടും രണ്ട് ആൾക്കാരാ ചെയ്യേണ്ടത്. അതായത് നേത്ര ബാങ്കാണ് കണ്ണെടുക്കുന്നത്, മെഡിക്കൽ കോളേജ് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നത്. രണ്ടുപേരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കുണ്ടാവും. ബന്ധുക്കളെയാണ് നമ്മൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് നേത്ര പടലവും കൊടുക്കണം, എനിക്ക് എന്റെ ശരീരവും ദാനം ചെയ്യണം. ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കാണ്.
12: അതെ,
8: വളരെ അതെ, വളരെ
12: ശരിയാണ്.
8: നമ്മള് മരിക്കുമ്പോ നമ്മുടെ എന്തായാലും മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ ഉടൻ ഓടിയെത്തുമല്ലോ. അപ്പൊ അവരടുത്ത് നമ്മള് നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നാല് അവർക്ക് ആ തീരുമാനം എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും.
12: ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി
8: അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് ബന്ധപ്പെടേണ്ടത്. കണ്ണുകൾക്കാണെങ്കിൽ നേത്ര ബാങ്കിലാണ് ബന്ധപ്പെടേണ്ടത് കേട്ടോ. അതും ആലപ്പുഴ തന്നെ ഉണ്ട്. ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നേത്രപടലത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്.
11: സാർ, നമുക്കിപ്പോ കിഡ്നി മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാര് ആ ലിസ്റ്റിൽ, വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലോ. അപ്പൊ അത് ജീവിച്ചിരിക്കെ തന്നെ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന് ദാനം ചെയ്യാവുന്നതാണ്. ഡിസീസ്ഡ് ഡോണറും പോസിബിൾ ആണ്. എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാതെ വരുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും കാരണം?
8: ഡിമാൻഡ് സപ്ലൈയുടെ ഒരു ഗ്യാപ്പാണ്. അതായത് കേരളത്തില് ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 36,000 പേരോളം കേരളത്തിൽ ഡയാലിസിസിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം, ഞാനൊരു എൻ്റെ PhDയുടെ ഭാഗമായിട്ടുള്ള പഠനത്തിൽ 2,600 ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. അങ്ങനെ ഈ 2,600 തിരുവനന്തപുരം ജില്ലയിൽ മസ്തിഷ്ക മരണത്തിൻ്റെ അവയവദാനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന വെറും 300 പേരാണ്. അതായത് ഈ 2,600 വെറും 300 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ ബാക്കി ആരും രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇല്ല. പിന്നെ ബാക്കി കുറച്ച് പേര് ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് അവയവദാന പ്രക്രിയയ്ക്ക് പോകാൻ പറ്റാത്തവരാണ്. എന്നിരുന്നാൽ തന്നെയും ഏകദേശം 36,000 പേരോളം ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെക്കൂടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരെണ്ണം 2,600. അതിൻ്റെ കാരണം

0: ലഭ്യത കുറവ് കാരണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 25 ഡൊണേഷൻസ് ആണ് ഒരു വർഷം നടക്കുന്നത്. നമുക്ക് 50 കിഡ്നിയാണ് കിട്ടുന്നത്. 2600 തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുണ്ട്. 50 കിഡ്നി കേരളത്തിന് മൊത്തത്തിലാണ്. അപ്പൊ ഈ 2000 പേർക്ക് കിഡ്നി കിട്ടണമെങ്കിൽ തന്നെ അടുത്ത 10-20 വർഷമെടുക്കും. അപ്പൊ അവയവദാനം കൂടിയാലേ, ഇപ്പൊ നമ്മുടെ 4000 അറുപടപ്പെട്ട മരണങ്ങളിൽ ഒരു 100 പേരെങ്കിലും മസ്തിഷ്ക മരണം നിർണയിക്കപ്പെട്ടാൽ നമുക്ക് 200 കിഡ്നി കിട്ടും. പക്ഷെ ആ നിർണയ പ്രക്രിയ കുറച്ചും കൂടെ നടക്കണം. അതായത് ആശുപത്രികൾ മുന്നോട്ട് വന്ന് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ മരണനിർണയം നടത്തുകയും ബന്ധുക്കളുടെ അടുത്ത് അവയവദാന സന്നദ്ധത ആരായും ചെയ്യുന്ന പ്രക്രിയ എല്ലാ ആശുപത്രിയിലും ഒരു നോർമൽ രീതിയിൽ നടന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റുള്ളൂ.
1: അപ്പോൾ അത് അവബോധത്തിലൂടെ, ഇപ്പം പൊതുജനങ്ങളെയാണെങ്കിലും സാർ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെയാണെങ്കിലും അവബോധത്തിലൂടെ നമുക്ക് ഈ ഒരു കാര്യത്തിലോട്ട്
0: കൊണ്ടുവരാൻ പറ്റുള്ളൂ.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് പറയാമോ?
2: ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണപുരം.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോ?
2: ഡോക്ടറെ നമസ്കാരം.
0: നമസ്കാരം ഉദയകുമാർ.
2: സാർ, ഈ പരിപാടി ഇന്ന് കൊണ്ടുവന്നതും അറിവില്ലാത്തവർക്ക് കേൾക്കാൻ കഴിയുന്നതും എല്ലാം കൊച്ചും കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. 61 വയസ്സായി, സർവീസ് ഇരുന്ന ആളുമാണ്. പക്ഷെ ഇത് എന്റെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഒരു ചോദ്യം. രണ്ടാമത്, നമ്മളുടെ അവയവ സ്ട്രോക്കൊക്കെ വന്ന ഒരാളാണ്, കൊടുക്കാൻ പറ്റുമോ?
0: പറ്റും. സ്ട്രോക്ക് നമുക്ക് തലച്ചോറിനല്ലേ ചെറിയ ഡാമേജ് ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള അവയവങ്ങള് മെഡിക്കൽ പരിശോധനയിൽ നല്ല അനുയോജ്യമാണെങ്കിൽ മരണസമയത്ത് നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ അവയവം ദാനം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ. അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, കേരള ഗവൺമെന്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്, കേസ് ഓട്ടോ എന്ന് പറയും. ആ വെബ്സൈറ്റിൽ മക്കളും എല്ലാം ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് മരണാനന്തര അവയവദാനത്തിൽ പ്ലെഡ്ജ് ചെയ്യാം. അത് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ഇത് ഓൾറെഡി അറിയാമെങ്കിൽ അവരത് പറയാം, എന്റെ അച്ഛൻ മരണസമയത്ത് അവയവദാന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, ഡോക്ടർമാർ അതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത്. പറഞ്ഞോളൂ. പറ്റും പറ്റും. ഏറ്റവും പ്രധാനം, നമുക്ക് അവയവദാന സന്നദ്ധത ഉണ്ടെങ്കിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്തതിനോടൊപ്പം നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ആ ഒരു സന്നദ്ധത അറിയിച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ബന്ധുക്കളല്ലേ നമുക്ക് വേണ്ടി തീരുമാനം എടുക്കേണ്ടത്. അല്ല, അതാ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ബന്ധുക്കൾക്ക് അത് അറിയാത്തോണ്ടാണ്. ഇപ്പൊ ഉദയകുമാർ പറഞ്ഞിരുന്ന അവരെ അറിയുന്നില്ലല്ലോ ഇങ്ങനെ സന്നദ്ധ ഉണ്ടെന്ന്. അതുകൊണ്ട് അത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വീട്ടിൽ അതൊരു ചർച്ചയാക്കുക.
2: ഓൺലൈൻ വഴി ചെയ്യണം അല്ലേ?
0: അതെ, ഓൺലൈൻ വഴി ചെയ്യണം.
2: സാറേ, ഈ പരിപാടി എനിക്ക് ഇത്ര അറിവ് തന്നെയാണ്. കോടാനകോടി
1: നന്ദി. ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ വിളിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവയവദാനം ചെയ്യാൻ സന്നദ്ധനാണ്. പക്ഷെ എങ്ങനെയാണെന്നുള്ള ഒരു സംശയങ്ങളാണ്. അത് എങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ?
0: അതുകൊണ്ട് ഞാൻ പറയാം, ഇതിനകത്ത് ആശുപത്രികൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ആശുപത്രികളിലാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതൊരു കേന്ദ്രീകരിച്ച ഓർഗനൈസ്, ഇപ്പൊ തിരുവനന്തപുരത്തിൽ നിൽക്കുന്ന കേസ് ഓട്ടോയ്ക്ക് ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതാത് സ്ഥലങ്ങളിലെ ആശുപത്രികൾ അവിടെയും ഒരു അവയവദാന സന്നദ്ധത ആൾക്കാരിൽ നിന്ന് പ്ലഡ്ജ് സ്വീകരിക്കുകയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ആശുപത്രി ജീവനക്കാർക്ക് എങ്ങനെയാണ് ഒരു മരണം സംഭവിച്ചാൽ അവയവദാന പ്രക്രിയയിലൂടെ കടക്കാൻ പറ്റുക എന്നുള്ളത് പഠിപ്പിക്കുകയും ഇതെല്ലാം ആശുപത്രികളും കൂടെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ പറയുന്ന ആഗ്രഹം നമുക്ക് സഫലീകരിക്കാൻ പറ്റുള്ളൂ.
1: അടുത്ത കോള് ലൈനിലുണ്ട്.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് ചന്ദ്രൻകുട്ടിയിലാണ്, കായംകുളത്ത് നിന്ന്
1: സംസാരിച്ചോളൂ.
3: അപ്പൊ എനിക്കിപ്പോ 73 വയസ്സുണ്ട്. യാതൊരു വിധ രോഗങ്ങളും ഇല്ല. എന്റെ മരണശേഷം എന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് സംഭാവന കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയാൻ വയ്യ. അതൊന്ന് വിശദീകരിച്ചാണ് കൊള്ളാലോ.
0: ചന്ദ്രൻകുട്ടി കായംകുളത്താണെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിരിക്കും ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ്. അപ്പൊ ആ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മെഡിക്കൽ കോളേജിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട ഹോൾ ബോഡി ഡൊണേഷൻ നടക്കും. പക്ഷെ അതിനോടൊപ്പം ചന്ദ്രൻകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നേത്രപടലം ദാനം ചെയ്യാനുള്ള സന്നദ്ധതയും കൂടെ അറിയിക്കുകയാണെങ്കിൽ മരണസമയത്ത് നേത്രവും ദാനം ചെയ്യാം. അതല്ല, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ആഘാതം വന്ന് ആശുപത്രിയിലാകുകയും മസ്തിഷ്ക മരണം സംഭവിക്കാനുള്ള അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായാൽ മറ്റുള്ള അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ദാനം ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ബന്ധുക്കളുടെ താരടുത്തെങ്കിലും ഈ നമ്മുടെ കേസ് ഓട്ടോയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ടോ എന്ന് പറയുന്ന നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ വെബ്സൈറ്റിലോ നമ്മുടെ സന്നദ്ധ രജിസ്റ്റർ ചെയ്താൽ അവയവം നൽകാം. അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ബോഡിയും നമുക്ക് മരണസമയത്ത് ദാനം ചെയ്യാൻ സാധിക്കും. മറക്കാതിരിക്കേണ്ട കാര്യം, ഇത് ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവരിതൊന്നും അറിയത്തില്ല, അപ്പൊ വെറുതെ ദഹിപ്പിച്ചു കളയും. ഇത്രയും ഒരു നല്ല ആഗ്രഹം സഫലമാകാതെ പോകും.
3: അവരുടെ സമ്മതപത്രം വേണ്ടി വരുമോ?
0: വേണം വേണം വേണം. ഏറ്റവും അടുത്ത ബന്ധുവിന്റെ സമ്മതം വേണം.
3: വെള്ള പേപ്പർ?
0: അല്ല, അത് അവരുടെ സമ്മതം വെള്ള പേപ്പറിലൊന്നും വേണ്ട. അത് മരണ സമയത്ത് ഈ ആശുപത്രി കൺസെന്റ് ഫോം ബന്ധുക്കൾക്ക് കൊടുക്കുമ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല.

0: മറ്റേ മൊത്തം ശരീരം ദാനം ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ മുദ്രപത്രത്തിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കേണ്ടത്. അവയവദാനത്തിന് മുദ്രപത്രത്തിൽ ഒന്നും ചെയ്യേണ്ട, നമ്മൾ വെബ്സൈറ്റിൽ പ്ലെഡ്ജ് ചെയ്താൽ മതി. പ്ലെഡ്ജ് രജിസ്റ്റർ ചെയ്യുന്ന പറയുന്ന സംഭവമുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബന്ധുക്കളെ അറിയിക്കാൻ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ബന്ധുക്കളെ ആഗ്രഹം അറിയിച്ചാൽ അവർ നിങ്ങളുടെ മരണസമയത്ത് ആശുപത്രിക്കാരെടുത്ത് പറഞ്ഞ് അവരെ കൺസെന്റ് കൊടുത്താൽ മതിയാവും.
1: വിളിച്ചതന്നെ നന്ദി സർ. വേറൊരു സംശയം, ഇപ്പൊ കേരള സംസ്ഥാനത്തിലെ അവയവദാനങ്ങളെല്ലാം ഇപ്പം കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അവയവം കേരളത്തിലുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നത്. ഇപ്പം ഡിമാൻഡും സപ്ലൈയും തമ്മിൽ വളരെ അന്തരമുണ്ട് എങ്കിൽ പോലും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാന അതിർത്തിയുണ്ട്. അപ്പൊ വേറൊരു ഇപ്പൊ സപ്പോസ് കർണാടകത്തിലെ ഒരു അവയവം നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാനായിട്ട് അന്തർ സംസ്ഥാന പരമായിട്ട് ഗവൺമെന്റിന്റെ ലിങ്ക്
0: ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മൊത്തം അവയവദാന സംവിധാനം ഏകോപിപ്പിക്കുന്നത് നാഷണൽ ഓർഗൺ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, അതിന് പറയുന്ന നോട്ടോൺ. അത് കഴിഞ്ഞ് നമ്മുടെ നാല് സോണുകളായിട്ട് ഇന്ത്യയെ വിഭജിച്ചിട്ടുണ്ട്. അതിന് റോട്ടോ എന്ന് റീജിയണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, പിന്നെയാണ് സോട്ടോ. അപ്പോൾ റോട്ടോയ്ക്കും നമുക്ക് ഓർഗൻ കൊടുക്കാം, റോട്ടോയിൽ നിന്ന് ഓർഗൻ സ്വീകരിക്കാം. പ്രൊവൈഡഡ് ആ സംസ്ഥാനത്തിന് ആവശ്യമില്ലെങ്കിൽ, ആവശ്യക്കാരില്ലെങ്കിൽ മാത്രമേ വേറെ സംസ്ഥാനത്തിൽ ഷെയർ ചെയ്യും. പക്ഷേ മെക്കാനിസം ഉണ്ട്.
1: അപ്പോൾ അതിനെന്തെങ്കിലും ദൂരം സമയം അങ്ങനെയുള്ള
0: പ്രതിസന്ധി ഉണ്ട്. അതായത് നമ്മൾ അവയവം ബോഡിയിൽ നിന്ന് എടുത്താൽ വൃക്കയാണെങ്കിൽ ഒരു 6 മുതൽ 12 മണിക്കൂർ വരെ മാക്സിമം നമുക്ക് വെളിയിൽ നിൽക്കാം. കരളാണെങ്കിൽ 6 മണിക്കൂറും ഹാർട്ടാണെങ്കിൽ 4 മണിക്കൂറും. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മൾ സ്വീകർത്താവിനെ കണ്ടെത്തുകയും അവർ മെഡിക്കലി അനുയോജ്യമാണെന്നും ഈ അവയവം അവർക്ക് സ്യൂട്ടബിൾ ആണെന്നും അസസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അത് കഴിയുന്നതും സ്റ്റേറ്റിലും നമ്മൾ കേരളം തന്നെ 3 സോണായിട്ട് തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
1: ഓക്കെ, മറ്റൊരു കോളുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: സോമശേഖരപിള്ള, ആലപ്പുഴ മണ്ണതിരിപ്പനായത്തിൽ നിന്ന്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
2: ഞാൻ ഒത്തിരിക്ക് താമസിക്കുന്ന 74 വയസ്സുള്ള ഒരു റിട്ടയർഡ് ജീവനക്കാരനായിരുന്നു ആണ്. എന്റെ ഭരണ ശേഷം എന്റെ ശവശരീരം മെഡിക്കൽ കോളേജുകൾക്ക് ഉള്ളാർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അതിന് എനിക്ക് പോയി ഒന്നും എനിക്ക് പറ്റുന്നില്ല, ആരും സഹായത്തിന് ഇല്ലാത്തത് കൊണ്ട്.
0: സോമശേഖരൻ പിള്ള, ആക്ച്വലി നമ്മള് ആരെങ്കിലും അടുത്തുള്ള ആരെങ്കിലും വെച്ചാൽ നമ്മുടെ ആലപ്പുഴയിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ കോളേജ് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ നമ്മുടെ മൃതശരീരം ഏറ്റുവാങ്ങുന്നത്. അപ്പൊ ആരെങ്കിലും അടുത്ത് ഉണ്ടെങ്കിൽ, വീണ്ടും പരിചയക്കാരോ വല്ലതും ഉണ്ടെങ്കിൽ അവരെ അവരുടെ അടുത്ത് ഒരു മുദ്രപത്രത്തില് എനിക്ക് മരണശേഷം ഇങ്ങനെ എന്റെ ബോഡി കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്താല് അവര് ആ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചാ മതി. 100 രൂപയുടെ മുദ്രപത്രം കയ്യിൽ കൊടുത്തിട്ട് അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചിരുന്നാ മതി, ബാക്കി വേറൊന്നും ചെയ്യാനില്ല. ഇത് മരണശേഷം ആരാ ഇത് ചെയ്യേണ്ടത് അവരെ അറിയിക്കേണ്ടത്, അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ അറിയിച്ചിരിക്കണം, എന്നാലേ അവർക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മതിയാവും, അത് മതിയാവും. അപ്പൊ ഇപ്പൊ തൽക്കാലം ആരുടെ അടുത്തെങ്കിലും ഏൽപ്പിച്ച സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്തയച്ചിരുന്നാ മതി.
1: ഓക്കെ, വിളിച്ചതിനെ നന്ദി. സാർ, ഇപ്പൊ ഒരുപാട് പേര് മരണശേഷം ശരീരം ദാനം ചെയ്യാനായിട്ട് മുന്നോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയധികം ശരീരത്തിന്റെ ആവശ്യം നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഉണ്ടോ?
0: രണ്ട് വെല്ലുവിളിയാണ്. ഒന്ന് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. പക്ഷെ ഇത് സംഭവിക്കാൻ ഇവര് ആഗ്രഹം ഉണ്ടെങ്കിലും ആ മരണ സമയത്ത് ചിലപ്പോൾ ബന്ധുക്കൾ ചിലപ്പോൾ ഇത് സമ്മതിക്കത്തില്ല, കാരണം അവരുടെ ഒക്കെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാനുള്ള. അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പം 100 പേര് പറഞ്ഞാൽ ചിലപ്പോൾ 1 ഡൊണേഷനായിരിക്കും ആക്ച്വലി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത്. ഷോർട്ടേജ് ഉണ്ട്, ഇപ്പോഴും ഹോൾ ബോഡിക്ക് ഷോർട്ടേജ് ഉണ്ട്. പ്രത്യേകിച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഹോൾ ബോഡിയുടെ പഠിക്കാനുള്ള ഹോൾ ബോഡിയുടെ ഷോർട്ടേജ് ഉണ്ട്. പക്ഷെ ഇതാണ് ആ ഒരു പ്രക്രിയ. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നു, മരണശേഷം ആര് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അറിയിക്കും? പിന്നെ ഈ ബന്ധുക്കളുടെ ഉത്തരവാദിത്തമാണ് ബോഡി ആശുപത്രി കൊണ്ടുവരാൻ, അവർ വന്നെടുക്കത്തില്ല, ബോഡി കൊണ്ട് ഏൽപ്പിക്കണം. അപ്പൊ ഇങ്ങനത്തെ ലോജിസ്റ്റിക്സ് കാരണം പറയുന്നത്രയും നടക്കുന്നില്ല.
1: അതുപോലെ തന്നെ നമ്മൾ മരിച്ച ഉടനെ ഇത്ര സമയത്തിനകം എത്തിക്കണമെന്നുണ്ടോ? അത് മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം,
0: അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതല്ല, അത് കുഴപ്പമില്ല, കാരണം അവിടെ ബോഡി പോയ ശേഷം പിന്നെ എംബാമി എന്നൊരു കെമിക്കൽ പ്രോസസ് വഴി സ്റ്റോർ ചെയ്യുന്നു, അതിലൊരു വലിയ പ്രോബ്ലം ഇല്ല. എല്ലാ പ്രക്രിയയും കഴിഞ്ഞ് മരണാനന്തരം ചെയ്യേണ്ട മതപരമായ എല്ലാ ആചാരങ്ങളും ചെയ്ത ശേഷം കൊടുത്തിരുന്നു.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
3: റോസി എന്നാണ് എന്റെ പേര്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്നാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ.
3: എനിക്ക് പിന്നെ അവയവദാനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്റെ കണ്ണ് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്താ, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റുമോ ഡോക്ടർ?
0: കൊടുക്കാം, കൊടുക്കാം. കണ്ണ് തിമിരത്തിനല്ലേ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്?
3: അതെ, അതെ.
0: ആ തിമിരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ലെൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇത് നമ്മള് മറ്റേ കണ്ണ് ട്രാൻസ്പ്ലാന്റ് കോർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകൾ ഭാഗം കാണുന്ന കറുത്ത സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോർണിയ. ആ കോർണിയാണ് നമ്മൾ വേറെ ആൾക്ക് വെച്ചിട്ട്, കോർണിയുടെ അസുഖം കാരണം കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയാണ് നേത്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ലെൻസ് മാറ്റി വെച്ചത് ഒരു തടസ്സമല്ല. അതെ, കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. പ്രായം കുഴപ്പമില്ല, അത് പ്രായം അത് കുഴപ്പമില്ല. ഇല്ല, നേത്രദാനത്തിന് അതൊരു തടസ്സമല്ല. ആ നേത്ര പഠനത്തിന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അനുയോജ്യമാണെങ്കിൽ അവർ സൂട്ട് ആൾക്ക് വെച്ചു കൊടുക്കുള്ളൂ. അതുകൊണ്ട് കൊടുക്കാൻ സന്നദ്ധത ഒരു കുഴപ്പമില്ല, എത്ര വയസ്സാണെങ്കിലും. അത് നിങ്ങൾ സമ്മതപത്രം ഒപ്പിടുകയും അത് നേത്ര ബാങ്കിനെ അറിയിക്കുകയും കൂടെ ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള,
2: അതെ
0: അതെ അതെ. കൊടുക്കാം കൊടുക്കാം, അത് അവർ വന്നെടുത്തോളും, അവർ വന്നെടുത്തോളും.
2: അതെ
0: അതെ, ഉണ്ട് നേത്ര ബാങ്ക് വന്നെടുത്തോളും. അത് കണ്ണിന്റെ പഠനം മാത്രമേ എടുക്കുള്ളൂ, കണ്ണ് മൊത്തത്തിൽ എടുക്കത്തില്ല. അത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, വിരൂപം ഉണ്ടാക്കുക, കണ്ണ് അവിടെ ആ ഭാഗം കുഴിഞ്ഞിരിക്കും, അങ്ങനെയൊന്നും അല്ല. മുകളിലത്തെ ഭാഗം മാത്രം ഒരു ബട്ടൺ ബട്ടൺ ബട്ടൺ പോലെ എടുക്കത്തുള്ളൂ. അത് അറിയത്തു പോലും ഇല്ല ആരും എടുത്തു എന്നുള്ളത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, കുഞ്ഞുങ്ങളുടെ അവയവം ദാനം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ വാർത്തയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോണറിനെ കുറിച്ചൊക്കെ വായിച്ചതാണ്.
0: ഏറ്റവും പ്രശ്നം നമുക്ക് സ്വീകർത്താവിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പൊ ഈ അലൻ ഷെറൻ എന്ന് പറഞ്ഞ കുട്ടി 10 മാസമായ, ചെറിയ കരളും ചെറിയ വൃക്കകളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന് അനുയോജ്യമായ സ്വീകർത്താവ് ഉണ്ടോ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ള വെല്ലുവിളി. നമുക്ക് ഇപ്പൊ ആക്ച്വലി കേരളത്തിൽ പീഡിയാട്രിക് ലിവർ അസുഖമുള്ള കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റ് ഒരു ഫീസിബിലിറ്റി എന്നു അറിഞ്ഞപ്പോൾ നമ്മുടെ രോഗനിർണയവും കൂടിയിട്ടുണ്ട്. അവർക്ക് ലിവർ വെച്ച് അവർ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വെല്ലുവിളിയില്ല. നമുക്ക് പീഡിയാട്രിക് സി കെ ഡി, അതായത് പീഡിയാട്രിക് വൃക്കരോഗ സ്തംഭനാവസ്ഥ ഉള്ള ഒരു ഒത്തിരി കുട്ടികളുണ്ട്, ലിവറിന്റെ അസുഖക്കാരും ഒത്തിരി.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
4: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം, പേര് പറയാമോ? സംസാരിച്ചോളൂ.
4: നേത്ര പഠനം ദാനം ചെയ്യാൻ, അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് എല്ലാവർക്കും ഇപ്പൊ ഈ എങ്ങനെ ഈ സംഭവ സമയം കൊടുക്കേണ്ട സമയമാകുമ്പോ എങ്ങനെ കൊടുക്കണമെന്ന് എവിടെ അറിയിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതിന് ഈ കണ്ണ് ദാനം ചെയ്യുന്നതിനും അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനും ഇപ്പൊ രേഖപ്പെടുത്തി കൊടുത്താലും മരണ സമയമോ ഇത് കൊടുക്കുന്ന സമയമോ അറിയിക്കാനുള്ള ഒരു നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നാൽ, റേഡിയോ കൂടിയോ എങ്ങനെയെങ്കിലും മാധ്യമത്തിലൂടെ കൊടുത്തിരുന്നാൽ വളരെ ഉപകാരമായിരുന്നു.
0: അത് ചെയ്യാം. ഞങ്ങള് അതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു ടോൾ ഫ്രീ നമ്പർ, ടോൾ ഫ്രീ നമ്പർ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അത് ഇപ്പൊ ഇല്ല. ടോൾ ഫ്രീ നമ്പർ വന്ന ഉടൻ എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ ആ ടോൾ ഫ്രീ നമ്പർ കൊടുക്കും. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ബാക്കി അവയവദാന പ്രക്രിയകൾ ഞങ്ങൾ സുഗമമാക്കി കൊടുക്കും. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മുടെ ബന്ധുക്കളെയും കൂടെ അറിയിക്കേണ്ടതാണ്. സന്നദ്ധത അറിയിച്ചാലേ അവർക്ക്
4: അറിയിച്ചാലും
0: അവര് എവിടെ വിളിക്കണമെന്നുള്ളത് അല്ലേ. മനസ്സിലായി മനസ്സിലായി.
4: മരിച്ചാൾ അറിയുന്നില്ലല്ലോ, ഈ സമ്മതപത്രം കൊടുത്ത ആൾ അറിയുന്നില്ലല്ലോ.
0: ഓ ഓക്കെ, മനസ്സിലായി.
4: അപ്പൊ അതുകൊണ്ട് ഈ റേഡിയോ നിലയത്തിൽ കൂടിയും മാധ്യമങ്ങളിലൂടെ ഇത് പബ്ലിഷ് ചെയ്യുക, ഈ നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നാൽ വളരെ ഉപകാരം.
0: ചെയ്യാം ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം.
4: അല്ല, ധാരാളം ആൾക്കാർ ഇതിന് ധർമ്മം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക, എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാക്കും.
0: ചെയ്യാം ചെയ്യാം ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം.
4: ഓക്കെ സാർ, ഞാൻ ഇത്ര അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ ഒരുപാട് നേരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ബോഡി ദാനം ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഇതുപോലെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുമോ?
0: ദാനം ചെയ്യാൻ സാധിക്കും. അതിന് പെർമിഷനുള്ള വളരെ കുറച്ച് മെഡിക്കൽ കോളേജുകളെ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും പ്രധാന ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ കുഴപ്പമാണ്, ഫോർമാലിനെ സ്റ്റോർ ചെയ്യണം. അതിനുള്ള പെർമിഷനുള്ള പ്രൈവറ്റ് മെഡിക്കൽ എണ്ണം കുറവാണ്. നമ്മൾ സാധാരണ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് അവർ ബാക്കിയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമനുസരണം ബോഡി കൈമാറുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഏതെങ്കിലും, കാരണം ഇതിനകത്ത് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും പ്രൈവറ്റ് മെഡിക്കൽ കൊടുത്ത് അവർ അത് ബോഡി വേറെ വെക്കുമോ അങ്ങനെയൊക്കെ. അപ്പോൾ കഴിയുന്നതും അടുത്തുള്ള ഇപ്പോൾ എല്ലാ ജില്ലയിലും നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് കൊടുക്കുന്നതായിരിക്കും ഉചിതം.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഈ അജ്ഞാത മൃതശരീരങ്ങൾ ലഭിക്കുമല്ലോ, ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ പോലീസിനൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ആ ബോഡികൾ എന്താണ് ചെയ്യുന്നത്, ആ പ്രൊസീജിയർ ഇൻകേസ് നടപടികളും
0: ബന്ധപ്പെട്ട അതെല്ലാം പൂർത്തിയാക്കിയിട്ട് അതിന് അങ്ങനത്തെ മരണ സമയത്ത് എന്തുകൊണ്ട് മരണമെന്നും അറിയാത്തതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പ്രക്രിയ കഴിയുമ്പോൾ ബോഡി ആക്ച്വലി ഫുൾ ബോഡി ഡിസെക്ട് ചെയ്ത് ഓർഗൻസിന്റെ സാമ്പിൾസ് എല്ലാം എടുത്ത് അത് മിക്കവാറും ഗവൺമെന്റ് തന്നെ അത് ഡിസ്ട്രോയ് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ പഠനത്തിന് എടുക്കാറില്ല.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
5: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
5: കണ്ണൂരാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
5: ഞാൻ വിളിച്ചത് കണ്ണ് ഇപ്പൊ തീരെ കാഴ്ചയില്ലാത്തവർക്ക് ഇപ്പൊ അവയവം മാറ്റാൻ പറ്റുമോ?
0: കണ്ണിന്റെ നേത്രപടലമാണോ മാറ്റേണ്ടത് അതോ വേറെ അവയവങ്ങൾ?
5: അത് തീരെ പ്ലെയിൻ ആണ്. അപ്പോ കാണിച്ചുമ്പോൾ ഞരമ്പിന്റെ പ്രശ്നം വരുമ്പോ അങ്ങനെ മാറ്റാൻ പറ്റുമോ? അന്നേരം
0: ഇല്ല, ഞരമ്പിന്റെ പ്രശ്നം നമുക്ക് കോർണിയക്ക് മാത്രമേ, അതായത് നേത്ര പടലം കാരണമുള്ള അന്ധതയ്ക്ക് മാത്രമേ കോർണിയ ട്രാൻസ്പ്ലാന്റ് വഴി നമുക്ക് അന്ധത മാറ്റാൻ പറ്റുള്ളൂ. കണ്ണിന്റെ ഞരമ്പുകൾക്കുള്ള കേടുകൾക്ക് കണ്ണ് മാറ്റിവെക്കാൻ നടക്കത്തില്ല.
1: സർക്കാർ ചെലവില് അവയവദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതാണോ?
0: കേസോട്ടയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ട് തരത്തിലാണ് ഫണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടും ഒന്ന് നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിന്റെ ഫണ്ട്. അപ്പൊ ഞങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളവും ബോധവൽക്കരണ ശമ്പളവും ട്രെയിനിങ് പ്രോഗ്രാമിനും എല്ലാം വിവിധ ഘടനകളിലായിട്ട് നമുക്ക് എല്ലാ വർഷവും. കേരളത്തിൽ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വിമാനമാർഗം അവയവം കൊണ്ടുപോകുന്നത് പോലും സർക്കാർ ചെലവിലാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല. എട്ടോളം ഹൃദയം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ മാറ്റിവെച്ചു. എല്ലാം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹെലികോപ്റ്റർ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത്. പിന്നെ ജനറൽ ഹോസ്പിറ്റലിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റും ഹൃദയം മാറ്റിവെക്കലും നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയം മാറ്റി. അപ്പൊ എല്ലാ രീതിയിലും സർക്കാരിന്റെ വളരെ പിന്തുണ ഈ അവയവ മാറ്റിവെക്കൽ രംഗത്തുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് വരാം. ഹലോ.
6: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
6: നമസ്കാരം ഡോക്ടർ, എന്റെ പേര് ശാന്ത ശ്രീകുമാറാണ്.
1: നമ്മുടെ
6: ഹലോ ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം
6: ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പൊ എനിക്ക് എന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്നുണ്ട് മരണശേഷം. അപ്പൊ ഞാനിവിടെ നേരത്തെ മക്കളത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടിൽ വെച്ചാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അവയവം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണും എല്ലാം എനിക്ക് ദാനം ചെയ്യണമെന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ കണ്ണൊക്കെ എങ്ങനെയാണ് ദാനം?
0: ഏത് രാജ്യത്താ ഉള്ളത്?
6: ദുബായില്.
0: അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹയാത്ത് എന്നാണ് പേര്. HAYAT, ഹയാത്ത്. ഹയാത്ത് ഇതുപോലെ, അതായത് കേരളത്തിലെ കേസോട്ടോ പോലെ മൃതസഞ്ജീവനി പദ്ധതി പോലെയുള്ളൊരു ഓർഗനൈസേഷനാണ് UAE. അവരെ അറിയിച്ചാൽ അവര് ഇപ്പൊ നിങ്ങൾക്ക് ആ കോർണിയ ഇന്ത്യയിലോട്ട് ഷിപ്പ് ചെയ്യണമെങ്കിൽ അതും അവർ ചെയ്തു തരും. കോർണിയ നേത്രപടലം അവരെടുക്കുകയും അതെടുത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും നേത്ര ബാങ്കിനോട്ട് കൈമാറാൻ ഏൽപ്പിച്ചിരുന്നാൽ അത് ചെയ്യും. അതിനൊന്നും അവർ എക്സ്ട്രാ പൈസ ഒന്നും ചാർജ് ചെയ്യത്തില്ല. അതല്ല, നമുക്ക് അവിടെ വെച്ച് മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ ഓർഗൻസ് അവിടുത്തെ ഇന്ത്യക്കാർക്ക് തന്നെ നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും അവർ ചെയ്യും. അതല്ല, ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ എന്ന് നമ്മൾ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്താൽ അതും അവർ ചെയ്യും. അപ്പൊ അത് UAE ഇത് വളരെ പ്രബലമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് അവിടെയും ചെയ്യാം. ഇവിടെയാണെങ്കിൽ നമുക്ക് മൃതസഞ്ജീവനിൽ പേര് രജിസ്റ്റർ ചെയ്താൽ മക്കള് മരണസമയം ഡോക്ടർമാരെ അറിയിച്ചാൽ ബാക്കി പ്രക്രിയയെല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. എന്തായാലും സന്നദ്ധത വളരെ നല്ലതാ. അറിയാവുന്ന സുഹൃത്തുക്കളുമൊക്കെ ഈ മരണശേഷമുള്ള അവയവദാന സന്നദ്ധത അറിയിക്കുക.
1: നമ്മൾ ഒരുപാട് കോൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പൊ എല്ലാവർക്കും സന്നദ്ധത ഉണ്ട്. അപ്പൊ പക്ഷെ കൂടുതൽ അതിന്റെ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് അവബോധമുണ്ടെങ്കിൽ, സാർ നേരത്തെ വിളിച്ച കോളർ പറഞ്ഞ പോലെ ഒരു ടോൾ ഫ്രീ നമ്പർ പോലെ അല്ലെങ്കിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് എവിടെയാണ്?
0: അല്ല, അവിടെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ആശുപത്രികൾ ഇതിന് മുന്നോട്ട് വന്ന് അതാത് ആശുപത്രികൾ, അടുത്തുള്ള ആശുപത്രികൾ ഇതിനുള്ള പ്രക്രിയയും. പിന്നെ മരിച്ച ശേഷം നമ്മൾ എന്തായാലും ഒരു ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെടുമല്ലോ, ഒന്നിൽ ഡെത്ത് സ്ഥിരീകരണം. അപ്പൊ ഞങ്ങള് ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഞങ്ങളൊരു നല്ല ബോധവൽക്കരണ ക്യാമ്പയിൻ എന്തായാലും തുടങ്ങും.
1: അപ്പോ രക്തദാനത്തെക്കാൾ ഉപരിയായി ഒരു മനുഷ്യന് താൻ ഇല്ലാതായതിനു ശേഷവും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് അവയവദാനം നൽകുന്നത്. എന്നാൽ അശാസ്ത്രീയമായിട്ടുള്ള ഭയങ്ങളും തെറ്റായ ധാരണകളും കാരണം ഇനിയും പൂർണ്ണതോതിൽ സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത ഒന്നുകൂടിയാണ് ഈ സത്കർമ്മം. അപ്പൊ ഈ ദിവസങ്ങളിൽ അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും മഹാദാനമായ ഇതിലൂടെ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കാനും നമുക്ക് കൈകോർക്കാം. ഇത്രയും സമയം അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടിയിലൂടെ ശ്രോതാക്കളുമായി സംവദിച്ച ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
7: അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് MS ആശ.

0: ഹലോ ഡോക്ടർ.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം?
2: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
5: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
4: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
6: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
7: ശ്രീഭദ്ര ഫർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ August 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
8: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നാ വാങ്ങിക്കുന്നേ?
9: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
8: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
9: 1,000, 1,500, 2,000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
8: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
10: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
11: സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഈ ഗാനം യേശുദാസ്, MG ശ്രീകുമാർ എന്നിവർ പാടിയതാണ്. ഗാനരചയിതാവ് OMV കുറുപ്പ്, സംഗീത സംവിധായകൻ ഇളയരാജ, ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം മേഘം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: വേണുഗോപാലും ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം സന്ദേശം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, തിരയ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം മൈക്കിൾ മദനകാമരാജൻ, ഗായകൻ കമൽഹാസനും എസ് ജാനകിയും, സംഗീതം ഇളയരാജ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: എസ് എ രാജ്കുമാറിന്റെ സംഗീതത്തിൽ ഹരിഹരൻ പാടിയ ഗാനം ചിത്രം ഉന്നിടത്തിൽ എന്നെ കൊടുത്തേ.

0: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ചിത്രം ബിജിൽ, ഗായകൻ ശ്രീകാന്ത് ഹരിഹരൻ, മധുരധാര തല്ലൂരി എന്നിവർ, സംഗീതമയ റഹ്മാൻ.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. സമയം 3 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. അപ്പൊ 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
5: എന്റെ പേര് അർജുൻ.
4: എന്ത് ചെയ്യുന്നു അർജുൻ?
5: ഞാൻ ചെമ്മഴന്തി ദേവസ്വം കോളേജിലെ PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്.
4: എവിടെയാ വീട്?
5: കഴക്കൂട്ടം.
4: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
5: വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മൂമ്മ.
4: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
5: നല്ലപോലെ പോകുന്നു. കുഴപ്പമില്ല, കോളേജ് നല്ല കോളേജാണ്. ടീച്ചേഴ്സ് എല്ലാവരും കുഴപ്പമില്ല. ഫ്രണ്ട്സും പിന്നെ പരിചയമുള്ളവരൊക്കെ ആയതുകൊണ്ട് അധികം പ്രശ്നമില്ലാതെ പോകുന്നു.
4: പിന്നെ ഒന്നും പേടിക്കാനില്ല, അച്ഛനെ പോസിറ്റീവും അമ്മ ബി പോസിറ്റീവ് ആയ കുട്ടിയെ പോസിറ്റീവോ ബി പോസിറ്റീവ് ആയിരിക്കും. എങ്ങനെയുണ്ട് കോളേജ് ജീവിതമൊക്കെ?
5: കുഴപ്പമില്ല. എല്ലായിടത്തും പറയാനുള്ള സിനിമ ഉണ്ട്, കോളേജിൽ പോലെ ഉള്ളു. അങ്ങനത്തെ പ്രതീക്ഷ അല്ലേ പോയത്? കുഴപ്പമില്ല.
4: അത്രയും വലിയ ഓളല്ലോ സിനിമയെ കണ്ട പോലെ അല്ലേ?
5: അങ്ങനെയല്ല, സിനിമയെ കാണിക്കുന്നല്ലോ ജീവിതം.
4: അതെ, സിനിമ എപ്പോഴും ഫാന്റസിയും ജീവിതം ലൈവ് ആണ്.
5: അതെ അതെ, ജീവിതം ലൈവ് ആണ്. കോളേജിൽ ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് പറയുള്ളത് സിനിമ കണ്ടിട്ട് കയറിച്ചല്ലരുത്, അങ്ങനെ പറയുള്ളു.
4: അതെ അതെ, നമ്മൾ പോവുക, പഠിക്കുക, ഇടയ്ക്ക് ചാടി സിനിമ കാണാൻ പോവുക, കൂട്ടുകാരൊപ്പം കളിക്കാൻ പോവുക.
5: ചാടി പോണ്ട, നമ്മള് ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് പോയാൽ മതി. ലീവാണ്, സിനിമക്ക് പോവുകയാണെന്ന് പച്ചക്ക് പറഞ്ഞാൽ അവര് സമ്മതിക്കും.
4: നല്ല ടീച്ചർമാര്. ഇനിയും അതുപോലുള്ള ടീച്ചർമാരുണ്ടാവട്ടെ.
5: ഉണ്ട്, റയറായിട്ടേ ഉള്ളു. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
4: എല്ലാരും സ്വപ്നം കാണുന്ന ടീച്ചർമാരാണത്.
5: അതെ അതെ.
4: ഇപ്പൊ കോളേജിലെ കൂട്ടുകാരുമായിട്ട് എന്തൊക്കെയാണ് കളികളൊക്കെ?
5: പൊതുവേ അവിടെ അത്ര സ്ഥലത്തോടെ ക്രിക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ ക്ലാസിന്റെ അകത്തിരുന്നുള്ള കളികൾ മാത്രമേ ഉള്ളു, പാമ്പുകട്ടയും ലുഡോ അങ്ങനെയുള്ളതൊക്കെ.
4: ക്രിക്കറ്റ് ഒക്കെ പറയുമ്പോഴത്തേക്ക് കോളേജുകൾ തമ്മിലുള്ള മത്സരമൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ പോകാറുണ്ടോ?
5: ഇല്ല, ഇപ്പൊ PG കയറിയ നേഷൻ കോളേജിൽ അങ്ങനെയല്ല. ഡിഗ്രി UG പഠിച്ചപ്പം നടന്നിട്ടുണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് വൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പോയിട്ടുണ്ട്.
4: PG ഒക്കെ കഴിഞ്ഞ് ജോഗ്രഫി ഒക്കെ പഠിച്ച് ആരാവണം എന്നാണ് ആഗ്രഹം, ഒരു ലക്ഷ്യം, ജീവിത ലക്ഷ്യം?
5: നോക്കിക്കൊണ്ടിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം, അല്ലെങ്കിൽ കാർട്ടോഗ്രഫിയോ GIS അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ കയറണം എന്നാണ് ആഗ്രഹം.
4: എന്തായാലും ജീവിതം ശോഭിതമാവട്ടെ, ആ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ?
5: കേക്കാം.
4: ഏത് പാട്ട് കേൾക്കാം?
5: നാട്ടുരാജാവ് സിനിമയിലെ മെയ് മാസം മനസ്സിനുള്ളിൽ.
4: ഇപ്പൊ മെയ് മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് ആയി, എന്നാലും നമുക്ക് മെയ് മാസത്തിലെ പാട്ട് കേൾക്കാം.
5: അതെ,
6: കേൾക്കാം. മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: നമ്മളിപ്പം മറ്റൊരു സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: അഞ്ജലി മോഹൻ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ പി ജി ഫസ്റ്റ് ഇയർ.
0: എവിടെയാ വീട്?
1: വെഞ്ഞാറമൂട്.
0: അപ്പൊ ഡെയിലി വന്ന് പോവാം?
1: ഓ, എന്നും വന്ന് പോവാം.
0: എന്തൊക്കെയുണ്ട് വെഞ്ഞാറമൂട്ടിലെ വിശേഷങ്ങൾ?
1: കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു.
0: പാലം പണിയൊക്കെ എന്തായി?
1: നടന്നോണ്ടിരിക്കണേ ഉള്ളു, അത് വലിയ ബുദ്ധിമുട്ടുകൾ.
0: ബസ്സിലൊക്കെ വരാനൊക്കെ ഭയങ്കര പാടാല്ലോ, ചുറ്റിക്കറങ്ങി വരണം.
1: ഞാൻ അങ്ങ് വെഞ്ഞാറമൂട് കറക്റ്റ് അല്ല, അതിന് മുന്നേ തക്കാടെന്ന് പറയും, അവിടെയാണ് വീട്.
0: അപ്പൊ പിന്നെ കുഴപ്പമില്ല, അവിടെ നിന്ന് ബസ് തിരിഞ്ഞു പോകുന്ന അല്ലേ.
1: ഇനി
0: തക്കാടുന്ന് നേരെ വെഞ്ഞാറമൂട്ടിലോട്ട് ചെന്നിട്ട് പറയണം, മാമ വേഗം പണി, മാമ വേഗം പണി, മാമ ബസ് വരട്ടെ, ബസ് വരട്ടെ. ചിങ്ങെത്തി, എന്തായി വെഞ്ഞാറമൂട്ടിലെ ഓണം ഒരുക്കങ്ങളൊക്കെ?
1: എല്ലാം നടന്നോണ്ടിരിക്കുന്നു. പിന്നെ ഈ റോഡ് പണി ആയതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാ കടക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വെഞ്ഞാറമൂട് ഈ വർഷം അത്ര അധികം ഓണം ഇല്ലെന്ന് തോന്നുന്നു.
0: ഇനി പാലം പണി കഴിയണം ഓണം ആഘോഷിക്കാൻ അല്ലേ.
1: അതെ അതെ.
0: മാവേലി വരവേൽക്കാൻ വേണ്ടി എന്തൊക്കെയായി ആഘോഷം?
1: നടന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ.
0: ഓണക്കോടിയൊക്കെ എടുത്തോ?
1: ഇല്ല, ഇനി എടുക്കണം, പതിയെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുന്നു.
0: നമ്മൾ വരച്ചു കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ.
1: ഓ അതെ അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛൻ, അമ്മ, അനിയനുണ്ട്. ഹസ്ബൻഡ് വീട്ടിലെ, അമ്മ ഞാൻ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: ഹസ്ബൻഡ് PWDയിലാണ് വർക്ക് ചെയ്യുന്നത്, അമ്മ ഹോമിയോ ഹോസ്പിറ്റലില്. വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഹോട്ടലും.
0: അനിയന്റെ പേരെന്താ?
1: അദ്വൈത്.
0: എന്ത് ചെയ്യുന്നു?
1: അവൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.
0: അപ്പൊ ചേച്ചി അവനെ പഠിപ്പിക്കാറൊക്കെ ഉണ്ടോ?
1: ആ, പഠിപ്പിക്കാറുണ്ട്.
0: ഇങ്ങോട്ട് ഇരിക്കടാ, ഇങ്ങോട്ട് നിക്കടാ, അങ്ങോട്ട് മാറടാ എന്നൊക്കെ പറയാറുണ്ടോ?
1: ആ, ഇടയ്ക്ക് കേൾക്കാറുണ്ട്.
0: കൂടുതലും പറയലാണോ കേക്കലാണോ?
1: കേക്കലാണ് കൂടുതൽ.
0: ചേച്ചിയായി ജനിച്ചു പോയില്ലേ. പിന്നെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കോളേജ് ജീവിതമൊക്കെ എങ്ങനെ പോകണോ?
1: കോളേജ് ജീവിതം കുഴപ്പമില്ല, പി ജി ആയതുകൊണ്ട് വലിയ എൻജോയ്മെന്റ് ഒന്നും ഇല്ല, ഫുൾ പഠിത്തമാണ്.
0: എക്സാം ഒക്കെ?
1: എക്സാം കഴിഞ്ഞു, സെക്കൻഡ് സെമ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് സത്യത്തിൽ സെക്കൻഡ് ഇയർ ആയി, പിന്നെ തേർഡ് സെമിലോട്ട് കടക്കുന്നു.
0: അതിന്റെ ആഘോഷത്തിലാണ് എല്ലാരും കൂടെ ഇറങ്ങിയതോ?
1: അല്ല, അടുത്തൊരു ബ്രൈഡ് ക്ലാസ്സിലുണ്ട്, അപ്പൊ ബ്രൈഡ് ടു ബിക്കാണ് നമ്മൾ വന്നത്.
0: ഓ, അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. ഹിയട ഹിയ.
1: അതെ അതെ.
0: ഇപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ സന്തോഷത്തില്?
1: ആ, കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ.
0: എന്താ പാട്ടിനോട് ഇഷ്ടം തോന്നിയേ?
1: ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുകളിൽ ഒന്നാണത്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സോങ് എനിക്ക് നല്ല ഇഷ്ടമാണ്.
0: ലാലേട്ടൻ്റെ ഫാനാണ്?
1: ആ, എന്റെ അമ്മ ലാലേട്ടൻ്റെ നല്ല ഫാനാണ്, അങ്ങനെയാണ് ഞാനും ഫാനായത്.
0: ഓക്കെ, അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: എന്ത് ചെയ്യുന്നു?
1: ഹൗസ് വൈഫാ.
0: ഇന്നിപ്പോ തിരുവനന്തപുരത്ത് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാണ്.
1: ഞങ്ങളൊന്ന് ആശുപത്രിയൊക്കെ പോയിട്ട് ഇവിടെ വന്ന് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെ ഇവിടെ വന്ന് ഇത്തിരി ഇരുന്നിട്ട് പോകാന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാ വന്നതാ.
0: ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ ഇവിടെ?
1: വരാറുണ്ട്.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും മോളും.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: ESL വർക്ക് ചെയ്യുന്നു. മോള് ഇപ്പൊ MA കഴിഞ്ഞ്.
0: ഒറ്റ മോളാണോ?
1: ഒരു മോളാണ്.
0: പാവ മോളാണോ കുസൃതിക്കാരി മോളാണോ?
1: രണ്ടും ഉണ്ട്. പാവമാണ് കുസൃതിയും ഉണ്ട്.
0: പിള്ളേരാകുമ്പോ ഇത്തിരി കുസൃതിയൊക്കെ വേണം അല്ലേ? നമുക്ക് വഴക്ക് പറയാൻ ഒരാൾ വേണ്ടേ?
1: പിന്നെ
0: വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാറ്?
1: ചെറിയ ചെറിയ പച്ചക്കറി കൃഷികളും അങ്ങനെയൊക്കെ ഒരു മനസ്സന്തോഷം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
0: നല്ല കാര്യമാണ്. കാരണം നമുക്കുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ വിളയിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണത്.
1: അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് ഇപ്പോഴും. കൂൺ കൃഷി, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക എന്നുള്ള.
0: കൂൺ കൃഷി എന്ന് പറയുമ്പോൾ റിസ്ക് അല്ലേ?
1: ഉണ്ട്. നമുക്ക് വേണ്ടിയുള്ള 10 ബെഡ് ചെയ്യുക.
0: ഒരു റൂമിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണോ അതോ?
1: നമ്മള് വീടിനകത്ത് തന്നെ റൂമിനകത്ത് തന്നെ സെറ്റ് ചെയ്യണത്.
0: വേണമെങ്കിൽ അതൊരു ബിസിനസ് ആയിട്ട് എടുക്കാം.
1: അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഈ ചൂടിന്റെ ഒരു കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ മടിച്ചിരിക്കുന്നത്. ഇപ്പം കൂൺ വിത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് വീട്ടിൽ.
0: ഒരുപാട് പരിചരണം വേണ്ട ഒരു സംഭവമാണല്ലേ?
1: നല്ല വൃത്തിയും അതൊക്കെ വേണം.
0: എന്തായാലും ഭാവിയിൽ ഒരു ബിസിനസ്സായി തുടങ്ങി അതൊന്ന് വളർന്ന് വലുതായി ഒരു നല്ല ബിസിനസ് വുമൺ ആയി മാറട്ടെ.
1: ശരി ശരി.
0: യാത്രകളൊക്കെ എങ്ങനെയാ? ഇഷ്ടമാണോ?
1: ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് ടൂറുകളൊക്കെ പോകും. മൂന്നാർ, ഇടുക്കി, അങ്ങനെ എല്ലായിടം, വാഗമൺ, അങ്ങനെ എല്ലാം. ഇപ്പൊ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ.
0: അങ്ങനെ വീട്ടുകാർ മാത്രമായിട്ടാണ് പോകണോ അതോ ടൂർ ഓപ്പറേറ്റർമാർ
1: ഉള്ളവര് പയ്യന്മാരെല്ലാരും കൂടെ സെറ്റ് ചെയ്ത് പോകുന്നതാണ്?
0: അപ്പൊ ഭയങ്കര രസമായിരിക്കും. ഒരുപാട് ഫാമിലീസ് ഒക്കെ ഉണ്ടാവുമ്പോ അല്ലേ?
1: ഉണ്ട്. എല്ലാരും നല്ല ഒരു കുടുംബം പോലെ ഒരു 2-3 ദിവസം ഒരേ കണക്കിന് എല്ലാരും നല്ല സൗഹൃദത്തിൽ പോയിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും പോകുന്നതാണ്.
0: ഇപ്പോഴത്തെ ടൂർ അനുഭവം അതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്തായിരുന്നു?
1: രസമൊന്നും പറയാൻ പറ്റൂല. വണ്ടി പഞ്ചറായി പോയി. അങ്ങനെയൊക്കെ പോയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വാഗമണൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് പോകുന്നായിരുന്നു.
0: കുഴപ്പമില്ല, നമുക്ക് ഒരു യാത്ര കൂടെ സംഘടിപ്പിക്കാം.
1: ഇനിയിപ്പോ ഒരു യാത്രയും കൂടെ ഉണ്ട്.
0: 2 പ്രാവശ്യം ആസ്വദിച്ചൂടെ?
1: പിന്നെ 2 പ്രാവശ്യം കംപ്ലൈന്റ് ആയി പോയി വണ്ടിക്ക്. അതുകൊണ്ട് നമുക്ക് പോയി എത്തിച്ചേരാൻ പറ്റിയില്ല.
0: സാരമില്ല, ദിവസങ്ങൾ നീണ്ടു കിടക്കുമല്ലേ. ഇനിയും ആഘോഷിക്കാം. ആഘോഷിപ്പിൻ, ആഘോഷിപ്പിൻ.
1: അതന്നെ, ഇപ്പോഴും ഒരു വണ്ടിയൊക്കെ എടുക്കണത് കൊണ്ട് ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരിപ്പുണ്ട്.
0: വീണ്ടും ആഘോഷമാണ് ഓണം.
1: ഓണം ആഘോഷം അത് തന്നെ.
0: അപ്പൊ ആ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ക്ഷണകത്തിലെ ഒരു പാട്ട്, ആ രാഗം.
0: അപ്പൊ കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗോവിന്ദ് ദേവരാജ്.
0: എവിടെയാ നാട്?
1: കൊല്ലം. ശവറ തെക്കുമ്പോ.
0: കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട.
1: വേണ്ട.
0: അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തിന്റെ സെറ്റിലായി.
1: അല്ല, കൊല്ലത്തേക്ക് പോയി വരുവാണ്.
0: പോയി വരുവാണ്? ഇവിടെ എന്താ ചെയ്യുന്നത്?
1: ഇവിടെ ഞാൻ പി ജിക്ക് പഠിക്കുന്നു.
0: ഏതാ സബ്ജക്ട്?
1: ജോഗ്രഫി.
0: എന്താ ജോഗ്രഫിയോട് ഇഷ്ടം തോന്നിയത്?
1: പ്ലസ് വൺ പ്ലസ് ടു മുതലാണ് നമ്മൾ ജോഗ്രഫി മെയിൻ എടുത്ത്, മീൻസ് പ്ലസ് ടു ആണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് ഇൻട്രസ്റ്റ് ആ ഒരു ടൈമിൽ വന്നു എടുത്തു.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. ഞാൻ
0: എന്ത് ചെയ്യുന്നവരൊക്കെ?
1: അമ്മ ടീച്ചറാണ്, അച്ഛൻ റിട്ടയർഡായി, സർവേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ചേട്ടൻ എഞ്ചിനീയറിംഗ്, ബി ബി സി യിൽ വർക്ക് ചെയ്യുന്നു.
0: അപ്പോൾ ഡെയിലി വീട്ടിൽ പോയി വരുന്നത് എങ്ങനെ? ട്രെയിനിൽ പോവോ?
1: ട്രെയിനിൽ പോവും. ട്രെയിനിൽ പോയി വരും.
0: പോയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി സമയം കിട്ടാറുണ്ട്. നാട്ടിലെ കൂട്ടുകാരോടൊപ്പം കൂടാനോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ഇടപെടാനും ഒക്കെ ഉള്ള സമയങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ?
1: ശനിയും ഞായറും മിക്കവാറും കിട്ടാറുണ്ട്. കാരണം നമ്മൾ കോളേജ് വർക്കിംഗ് ഡേയ്സിൽ മാത്രം പോയാൽ മതിയല്ലോ. പിന്നെ ശനിയും ഞായറും നമ്മൾ വീട്ടിൽ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്.
0: ഇപ്പൊ ഈ യാത്രകൾ, പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര, ബസ് യാത്ര ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തായിരിക്കും?
1: അങ്ങനെ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അവരുമായിട്ട് ഇടപഴകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള കഥകളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കഥകളും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെയും മീറ്റ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റോറീസ് നമുക്ക് കേൾക്കാൻ പറ്റാറുണ്ട്.
0: ശരിക്കും പറഞ്ഞ ഒരു ഭൂഖണ്ഡം പോലെയാണ് ട്രെയിനും ബസ്സും ഒക്കെ.
1: അതെ അതെ.
0: പല ആളുകൾ പല സംസ്കാരങ്ങളെല്ലാം ഒത്തുകൂടുന്നത് അല്ലേ?
1: അതെ അതെ അതെ.
0: പിന്നെ പഠനത്തിനോടൊപ്പം മറ്റ് ഹോബീസ് എന്തൊക്കെയാണ്?
1: ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, മിക്ക കളികളും കാണാറുണ്ട്. എം എസ് ധോണിയാണ് ഫേവറേറ്റ് പ്ലെയർ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പണ്ടൊക്കെ ഞാൻ ഇതിനെ അഡിക്റ്റ് ആയിരുന്നു. അവരെല്ലാം ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ സഞ്ജു സാംസൺ ഒക്കെ ഉണ്ട്. അപ്പൊ അത് അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലും നമ്മൾ കളി യൂട്യൂബിലായാലും എടുത്തു വെച്ച് കാണാറുണ്ട്.
0: കളിക്കാറുണ്ടോ?
1: പിന്നെ കളിക്കാറുണ്ട്.
0: ഇവിടെ കോളേജിലാണോ നാട്ടിലാണോ?
1: കോളേജിൽ ടൈം കിട്ടുമ്പോൾ കളിക്കും. അല്ല, നാട്ടിൽ നമുക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ശനിയും ഞായറും മിക്ക ടൈമും സ്പെൻഡ് ചെയ്യാറുണ്ട്.
0: എന്താ ചെയ്യുന്നത്? ബാറ്റിംഗ് ആണോ ബൗളിംഗ് ആണോ?
1: ബാറ്റിംഗ് ആണ്.
0: ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് എത്രയായിരുന്നു?
1: അത് നമ്മൾ കൗണ്ടിയാണ് കളിക്കുന്നത്, ഈ കണ്ടംകളി എന്ന് പറയും. അവിടെ മാക്സിമം നമുക്ക് 5 ഓവർ 6 ഓവറിനായിരിക്കും കളി എടുക്കുന്നത്. അപ്പൊ മാക്സിമം പോയാലും 30-40 റണ്ണൊക്കെ, കാരണം എല്ലാവർക്കും അവസരം കൊടുക്കണമല്ലോ. അപ്പൊ നമ്മൾ ഒരു 30-40 റണ്ണൊക്കെ മാക്സിമം.
0: യാത്രകളോടൊക്കെ എങ്ങനെയാ പ്രിയം?
1: യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ജോഗ്രഫി സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ യാത്രകളിലൂടെയാണ് മിക്ക കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ ഇപ്പം തന്നെ കോളേജിൽ നിന്ന് ടൂർ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. അത് നമ്മൾ പോയത് പാലക്കാട് അട്ടപ്പാടി, അവിടുത്തെ ആദിവാസികളുമായിട്ട് ഇടപെട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോജക്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്.
0: എങ്ങനെയുണ്ടായിരുന്നു ആ യാത്ര?
1: തികച്ചും അടിപൊളിയായിരുന്നു. കാരണം നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നതും അവരുമായിട്ട് ഒരു രാത്രികളിൽ സ്പെൻഡ് ചെയ്യുന്നതും പിന്നീട് അവരുമായിട്ട് നമ്മൾ ഉൾക്കാടലുകളിലൊക്കെ പോയായിരുന്നു, അത് തന്നെ തികച്ചും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു.
0: അപ്പൊ ആ ഒരു ത്രില്ല് മാറുന്നതിന് മുമ്പേ ആ ചൂടോടുകൂടി നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: കേൾക്കാം കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: നീലത്താമര എന്ന് പറയുന്ന മൂവിയിലെ നീലത്താമര എന്ന് പറഞ്ഞ സോങ് ആണ്.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
5: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
4: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
6: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
7: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
8: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
7: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
9: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ചിത്രം കാര്യസ്ഥൻ, രചന കൈതപ്രം, സംഗീതം ബെണി ഇഗ്നേഷ്യസ്, ഗായകർ PV പ്രീതയും മധു ബാലകൃഷ്ണനും.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചിത്രം ധ്രുവം, രചന ശുഭു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്, ഗായകർ യേശുദാസും സുജാതയും.

0: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: അടുത്ത ഗാനത്തിലേക്ക്. ചിത്രപാടിയതാണ് ചിത്രം തെരുക്കൂത്ത്. രചന റോയ് പെരുമിടം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം. 4 മണി മുതൽ 5 മണി വരെ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.
4: ഇന്ന് സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
1: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പലവിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആന്റിവൈറസുകൾക്കും ആന്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിൻ്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആന്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒന്ന് രണ്ട് ദിവസം

0: ദിവസത്തേക്ക് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആൻറ്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആൻറ്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് 1 വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് 1 വർഷം 75 ലക്ഷം പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിന്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഉയർന്ന ചെലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചെലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ ആൻറ്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യപ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യപ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധ ശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആന്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യപ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം, അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആന്റി മൈക്രോബിയൽ പോളിസിയെക്കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആന്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ്പ്, അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ 3 തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആന്റിബയോട്ടിക്കുകൾ, കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക്കുകൾ, മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ 3 തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.

ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയതാണ്. ചിത്രം മീശമാധവൻ, രചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ചിത്രപാടിയ ഗാനം ചിത്രം മയിൽപ്പീലിക്കാവ്, രചന എസ് രമേശൻ നായർ, സംഗീതം ബെണി ഇഗ്നേഷ്യസ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ചിത്രം മലയാള മാസം ചിങ്ങമൊന്നിന്, രചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, ഗായകൻ യേശുദാസ്.

0: ഉണ്ടാക്കുന്ന സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
2: മൈജിയിലേക്ക് വിടാം,
3: ഓണം ഷോപ്പിംഗോ?
2: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
0: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അരുന്ധതി പാടിയത് ചിത്രം 1000 നാവുള്ള അനന്തൻ, രചന എസ് രമേശൻ നായർ, സംഗീതം ജോൺസൺ.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്
5: ഇഷാൻ ദേവ് സ്വന്തം സംഗീതത്തിൽ സുജിത് സുരേഷിനൊപ്പം പാടിയ ഗാനം ചിത്രം ഉറിയടി. രചന അനിൽ പനച്ചൂരാൻ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: അടുത്ത ഗാനത്തിലേക്ക്. ചിത്രപാടിയതാണ് ചിത്രം ഗുൽമോഹർ. ഗാനരചയിതാവ് ONV കുറുപ്പ്, സംഗീത സംവിധായകൻ ജോൺസൺ.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ചിത്രം നാഗപഞ്ചമി, രചന കൈതപ്രം, സംഗീതം MG രാധാകൃഷ്ണൻ, ഗായകൻ ഉണ്ണികൃഷ്ണനും സുജാതയും.

0: സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
3: ചിത്രം എന്റെ ശ്രീകുട്ടിക്ക്, രചന ബാലു കിരിയത്ത്, സംഗീതം ജോൺസൺ, പാടിയത് ചിത്രയും സംഘവും.

0: അമാനയിൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ ബാമ്പഗേറ്റ് AC സ്മാർട്ട് ടിവി വാഷിംഗ് മെഷീൻ.
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം പോതൻകോട് ആൻഡ് അഡ്ഡമാം.
3: ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം ജിലേബി, രചന ഈസ്കോസ് വിജയൻ, സംഗീതം ബിജുപാൽ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജുപാലിന്റെ ഈണം, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം പുണ്യാളനഗർ ബത്തീസ്.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജി ഒ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥന്റെ ഈണം, യേശുദാസ് പാടിയ ഗാനം ചിത്രം കണ്ണകി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബാങ്കിംഗ് പരിഷ്കരണം ലക്ഷ്യമിട്ട് ഉടൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കാനുള്ള നിർദ്ദേശങ്ങളായിരിക്കും സമിതി തയ്യാറാക്കുക. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 16 കോച്ചുകളുമായുള്ള ബാംഗ്ലൂരു എറണാകുളം വന്ദേഭാരത് ട്രെയിൻ സർവീസിന് ഇന്നു മുതൽ തുടക്കമായി. ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 229 രൂപയായി വില കുറച്ചെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ബിജെപി ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ. കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാർ. പീയൂഷ് ഗോയൽ ദേശീയ ട്രഷറർ. ബി എൽ സന്തോഷാണ് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഈ മാസം 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ്. കേന്ദ്ര സർക്കാരിന്റെ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷൻ മികച്ച ഗവേഷകർക്ക് നൽകിവരുന്ന ഗ്രാന്റിന് കണ്ണൂർ സർവകലാശാല ഭൌതികശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിജിത് അർഹനായി. 63 ലക്ഷം രൂപയാണ് 3 വർഷത്തെ ഗവേഷണത്തിനായി നൽകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരിൽ നിന്നും ലോഗോ ക്ഷണിച്ചു. നവംബർ 4 മുതൽ 7 വരെയാണ് കലോത്സവം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സെജു ജോണി ഈണം പകർന്ന് രാഹുൽ നമ്പ്യാർ, റിമി ടോമി എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം ചിത്രം മൈ ബോസ്.

0: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
6: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
5: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
7: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ബാലേട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ ആലപിച്ച ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് M. ജയചന്ദ്രൻ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഇവിടെ ഭഗവതി എവിടെയുള്ള?
6: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
5: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
6: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
5: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുണ്ട്.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
7: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
8: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
7: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
9: രചന വയലർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ. റിമി ടോമി പാടിയ ഗാനമാണിനി ചിത്രം ചട്ടമ്പിനാട്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9444210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
8: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
9: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
8: ആഘോഷം തുടങ്ങിയല്ലേ?
9: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
10: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഉദിത് നാരായണൻ, സുജാത എന്നിവർ പാടിയ ഗാനമാണ് ഇനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് വിദ്യാസാഗർ. ചിത്രം CID മൂസ.

0: പഠനം പാതിവഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയൻ ആർപ്പ August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
4: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡില് ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
5: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
4: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
6: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
7: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30
8: പ്രായോജകർ.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
11: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
12: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
10: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
13: രഞ്ജിത്തിന്റെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം. MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ബ്ലാക്ക്.

0: കേരളം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഫോൺ ഞാൻ പറയാം 90 72 503 503.
5: അൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
0: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ വാമ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
3: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
0: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
9: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
8: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
10: ഫോർത്ത് പീപ്പിൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റ് സ്വന്തം സംഗീതത്തിൽ ആലപിച്ച ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് കൈതപ്രം.

0: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ?
0: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
1: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
0: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. കഥാവിശേഷം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ ആലപിച്ച ഗാനം ഇതാ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ August 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
2: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: എന്തേട്ട ഒരു വിഷമം?
5: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
4: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
5: അതെവിടുന്ന്?
6: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 10-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

ചിങ്ങം ഒരു മാസപ്പിറക്കലല്ല, മലയാളിയുടെ മനസ്സിൽ ഒരു വസന്ത ഋതുവിന്റെ തിരനോട്ടമാണ്. നമ്മുടെ ജീവന്റെ തുടിപ്പുകൾ നിലനിർത്തുന്ന മണ്ണിന്റെ മക്കളായ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കപ്പെടുന്ന ദിനമാണിന്ന്. ഈ ദിനത്തിൽ നമുക്കും അവർക്കൊപ്പം

0: കാർഷിക കേരളം കൃഷിയുടെ സമ്പൽ സമൃദ്ധി തിരിച്ചുപിടിക്കുന്നതിനുള്ള കൂട്ടായ യത്നത്തിലാണ്. കഠിനാധ്വാനത്തിലൂടെ മണ്ണിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൊയ്തെടുത്ത കർഷക ശ്രേഷ്ഠർക്ക് കേരളം സ്നേഹാദരങ്ങൾ നൽകിയ ദിവസം. ഒട്ടേറെ ദിശാബോധമുള്ള പ്രവർത്തനങ്ങൾക്ക് കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയും നേതൃത്വം നൽകുകയുമാണ്. കേരളത്തിലെ കൃഷിഭവനുകളിൽ കർഷക ദിന പരിപാടികൾ തികഞ്ഞ കർഷക പങ്കാളിത്തത്തോടെ നടന്നുകഴിഞ്ഞു. തരിശായ പാടങ്ങളിൽ കൃഷിയിറക്കിയും വിളംബര ഘോഷയാത്രകൾ നടത്തിയും കർഷകരെ ആദരിക്കലും ഒക്കെയായി നമ്മുടെ കൃഷിഭവനുകൾ ഉത്സവാന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു. ഇന്ന് കർഷക ദിനത്തിൽ നമുക്ക് ജീവിതം കൃഷിക്കായി മാറ്റിവച്ച രണ്ട് കർഷക സുഹൃത്തുക്കളെ പരിചയപ്പെടാം. സപ്തതി പിന്നിട്ടിട്ടും കൃഷിയിടം കർമ്മകാന്ഡമാക്കി വിളസമൃദ്ധിയുടെ പുത്തൻ അധ്യായങ്ങൾ മണ്ണിൽ രചിക്കുന്ന ശ്രീ ഗംഗാധരന്റെ കൃഷിവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം.
1: കൊച്ചുനാൾ തൊട്ട് കൃഷി ആണ് എൻ്റെ തൊഴിൽ. വീട്ടിൽ പശു, ആട്, കോഴി, മീൻ, തേനീച്ച, മുയൽ, പച്ചക്കറി, എല്ലാ ഐറ്റവും പച്ചക്കറികളുണ്ട്. പിന്നെ 5000 മുട വാഴ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷി ജൈവവളമാണ്, ജൈവവള കൃഷിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 ഏക്കർ വെള്ളം വരും. ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി, പയർ, പാവൽ, പടവലം, ചതരപ്പയറുണ്ട്, കോവലുണ്ട്, പിന്നെ സോയാബീൻസ്, വാളരി, മുളക്, കത്തിരി, വഴുതലം, ചെറിയ ഉള്ളി, സവാള നട്ടിട്ടുണ്ട്. ഉള്ളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടില്ല, അതിൽ നിന്നും സൈസ് കുറഞ്ഞ ഉള്ളി കിട്ടി. കോളിഫ്ലവർ, കാബേജ്, ബീറ്റ്റൂട്ട്. കോളിഫ്ലവർ നല്ല പുഷ്പം, 3.5 കിലോ വരെ കിട്ടിയിട്ടുണ്ട്. കപ്പ, രസകളി, വാഴനട, മറ്റെല്ലാ ഇനവും ഉണ്ട്. പടച്ചി, പൂവൻ, അതെല്ലാം തുച്ഛമായിട്ട് കുറച്ച് ഇതുണ്ട്. ഏറ്റവും മുൻപത് ഏത്ത വാഴയാണ് കൃഷി. സ്വന്തമായിട്ട് 70 സെന്റ് ഭൂമിയേ ഉള്ളൂ. അത് ഉൾപ്പെടെ അല്ലാതെ ഒരു 6-7 ഏക്കറോളം കൃഷിയുണ്ട്. അതിൽ 5 ഏക്കറോളം വാഴയാണ്. മുമ്പ് 20 പശുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ 2 കറവപ്പശയേ ഉള്ളൂ. 2 പശുവും 2 കുട്ടിയും. അതിനെ വളർത്തുന്നത് നമ്മൾ 2 നേരവും കുളിപ്പിക്കും. കറവ സ്വന്തമായിട്ടാണ് കറങ്ങണത്. അതുകൊണ്ട് ഇന്നത് വരെ നമ്മളെ പശുവിന് അകിട് വീക്കമോ മറ്റൊരസുഖമോ ഇന്നത് വരെയും വന്നിട്ടില്ല. അയൽപക്കത്ത് എന്തെങ്കിലും കുളമ്പ് രോഗം എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ നാടൻ ഇതാണ് ചെയ്യണത്. ഇത്രയും വർഷമായി. എൻ്റെ 12-ാമത്തെ വയസ്സിൽ കന്നാലി ഇതായിട്ട് തുടങ്ങിയാണ്. ഇതുവരെയും ഒരകിട് രോഗം, കുളമ്പ് രോഗം നമുക്ക് വന്നില്ല. എന്തോ ഭാഗ്യം ഉണ്ടായിരിക്കാം. ഇന്നും അങ്ങനെ ഒരു അസുഖം നമുക്ക് വന്നിട്ടേ ഇല്ല. മുമ്പ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും മികച്ച പാൽ കൊടുപ്പ് ഞാനായിരുന്നു. 200-250-300 ലിറ്ററോളം അന്ന് കൊടുക്കുമായിരുന്നു. അത് 10 വർഷത്തോളം ഏറ്റവും കൂടുതൽ പാൽ കൊടുക്കുന്ന ക്ഷീരകർഷൻ്റെ അവാർഡ്. അത് കഴിഞ്ഞ് ഏറ്റവും മികച്ച കർഷകൻ്റെ കൃഷിയുടെ ഇതിന് സിറ്റി മേയർ തന്നിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി തന്നിട്ടുണ്ട്. കൃഷി ഭവനെ വെച്ച് നല്ല ഒരു കുടുംബം മാതിരി തന്നെ നമ്മൾ നോക്കണത്. അവർ എല്ലാ നല്ല രീതിയിൽ നടക്കും. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ, 3 മക്കള്, 2 മോള്, 1 മോൻ. കുമ്മക്കളെ 2 കല്യാണം കഴിഞ്ഞ്, എല്ലാം കൃഷി കൊണ്ട് തന്നെയൊക്കെ എല്ലാ മംഗളമായിട്ട് അന്തസ്സായിട്ട് തന്നെ കല്യാണമൊക്കെ മക്കളെ കാണത്തി. എല്ലാവരും കൃഷിയിൽ നല്ല

0: രീതിയിൽ മക്കളും വൈഫും ഒക്കെ നല്ല സഹായിക്കുകയും എല്ലാം കൂട്ട് തന്നെ അങ്ങ് ആരും മാറി നിൽക്കണ ആരുമില്ല. മക്കൾ ഒരു രൂപ ഒരു സെൻറ്റ് ഭൂമി ഇല്ലാത്ത 50-70 സെൻറ്റോളം ഭൂമി വാങ്ങിച്ച് മക്കളെ പഠിപ്പിച്ച് മക്കളെ അയച്ച് അപ്പോൾ പിന്നെ എന്താണെങ്കിലും അതിൽ നിന്നുള്ള വരവല്ലേ. പ്രകൃതിക്ഷോഭമൊന്നും ഇല്ലെങ്കിൽ കൃഷി വൻ ലാഭമാണ്. അതായത് ഒരു മൂട് വാഴയ്ക്ക് 200 രൂപ ആയിരുന്നാലും ഇങ്ങനെ പോയാലും തിരിച്ച് 400-500 രൂപയോളം ഒരു കൊല കിട്ടും. 400 കൊല്ല ചില സമയം 1000, 1000 കപ്പ ഒക്കെ 1400, 1500 രൂപയോളം പഞ്ചരട്ടി കിട്ടും. നല്ല ലാഭമാണ്. ശരീര ഉള്ളത്തോളം കാലം കൃഷി ചെയ്യാൻ തന്നെ താല്പര്യം. കൃഷി ചെയ്തവർ തന്നെ എങ്കിൽ അതിൻ്റെ ആ കൊലയുടെയും ആ കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും അതിൻ്റെയൊക്കെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാണുമ്പോൾ തന്നെ.
1: കൃഷിയിടത്തിൽ ചുവടുറപ്പിച്ചതിന്റെ സുവർണ ജൂബിലി പിന്നിടുമ്പോഴും ശ്രീ ഗംഗാധരൻ ഇന്നും കൃഷിഭൂമിയിൽ സജീവമാണ്. പ്രായം തളർത്താത്ത കരുത്തുമായി മുന്നേറുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ ഈ കർഷക ദിനത്തിൽ നമുക്ക് നമിക്കാം.

0: ഇനി മറ്റൊരു കർഷകനെ പരിചയപ്പെടാം. ചെമ്പട്ടണിഞ്ഞ പാടത്ത് പൊരിവേലിലും പണിയെടുക്കുന്ന ചെങ്കൽ കോടങ്കര പ്രദേശത്തെ രാജൻ തോമസ് തളരാതെ കൃഷിയിൽ സജീവമാണ്. വ്ളാത്താങ്കര ചീര പുതപ്പിച്ച പട്ടുനിറത്തിന്റെ ശോഭ മാത്രമല്ല ഇവിടെയുള്ളത്. വാഴയും വെണ്ടയും കത്തിരിയും വഴുതനയുമൊക്കെയായി അതിവിപുലമായ കൃഷിക്കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശ്രീ രാജൻ തോമസിന്റെ കൃഷിവിശേഷങ്ങൾ ശ്രദ്ധിക്കാം.
1: ഏകദേശം ഞാൻ 30 വർഷം കൊണ്ട് പച്ചക്കറിയും തേനീച്ച കൃഷിയും ചെയ്തു വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പച്ചക്കറിയാണ്. ഞാൻ പടവലം, ചീര, വെണ്ട, പിന്നെ അതിന് പുറമെ വാഴക്കൃഷിയും ചെയ്യുന്നുണ്ട്. ജൈവവളം പ്രയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. എന്നെ ജൈവവളം എന്ന് പറഞ്ഞാൽ വേപ്പം മണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പുണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ കൃഷിയിൽ വളരെയധികം എനിക്ക് ലാഭമുണ്ടായിട്ടുണ്ട്. പിന്നെ അതിനു പുറമെ ഞാൻ തേനീച്ച കൃഷി ചെയ്യുന്നു. തേനീച്ച കൃഷി എന്ന് പറഞ്ഞാൽ ആദ്യം 5 കൂട് കിട്ടി, അത് ഞാനിപ്പം ഏകദേശം 450 കൂട് വരെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 10 കിലോ തേനോളം നമ്മളെ ഒരു കൂട്ടിൽ കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് തേനീച്ചയ്ക്ക് വൈറസ് രോഗം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അത് ഇല്ലായെങ്കിൽ വളരെയധികം ലാഭം ഉള്ളതാണ്. വലിയ കഠിന അധ്വാനമില്ല. നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അത് നല്ല 100 മേനി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എനിക്ക് ഏകദേശം 2.5 ഏക്കറോളം പച്ചക്കറിയും വാഴയുമുണ്ട്. ഇതെല്ലാം പാട്ടമായിട്ടാണ് എടുത്ത് ഞാൻ. ഇതുകൊണ്ട് തന്നെ എൻ്റെ 2 പിള്ളേരുടെ വിദ്യാഭ്യാസവും ഒരു വീടും വെച്ചത് ഇതുകൊണ്ടാണ്. പച്ചക്കറി നമുക്കിവിടെ ഒരു ക്ലസ്റ്ററുണ്ട്, അവിടെ വയ്ക്കും. അതിന് പുറമെ നമ്മൾ ബാക്കി ചന്തകളിലൊക്കെ കൊണ്ട് പച്ചക്കറി വയ്ക്കാറുണ്ട്. അതോടൊപ്പം വിത്തുൽപാദനം, നല്ല തരം വിത്തുകൾ, ആനക്കൊമ്പൻ, വെണ്ട, വ്ളാത്താങ്കര ചീര, ഇതൊക്കെ നമ്മളെ ഈ കൃഷിക്കാർ കൊണ്ടുവരുന്ന വിത്തുകൾ നമ്മൾ ക്ലസ്റ്റർ വഴി വിൽക്കാറുണ്ട്. നമുക്ക് 2 തരം വിത്തുകൾ, ഹൈബ്രിഡ് വിത്തുമുണ്ട്. അത് 1 മീറ്റർ പയർ വിത്ത്, പോള, നാന്താരി, ഇങ്ങനെയുള്ള വിത്തുകൾ ഹൈബ്രിഡാണ്. അല്ലാതെ നമുക്ക് നാടൻ വിത്ത്, വ്ളാത്താങ്കര ചീര ഉണ്ട്, അതേപോലെ ആനക്കൊമ്പം, വെണ്ടയുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ സാധാരണ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. വ്ളാത്താങ്കര ചീര എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു നമ്മളെ സുഹൃത്ത് തങ്കയൻ എന്ന് പറഞ്ഞ ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുറേ ചീര കിട്ടി. അതിൽ ഒരു വിത്ത് ഏകദേശം 4.5 അടി ഹൈറ്റുണ്ട്. അത് നല്ല റെഡ് കളറുള്ളതാണ്. അതാണ് ഇപ്പോഴും വ്ളാത്താങ്കര ചീര എന്ന് അറിയപ്പെടുന്നത്. അത് വളരെയധികം മാർക്കറ്റാണ്. ഒരുപക്ഷെ കേരളമല്ല, ഇന്ത്യ മുഴുവനും ഇവിടെ നിന്ന് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോയി ചെയ്യുന്നുണ്ട്. ചീരകൃഷി എന്ന് പറയുന്നത് നമുക്ക് 45 ദിവസം തന്നെ ആ വിളവെടുക്കാം. പിന്നീട് നമുക്ക് 3 പ്രാവശ്യം അതിനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ തെളുത്ത് വരും. ഇത് എളുപ്പം പൂക്കാറില്ല. ഏകദേശം 8-9 മാസം വരെ ഒറ്റ വിളവിൽ തന്നെ നമുക്ക് ഇത് 4 സ്റ്റെപ്പോളം വിളവെടുക്കാം. മഴക്കാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ല. നല്ല വറിയായി കഴിഞ്ഞാൽ ഉൽപ്പാദനം വളരെ കൂടുതൽ കിട്ടും. ഈ പയർ ഞാനിപ്പം കൂടുതൽ കൃഷി ചെയ്യുന്നത് പോളയും നാന്താരിയും. നാന്താരി റോക്കറ്റ് എന്ന് പറയുന്ന വിത്തോടുണ്ട്. ഇതിനെല്ലാം നമ്മൾ ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ കത്തരി വഴുതനം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ബഡ് തൈയാണ് നമുക്കിപ്പം. സാധാരണ കത്തരിക്കും വഴുതനങ്ങും ഉണ്ടാകുന്ന ഏറ്റവും വലിയ അസുഖം എന്ന് പറഞ്ഞാൽ വാട്ടുരോഗം. പക്ഷേ ഈ ബഡ് തൈക്ക് ഇതുണ്ടാവുന്നില്ല. അതുകൊണ്ട് കൂടുതലും നമ്മളിപ്പം ബഡ് തൈയാണ് വാങ്ങിച്ചത്. വാഴ ഞാൻ കൂടുതൽ നടുന്നത് കപ്പയും രസകളിയുമാണ്. അതാപ്പോഴ് അല്പം ജോലി നമുക്കത് കുറച്ച് ചെയ്താൽ മതി. ഏത്തനാണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യണം, അതിൻ്റെ സമയം കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് ഈ കൃഷി കൊണ്ടും തേനീച്ച കൃഷിയും കൊണ്ടും നമ്മളെ കുടുംബത്തിന് വളരെ ആദായം ഉണ്ടാകുന്നു. അതോടൊപ്പം നമ്മളെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുന്നുണ്ട്. നമുക്ക് എക്സർസൈസോ വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതോടൊപ്പം നമുക്ക് മാനസിക സന്തോഷം, ചെടികൾ പോകുന്നതും കാണാപ്പോൾ വളരെയധികം സന്തോഷം നമുക്കുണ്ടാകുന്നുണ്ട്.
0: ശ്രീ രാജൻ തോമസിനെയും ശ്രീ ഗംഗാധരനെയും പോലെ മണ്ണിൽ ചുവടുറപ്പിച്ച കർഷകർ നമ്മുടെ അഭിമാന ഭാജനങ്ങളാണ്. ആ കൈകളിൽ വിളയുന്ന വിഭവങ്ങളാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് എന്ന തിരിച്ചറിവുണ്ടാകണം. കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതോടൊപ്പം നമുക്കും കൃഷിയിലേക്കിറങ്ങാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി നിലവിലെ 8 കോച്ചുകൾക്ക് പകരം 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. കാർഷിക മേഖലയുടെ വീണ്ടെടുപ്പിനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് കർഷക ദിനാഘോഷ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഈ മാസം 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി TC സിദ്ദിഖ്. BJP ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു.

പാർട്ടി അധ്യക്ഷൻ നിതിൻ നബിൻ, കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാർ, പീയൂഷ് ഗോയൽ ദേശീയ ട്രഷറർ, വി എൽ സന്തോഷാണ് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി. സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില 20 രൂപ കുറച്ചു. ലിറ്ററിന് 229 രൂപയായാണ് പുതിയ വില. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പാൽ പരിശോധനാ സംവിധാനവും ഇൻഫർമേഷൻ സെന്ററും തിരുവനന്തപുരത്ത് സജ്ജമാക്കി. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി സംരംഭകത്വ വായ്പാ നിർണയ ക്യാമ്പും വായ്പാ വിതരണവും സംഘടിപ്പിച്ചു. 5 പ്രവാസി സംരംഭകർക്കായി 26 ലക്ഷം രൂപയുടെ വായ്പകൾ കൈമാറി. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കതിരിന്റെ കാവലാളുകൾ പ്രത്യേക പരിപാടി. രചന കിരൺ AS. 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. 9:30 സംഗീതസുധ. എൽ ശിവദർശന അവതരിപ്പിച്ച മലയാളം കൃതികൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുഹൈബ് മൌലവി. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി. കുറ്റിപ്പുറം എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിത ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ. തുടർന്ന് ഉദയഗീതം പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. തൊഴിൽ ദർശനം ചുമട് താങ്ങി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 113 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഗാനോപഹാരം. 11:02 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി കിളിക്കൊഞ്ചൽ 13 ഭാഗം. തേൻകിളികൾ രചന സി റഹീം. 12:40 പ്രകാശധാര. കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി MGO സംസാരിക്കുന്നു. 1:02 ആവണി പൊന്നുഞ്ഞാൽ. ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 മായാമുദ്രകൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 4:00 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുത്തത് പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ ചിത്ര ബി നായരുമായി അഭിമുഖം.

7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ മുത്തുകൃഷ്ണ എം പാടിയ മലയാള കൃതികൾ, 10:30 നിഷ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, സുഹൈബ് മൗലവി അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 23.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 23.6°C. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾക്ക് MK അർജുനന്റെ സംഗീതം. ജയചന്ദ്രനും സംഘവും പാടിയത് ചിത്രം അഗ്നിപുഷ്പം.

കുലകൾ ഞാന്നു കളിക്കാറുണ്ടോ, അവിടെ ഞാന്നു കളിക്കാറുണ്ടോ, അതിന്റെ സ്വാദാർത്ഥ വിടക്രാങ്ങൾ കൊതിച്ചു തുള്ളാറുണ്ടോ, ഇന്നും കൊതിച്ചു തുള്ളാറുണ്ടോ.

0: ഇരട്ടി പാതതെന്നോരത്ത് പയ്യാരം പറഞ്ഞൊരു തപ്പുകൊട്ട്.
1: കണ്ണോട്ടക്കാരന്റെ കൂട്ടിലെ മഹിളയ്ക്ക് കൈതത്തോ മണൽ കൊണ്ടത്തേ കൈകൊട്ടിക്കള്ളി.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
2: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്.
5: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
6: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
5: 45 ദിവസം
6: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
7: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
8: ശ്രീഭദ്ര ഫർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
9: ONV കുറുപ്പിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. മെയ്ഡ് ഇൻ USA എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ ആലപിച്ച ഗാനം ഇതാ.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
2: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
3: MRT ലോണം പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
4: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
1: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: ഇനി കേൾക്കാം യേശുദാസ് ആലപിച്ച ഒരു ഗാനം.

0: സന്ധ്യാഗീതം ഇനി 6:40 തുടർന്ന് കേൾക്കാം.
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നേ എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
0: എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തം നാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടത്തി വന്നിരുന്ന താമരസദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്.
0: സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണവിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ഈ മാസം 20 നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ്.

0: മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേളകളും സജീവമായിട്ടുണ്ട്.
1: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ് മറ്റ് ലിവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജ്യൻ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫോൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൌന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൌദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ മറ്റ് പ്രധാന ജലപാതങ്ങളും ഇപ്പോൾ സജീവമാണ്.
1: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21 നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലം നിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം ചിത്ര ആലപിച്ച ഗാനം.

0: ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: സന്ധ്യാഗീതത്തിൽ ഇനി ജി ശ്രീറാം ആലപിച്ച ഒരു ഭക്തിഗാനമാണ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
1: കതിരിന്റെ കാവലാൾ.

0: കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. രചന കിരൺ എ എസ്. കതിരിന്റെ കാവലാളുകൾ.
1: പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നമ്മുടെ കേരളം, വയലേലകളും തോടുകളും കുളങ്ങളും നദികളും കായലുകളും നമ്മുടെ ദേശത്തെ എത്ര മനോഹരിയാക്കുന്നു.

ഇന്നും ഗ്രാമങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ ദേശം. പണ്ടത്തെ പോലെ ഇല്ലെങ്കിലും പ്രകൃതി രമണീയങ്ങളായ ഗ്രാമങ്ങൾ ഇന്നും പലയിടങ്ങളിലും നിലനിൽക്കുന്നു. പക്ഷികളുടെ കളകൂജനം കേട്ടുണരുന്ന ഗ്രാമീണർ നേരം പുലരുമ്പോൾ വയലേലകളിലും പറമ്പിലുമൊക്കെ കൃഷിക്കായി ഇറങ്ങുന്ന കർഷകർ, അവരാണ് നമ്മുടെ അന്നദാതാക്കൾ.

0: പേര് ശ്രീകുമാരൻ നായർ. ഞാനൊരു കർഷകനാണ്. കൃഷിക്കാരനായതുകൊണ്ട് എന്നും രാവിലെ എഴുന്നേൽക്കണം, കൃഷി സ്ഥലങ്ങളിൽ പോയി നോക്കണം. എൻ്റെ പ്രധാന കൃഷി വാഴയും മരച്ചീനിയും പച്ചക്കറികളുമാണ്. ഇതിന് ഒക്കെ രാവിലെ വെള്ളം കോരണം, വളമിടണം. ഇതൊക്കെ വലുതായി വരും തോറും എനിക്ക് മനസ്സിന് സന്തോഷവും ഉന്മേഷവും ലഭിക്കാറുണ്ട്. എനിക്ക് ഇപ്പോൾ 60 വയസ്സുണ്ട്. എന്നാലും അതൊരു വ്യായാമം കൂടിയാണ്. എനിക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കിട്ടുകയും എനിക്ക് വീട്ടിനാവശ്യമായ പച്ചക്കറികൾ ലഭിക്കുന്നുമുണ്ട്.
1: അതെ, ഇതുപോലെ എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകർ ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടല്ലേ നാം അന്നം കഴിക്കുന്നത്. മണ്ണിനെ നെഞ്ചോട് ചേർത്ത്, മഴയെ പ്രതീക്ഷയോടെ നോക്കി, വെയിലിനെ നേരിട്ട്, ഒരു സമൂഹത്തിന്റെ വിശപ്പ് മാറ്റുന്ന മനുഷ്യരാണ് കർഷകർ.
2: കാലം മാറി, കൃഷിരീതികൾ മാറി, കാലാവസ്ഥ മാറി, എന്നാൽ മാറാത്തത് കർഷകന്റെ പ്രതീക്ഷയാണ്. ഇന്ന് ഈ കർഷക ദിനത്തിൽ മണ്ണിന്റെ മണവും മനുഷ്യന്റെ വിയർപ്പും ചേർന്നൊരുങ്ങുന്ന ജീവിത വിജയങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര.

0: ഒരു നെൽക്കതിരിന്റെ യാത്ര തുടങ്ങുന്നത് ഒരു വിത്തിൽ നിന്നാണ്. ആ വിത്ത് മണ്ണിലേക്കെത്താൻ എത്ര കൈകളുടെ അധ്വാനം വേണം? നിലമൊരുക്കുന്ന കൈകൾ, വിത്ത് വിതയ്ക്കുന്ന കൈകൾ, കളപറിക്കുന്ന കൈകൾ, വിളവെടുക്കുന്ന കൈകൾ, ഈ കൈകളിലൊക്കെയും രാജ്യത്തിന്റെ പ്രതീക്ഷയുണ്ട്. നാം ദിവസവും കഴിക്കുന്ന ഓരോ അരിമണിയിലും ഒരു കർഷകന്റെ വിയർപ്പിന്റെ ഉപ്പുരസമുണ്ട്.
1: കൃഷി എന്നത് ഒരു തൊഴിൽ മാത്രമല്ല, ഒരു സംസ്കാരമാണ്. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം നെൽകൃഷിയിലും തെങ്ങിലും റബ്ബറിലും മാത്രമല്ല, ഓരോ വീട്ടുമുറ്റത്തുമുള്ള ചെറിയ പച്ചക്കറി തോട്ടങ്ങളിലും പൂത്തുലയുകയാണ്. കാലാവസ്ഥാ മാറ്റങ്ങൾ കൃഷിക്ക് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിടാതെ മുന്നേറുകയാണ് നമ്മുടെ കർഷകർ.
2: എന്റെ പേര് സീമ ശംസു എന്നാണ്. ഈ വർഷത്തെ മംഗലപുരം കൃഷി ഭവന്റെ കീഴിലുള്ള മികച്ച വനിതാ കർഷകയുടെ അവാർഡ് എനിക്കായിരുന്നു. അതുപോലെ തന്നെ പോത്തങ്കോട് ബ്ലോക്കിന്റെ മികച്ച വനിതാ കർഷകയുടെ അവാർഡ് കിട്ടി. കഴക്കൂട്ടം ബ്ലോക്കിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ലെവൽ വരെ നമ്മൾ എത്തിയതായിരുന്നു. കുറച്ച് പോയിന്റ്സിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾക്ക് അവാർഡ് മിസ്സായത്. നെക്സ്റ്റ് ഇയർ നമ്മൾ ട്രൈ ചെയ്യണം. ഒരു 10-12 വർഷമായി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് മട്ടുപ്പാവിലാണ് ഓൾമോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നമ്മൾ നാച്ചുറൽ ജ്യൂസ് അതിന്റെ സപ്ലൈ ഉണ്ട്, പിന്നെ ഓർഗാനിക് വെജിറ്റബിൾസിന്റെ സെയിലും സപ്ലൈ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചക്കറി മട്ടുപ്പാവിലി ചെയ്യുന്നത്. കൂടുതലും മട്ടുപ്പാവിലി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ബാക്കി സമയം

0: ടൈം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുവേണ്ടി വേറെ ടൈം കണ്ടെത്തേണ്ടി വരുന്നില്ല. അത് തന്നെ നമ്മൾ കട്ട് വെജിറ്റബിൾസ് ആയിട്ടും സാലഡ് കിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, സാമ്പാർ കട്ട് ഉണ്ടാക്കുന്നുണ്ട്, അവിയൽ കട്ടുണ്ട്, ചീര തോരൻ കട്ട്സ്, മെഴുക്ക് വരട്ടിയുടെ കട്ട്, അങ്ങനെ പല ഇതായിട്ടാണ് ബോക്സസ് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾക്ക് കുറച്ച് ഇത് ഉള്ളെങ്കിൽ പോലും അതങ്ങനെ വേസ്റ്റ് ആവാതെ നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്നുണ്ട്. നല്ല എൻക്വയറി ഉണ്ട്, അതുകൊണ്ട് തന്നെ എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നമ്മൾക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പോത്തങ്കോട് ബ്ലോക്ക് മെമ്പർ നയനയാണെങ്കിലും മറ്റേ മംഗലപുരം കൃഷി ഓഫീസർ രാഹി മാം ആണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ സ്ഥലം എടുത്തിട്ട് അവിടെ ഇതെല്ലാം കുറച്ച് വൈഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാനൊരു 100 ഗ്രോ ബാഗ് ഉണ്ടായിരുന്നുള്ളൂ, വിത്ത് പ്ലാന്റിന്റെ കൂടെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് 2500 ടച്ചിലാണ് ചെയ്യുന്നത്. മണ്ണില്ലാതെയാണ് ചെയ്യുന്നത്. അപ്പൊ ടെറസിന് അതുകൊണ്ട് യാതൊരു പ്രോബ്ലം വരുന്നില്ല. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിമണ്ണാക്ക്, ഭൂമി, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പോട്ടിംഗ് സോയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് നമ്മൾ സീഡാണെങ്കിലും സീഡ്ലിങ്സ് ആണെങ്കിലും നട്ടുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഡ്രിപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളം കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അതിന്റെ വേസ്റ്റേജ് ഒന്നും വരുന്നില്ല. ആ ടെറസ് നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് തന്നെ. നമ്മള് വീട്ടില് വെറുതെ ഇരിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ ജോലിയുള്ളവരോ ആരായാലും നമുക്കൊരു ഏണിംഗ് കൂടെ കിട്ടാൻ പറ്റുന്ന വിധത്തിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ ചെടികൾ മേടിക്കാനാണെങ്കിലും ചട്ടി മേടിക്കാനാണെങ്കിലും പൈസ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാറില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട്ട് വെജിറ്റബിൾസിന്റെ ഇത് തുടങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മൾക്കൊരു 365 ദിവസം, അതായത് വെണ്ട വേണം, വഴുതന വേണം, തക്കാളി വേണം, അങ്ങനെ എല്ലാം നമ്മുടെ ഇതിനകത്ത് നിന്ന് കിട്ടണം. അല്ലാതെ ഒരു 100 ചട്ടിയാണെങ്കിൽ 100 ചട്ടിയിലും പയർ വയ്ക്കുക, ചീര വയ്ക്കുക, അപ്പോഴാണെങ്കിൽ നമുക്ക് മറ്റേ മാർക്കറ്റിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എല്ലാനും ഒരു മിനിമം 10 ചട്ടി അല്ലെങ്കിൽ 5 ചട്ടി അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എല്ലാ സമയത്തും ഈ കുറച്ച് സീസണൽ ഇതുണ്ടാവും, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ, എന്നാലും ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്ഥലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഓഫ് സീസണിലാണെങ്കിലും അതെല്ലാം കിട്ടും. ആ ഒരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിങ്ങും പ്രശ്നം വരുന്നില്ല. എല്ലാം നമ്മൾക്ക് സാമ്പാർ കിറ്റാണെങ്കിലും അവിയൽ കിറ്റാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ചെയ്യുന്ന പോലെ തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് നിന്ന് നല്ലൊരു ഏണിംഗ് കിട്ടും. പൂക്കൃഷിയിലൂടെയാണ് ഇതിനകത്തേക്ക് വന്നത്. അതൊരു 2-3 വർഷം മുമ്പ് ചെടികളെ കുറിച്ചുള്ള ആർട്ടിക്കിളൊക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പച്ചക്കറി നല്ല വൈഡായിട്ട് ചെയ്തു തുടങ്ങിയതിന് ശേഷം തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് ഈ വർഷത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അഷേശ്രീയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് മംഗലപുരം പഞ്ചായത്തിന്റെയും കഴക്കൂട്ടം ബ്ലോക്കിന്റെയും തിരുവനന്തപുരം ജില്ലാ അവാർഡ്, മികച്ച മട്ടുപ്പാവ് കർഷകയ്ക്കുള്ള അവാർഡ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ ഹാപ്പിയാണ്.
1: കേരളത്തിന്റെ കാർഷിക ചരിത്രം പരിശോധിക്കുമ്പോൾ അത് വെറും കൃഷിയുടെ ചരിത്രമല്ല, ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ ചരിത്രം കൂടിയാണ്. വിഷുവും ഓണവും കൊയ്ത്തും കളപ്പുരയും പാടവും പുഴയും ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. മണ്ണിന്റെ മണമറിഞ്ഞു വളർന്ന ഒരു തലമുറയിൽ നിന്ന് സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുന്ന പുതിയ തലമുറയിലേക്ക് കൃഷി ഇന്ന് പ്രതീക്ഷയുടെ പുതിയ അധ്യായം എഴുതുകയാണ്.
2: എന്റെ പേര് സൂരജ് എന്നാണ്. സ്ഥലം വയനാടാണ്, സുൽത്താൻബത്തേരി. 8ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ടാണ് കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മ അത്യാവശ്യം വീട്ടിൽ സ്വന്താശത്തിന് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ എനിക്കൊരു ചീഞ്ഞ തക്കാളി കിട്ടി. ഇപ്പൊ ഞാനത് വെറുതെ കൊണ്ടുവന്ന് പാവിട്ടു, ഇത് നന്നായി മുളച്ചു വന്നു, ഫ്ലവർ ചെയ്തു, കായ്ച്ചു. അപ്പൊ ഞാൻ നട്ടൊരു സാധനം ഇത് മുളയ്ക്കുന്നതും കായ്ക്കുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ. അങ്ങനെയാണ് ഓരോരോ പുതിയ സാധനങ്ങളും എടുത്ത് നടാനും കൂടുതലായിട്ട് ഇത് ചെയ്യാനൊക്കെ തുടങ്ങിയത്. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് കൃഷി ഭയങ്കര ക്രേസ് ആയിരുന്നു. കാരണം സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഓടി ഒന്ന് കൃഷി ദിവസം കാണാനും പ്രോഗ്രാം കാണാനായിട്ട് എല്ലാ ചെള്ളു വൈകിട്ട് ഓടി പിടിച്ച് വരലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൃഷി നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് വെറൈറ്റീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനൊരു +1 +2 എത്തിയ സമയത്ത് ഞാൻ VHSC അഗ്രികൾച്ചർ എടുത്തു. ആ ഒരു സമയത്താണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്, മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. പിന്നെ BSc അഗ്രികൾച്ചർ എടുത്തു. ഇപ്പൊ ഞാനൊരു കൃഷി റിലേറ്റഡ് സ്റ്റാർട്ടപ്പ് റൺ ചെയ്യാണ്. കാര്യമായിട്ട് പച്ചക്കറി വിത്തുകളുടെ പ്രൊഡക്ഷൻ ആണ്. പിന്നെ നമ്മൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ ത്രൂ കണ്ടന്റുകൾ ചെയ്യാറുണ്ട്, കൃഷിന്റെ ഓരോ സാധനങ്ങളെ പറ്റിയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൃഷി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ സാധാരണ ഇപ്പൊ ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, അപ്പൊ ജോലി ഒക്കെയാണ് ചെയ്യുന്നത്, ജോലിയുടെ കൃഷിയിലോട്ട് ഇറങ്ങട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയാണ്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ആദ്യം സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് വളരുന്നത്. ഇപ്പൊ സാധാരണ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ അയാൾ ഒന്നോ രണ്ടോ കാര്യത്തിന് മാത്രം സ്കിൽഡ് ആയാൽ മതിയാവും. കൃഷി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, മണ്ണിനെ പറ്റി അറിയണം, നടുന്ന ക്രോപ്പിനെ പറ്റി അറിയണം, അതിന്റെ വെറൈറ്റിനെ പറ്റി അറിയണം, വളത്തിനെ പറ്റി അറിയണം, കാലാവസ്ഥ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ആണ്. ഇവർ അവസാനം അത് കൊണ്ട് വെക്കുന്നത് പോലെ കൊണ്ട് നമ്മൾ എത്തണം. അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സിനെ പറ്റി നമുക്ക് കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് എന്നുള്ള പോലെ സ്റ്റാർട്ടൊക്കെ ചെയ്ത് അതെങ്ങനെയുണ്ട് പോകുന്നതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വലിയ സ്കില്ലിലോട്ട് ഇറങ്ങാന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പൊ നമുക്ക് ഏത് വന്നാലും എന്ത് വന്നാലും അൾട്ടിമേറ്റ്ലി ഫുഡ് ആണ്. ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്. ഫുഡില്ലാത്ത എന്തൊക്കെ ചെയ്തെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ആരത് നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നു, അതെന്തായാലും അതിൻ്റെതായ ഡിമാൻഡ് അതിനുണ്ടാവും എന്നുള്ളതാണ് ഇതിലെ മെയിൻ പോയിന്റ്.
3: മണ്ണിനൊപ്പം മൃഗങ്ങളും പക്ഷികളും കർഷകന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. വീട്ടുമുറ്റത്തും ഫാമുകളിലും കോഴി വളർത്തലിലൂടെ വരുമാനം കണ്ടെത്തുന്ന നിരവധി കർഷകരുണ്ട്. മുട്ടയ്ക്കും ഇറച്ചിക്കുമുള്ള ആവശ്യകതയ്ക്കൊപ്പം കോഴി വളർത്തൽ ഒരു സ്വയം തൊഴിലും അധിക വരുമാന മാർഗവുമായി മാറുകയാണ്. അത്തരമൊരു കോഴി കർഷകന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം.
4: നമസ്കാരം, എൻ്റെ പേര് വിനോദ്. സ്ഥലം ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്ക് പരശുവയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് പരശുക്ക് വില്ലേജിൽ തന്നെയാണ്. ഞാനിവിടെ ചെയ്യുന്നത് ഒരു പൗൾട്രി ഫാമാണ്. പൗൾട്രി ഫാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടക്കോഴി വളർത്തലാണ്. പ്രധാനമായിട്ടും മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തി വെക്കുന്നതാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മുട്ടയ്ക്ക് വേണ്ടിയുള്ള മുട്ടക്കോഴിയും വളർത്തുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് വരാം ഒരു കാരണമെന്ന് പറഞ്ഞാൽ, പണ്ട് മുതലേ നമുക്ക് ഇങ്ങനെ വീട്ടിലെന്തെങ്കിലും വളർത്തി വരുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ 2002 അതായത് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കേരള ഗവൺമെന്റ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മുട്ടക്കോഴി പരിപാലനം എന്ന ക്ലാസ് പത്രത്തിൽ കാണുകയുണ്ടായി. അങ്ങനെ ഞാൻ അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് വീട്ടിൽ ചെറുതായിട്ടൊക്കെ കോഴിയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പഠനത്തോടൊപ്പം കോഴി വളർത്തലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഗൾഫിലോട്ട് പോയി. ഗൾഫിലോട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്വയം തൊഴിൽ നമുക്ക് ഇങ്ങനെ കണ്ടെത്താമെന്നുള്ള രീതിയിൽ ബേസിക്കലി ഇലക്ട്രീഷ്യൻ ആണ്. ഞാൻ ഇലക്ട്രിക്കൽ വർക്കിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ കോഴി വളർത്തലൊക്കെ തുടങ്ങി. അങ്ങനെ മുട്ടക്കോഴി വളർത്തലാണ് ആദ്യം തുടങ്ങിയത്. ആദ്യം ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി തുടങ്ങിയ കോഴികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആത്യുൽപാദന ശേഷിയുള്ള BV380 എന്ന് പറയുന്ന ബ്രീഡിനെ കുറിച്ച് അറിയുവാൻ സാധിച്ചു. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളെ എവിടെ കിട്ടുമെന്ന അന്വേഷണമായി. വലിയ കുഞ്ഞുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി വാക്സിനൊക്കെ കൊടുത്ത് നമ്മൾ പരിപാലിച്ച് വളർത്തി വരുന്നതിനിടയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം BV380 കുറിച്ച്. അപ്പോൾ ഇത് കണ്ടിട്ട് പലരും ഈ BV380 കുഞ്ഞുങ്ങളെ എവിടെ കിട്ടുമെന്നുള്ള ഒരു എൻക്വയറി നടത്തുകയുണ്ടായി. ഒരുപാട് പേര് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും ഒരു കുഞ്ഞുങ്ങളെ കൂടെ വിൽക്കുന്ന പരിപാടി ചെയ്യാം. അങ്ങനെയാണ് ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കുന്ന രീതിയിലോട്ട് കടന്നത്. അത് ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മളെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡൊക്കെ നമ്മുടെ മാസത്തിൽ ഒരു ഡെലിവറിയേ ഉണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആഴ്ചയിൽ ഒരു ഡെലിവറി എന്നുള്ള രീതിയിൽ നമ്മൾ കോഴികളെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കോഴിയുടെ മെഡിസിൻ, വാക്സിനേഷൻ പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എന്നെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് തൊഴിലില്ലാതെ നടക്കുന്നുണ്ട്. ഈ കോഴി വളർത്തൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മോശം തൊഴിലല്ല, നല്ലൊരു വരുമാനവും നല്ലൊരു ജീവിത സാഹചര്യവും പ്രദാനം ചെയ്യുന്ന ഒരു തൊഴിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോഴി വളർത്തലിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് മാത്രം അതിലോട്ട് ഇറങ്ങുക. അപ്പൊ ഗവൺമെന്റ് തലത്തിൽ ഇതിൽ പഠിപ്പിക്കുന്ന, കൃത്യമായി പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൽ പങ്കെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വിശ്വസനീയമായ ഫാമുകളിൽ കുഞ്ഞുങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് കൃത്യമായ സ്ഥലങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നേട്ടം അതിൽ നിന്ന് കൈവരിക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് വിദേശ രാജ്യങ്ങളിലോ മറ്റും പോയി തൊഴിലന്വേഷിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഞാൻ 5 വർഷം പ്രവാസിയായിരുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ഞാനും കുടുംബവും ഹാപ്പിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിലൊരു ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിസിനസ്സോട് 100% നീതിയും ആത്മാർത്ഥതയും പുലർത്തുക എന്നുള്ളത് മാത്രമാണ്.
1: കൃഷിയുടെ ലോകം അതിവിശാലമാണ്. മണ്ണിലും വെള്ളത്തിലും പ്രകൃതിയുടെ വിവിധ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഉപജീവനം കണ്ടെത്തുന്ന കർഷകരും നമുക്കിടയിലുണ്ട്. അത്തരത്തിൽ വെള്ളത്തിൽ വളരുന്ന ചെടികളെയും അലങ്കാര സസ്യങ്ങളെയും പരിപാലിക്കുന്ന ഒരു കർഷകനിലേക്ക് പോകാം.
5: നമസ്കാരം, എൻ്റെ പേര് ജോബിൻ. തിരുവനന്തപുരം ജില്ലയിൽ പുളിയർക്കണം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ പ്രധാനമായും ജലസസ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അതിൽ തന്നെ പ്രധാനമായും ആമ്പൽ ചെടിയാണ് കൃഷി ചെയ്യുന്നത്.

0: അതിനോടൊപ്പം തന്നെ അക്വേറിയത്തിൽ വളർത്തുന്ന ചെടികളെയും അതുപോലെ ഫോളിയേജസ് പ്ലാന്റും റെയറായിട്ടുള്ള പന്നൽ ചെടികളെയും ഞാൻ വളർത്തി വരുന്നു. എന്നാൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ആമ്പൽ ചെടികൾ തന്നെയാണ്. തായ്ലാൻഡ്, വിയറ്റ്നാം തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഞാൻ മാതൃസസ്യങ്ങളെ വാങ്ങാറ്. പുതിയ ഇനത്തിൽപ്പെട്ട ആമ്പൽ ചെടികളുടെ കിഴങ്ങാണ് ഞാൻ കൊണ്ടുവരാറ്. അതിനുശേഷം അവയെ പരിപാലിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയതിന് ശേഷം ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഞാൻ കൊറിയർ ചെയ്യാറുണ്ട്. ആമ്പൽ ചെടിയുടെ ചെടിയും അതുപോലെ തന്നെ കിഴങ്ങും ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ എത്തിച്ചു കൊടുക്കാറ്. 10 വർഷം മുന്നേ ഒരു ഹോബിയായി തുടങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ ഇതെൻ്റെ ഒരു ഉപജീവന മാർഗം കൂടിയാണ്. ഞാൻ എൻ്റെ ചെടികളെ വിപണനം ചെയ്യുന്നത് പ്രധാനമായും നവമാധ്യമങ്ങൾ വഴിയാണ്. അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയവയാണ്. പലതരത്തിലുള്ള ആമ്പൽ ചെടികൾ ഇന്ന് ലഭ്യമാണ്. രാത്രി പൂക്കുന്നത്, പകൽ പൂക്കുന്നത്, അതുപോലെ നിറയെ ഇതളുകളോടുകൂടിയ ആമ്പൽ ചെടികൾ, അങ്ങനെ പലതരത്തിലുള്ള ആമ്പൽ ചെടികൾ ഇന്ന് ലഭ്യമാണ്. ഇതിൽ തന്നെ 100 രൂപ മുതൽ 10,000 രൂപ വിലയുള്ള ആമ്പൽ ചെടികൾ വരെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ആമ്പൽ ചെടികളെ വളർത്താൻ ഇഷ്ടമില്ലാത്തവരായ ആരും തന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ 4 മുതൽ 6 മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ ആമ്പൽ ചെടികൾ പൂവിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടെറസിന് മുകളിലാണ് ഞാൻ പ്രധാനമായും ആമ്പൽ ചെടികൾ കൃഷി ചെയ്യുന്നത്.
1: ഓണത്തിന്റെ വരവറിയിക്കുന്ന ഈ ചിങ്ങമാസ ആരംഭത്തിൽ കർഷകന്റെ പ്രാധാന്യവും വളരെ വലുതാണ്. ഓണം മലയാളിയുടെ ആഘോഷം മാത്രമല്ല, മണ്ണിനോടും കൃഷിയോടുമുള്ള നമ്മുടെ ആത്മബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വിളവെടുപ്പിന്റെ സന്തോഷവും സമൃദ്ധിയുടെ പ്രതീക്ഷയും പങ്കുവയ്ക്കുന്ന ഒരു കാർഷികോത്സവത്തിന്റെ പാരമ്പര്യവും ഓണത്തിനുണ്ട്. പൂക്കളത്തിലെ പൂക്കൾ മുതൽ ഓണസദ്യയിലെ വിഭവങ്ങൾ വരെ എല്ലാത്തിനും പിന്നിൽ മണ്ണിൽ വിയർപ്പൊഴുക്കിയ കർഷകന്റെ കരങ്ങളുണ്ട്.

എൻ്റെ പേര് മായ. തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇന്ന് ചിങ്ങം ഒന്ന്, മലയാളത്തിൻ്റെ പുതുവർഷം. അതുപോലെ തന്നെ നമ്മൾ ഏറെ അഭിമാനിക്കുന്ന നമ്മുടെ കർഷക ദിനവും ഇന്നാണ്. അതിവിപുലമായ കാർഷിക സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ കാർഷിക സംസ്കാരം കുറെയൊക്കെ നമ്മളെയൊക്കെ വിട്ടുപോയിരിക്കുന്നു. എന്നാലും അത് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാ കൃഷി ചെയ്യുന്ന കൂട്ടുകാരും മറ്റുള്ളവരെ അതിലേക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരാനും കൃഷി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി തന്നെ വളർത്താനും അതുവഴി വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും നൽകാനും നമ്മൾ അത്യധികം പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. എൻ്റെ വീടിൻ്റെ ടെറസിലും ചുറ്റുപാടും എല്ലാ ഇനത്തിലുള്ള കൃഷിയുമുണ്ട്. കൃഷിയിലേക്ക് വന്നത് എൻ്റെ മകൾക്ക് ഹീമോഗ്ലോബിൻ കുറവായിരുന്നു. അപ്പോൾ കുട്ടിക്ക് എന്നും അസുഖമാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഹീമോഗ്ലോബിൻ കുറവാണല്ലോ. അങ്ങനെയാണ് ചീര ആദ്യമായിട്ട് നട്ടു തുടങ്ങിയത്. അത് നന്നായി വിജയിച്ചു. അതിനെ തുടർന്ന് മുളക്, തക്കാളി, വെണ്ട, പാവൽ, പടവല. ഇന്ന് എനിക്കില്ലാത്ത കൃഷി ഒന്നുമില്ല. എല്ലാ പച്ചക്കറികളും ഞാൻ എൻ്റെ ടെറസിൽ നട്ടു വളർത്തുന്നുണ്ട്. എല്ലാം നന്നായി വളരുന്നുമുണ്ട്. കൂടാതെ ഇവയ്ക്കുള്ള വളങ്ങളും കീടനാശിനികളും നമ്മൾ സ്വന്തമായി തന്നെ നിർമ്മിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവ മാലിന്യങ്ങളെല്ലാം, ബയോഗ്യാസ്, ബയോസിലറി എന്നിവ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അവ നമുക്ക് വളമായി ഉപയോഗിക്കുകയും പിന്നെ കീടനാശിനിയായി വേപ്പെണ്ണയൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു. വിഷരഹിതമായ പച്ചക്കറി നമുക്ക് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മൾ നൽകുന്നുണ്ട്. കൂടാതെ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനായി നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ നമ്മൾ തൈകള്, വിത്തുകള് എല്ലാം വിതരണം ചെയ്യുന്നു. ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്നു. കൂടെ കൂടെ ഞാൻ തന്നെ പോയി അവർക്ക് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്, ചെടിച്ചട്ടി നിറയ്ക്കുന്നത്, എന്തൊക്കെ വളമിടണം എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. കൃഷിയെ നമ്മൾ എങ്ങനെ മറ്റുള്ളവരിലേക്കും എത്തിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാർക്ക് കൂടി കൃഷി പറഞ്ഞു കൊടുക്കുകയും കൃഷി അവർ ചെയ്യും.

0: ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പം വളരെ സന്തോഷമാണ്, എല്ലാവരും കൃഷി ചെയ്യാനായിട്ട്. ഒരു മുളകെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നത് നമ്മുടെ വീട്ടിലും പരിസരത്തും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യണം. അത് നമുക്ക് ആത്മസംതൃപ്തിയാണ് ഏറ്റവും കൂടുതൽ നൽകുന്നത്. നമുക്ക് ഒന്ന് ഇരിക്കാൻ സമയമില്ല. ഇന്ന് എനിക്കാണെങ്കിൽ ഫുൾ ടൈം ഇതിൻ്റെ പുറകിലാണ്. ഞാൻ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമോ അത്രയധികം കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും നമ്മൾ വിളയിച്ചെടുക്കുമ്പോൾ അത് തരുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ അടുത്തുള്ള രണ്ട് സ്കൂളുകളിലും ഞാൻ ഇത് കൃഷി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഒരു 50 ഓളം ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും അതുകൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എല്ലാ കൂട്ടുകാരും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. എല്ലാ കൂട്ടുകാർക്കും കർഷക ദിനാശംസകൾ.
1: കൃഷി പഴമയുടെ മാത്രം കഥയല്ല, പുതുതലമുറയുടെ സ്വപ്നങ്ങൾക്കും കൃഷിയിടത്തിൽ ഇന്ന് സ്ഥാനമുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളും നൂതന ആശയങ്ങളും കൈമുതലാക്കി മണ്ണിനെ സ്നേഹിച്ച് കൃഷിയിലേക്കിറങ്ങുന്ന യുവതലമുറ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കൃഷിയെ ഒരു തൊഴിൽ മാത്രമല്ല അഭിമാനമുള്ള സംരംഭമായി കാണുന്ന ഈ യുവ കർഷകർ കാർഷിക രംഗത്തിന് പുതിയ പ്രതീക്ഷകളാണ്.
2: എന്റെ പേര് ബിനോയ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ മാറ്റുവഴി സായിത്ര എന്ന ഗ്രാമത്തിൽ ആണ് താമസിക്കുന്നത്. ഞാൻ പഠിച്ചത് +2 BHC ആയിരുന്നു, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് BSc ബോട്ടണി കഴിഞ്ഞു. കൃഷിയിലേക്ക് വരാനുള്ള കാരണം ചെറുപ്പം മുതൽ വീട്ടിലെല്ലാവരും കൃഷിക്കാരിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കൃഷി ലാഭകരമല്ലായിരുന്നു. അന്ന് അവർ ഭയങ്കരമായിട്ട് അധ്വാനിക്കും. ഈ അധ്വാനിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് മാർക്കറ്റിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായൊരു വിലയായിരുന്നു എന്തിനും കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്, കൃഷി ചെയ്താൽ പോരാ, നമുക്കത് വിൽക്കുകയും ചെയ്യണം. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രാവശ്യം ഉണ്ടായ ഒരു റംബൂട്ടാൻ കൃഷി ചെയ്ത കർഷകരെല്ലാം പറഞ്ഞ് അവർ 60 രൂപയ്ക്കാണ് വിറ്റത്, 50 രൂപയ്ക്കാണ് വിറ്റത്, ആർക്കും വേണ്ട എന്ന്. എനിക്കും ഉണ്ടായിരുന്നു ഒരു 10-300 കിലോ റംബൂട്ടാൻ. ഞാനത് മാർക്കറ്റിൽ വിറ്റത് ആദ്യം 100 രൂപയ്ക്കും പിന്നെ 120 രൂപയ്ക്കാണ്. ഇപ്പം ബാക്കിയുള്ളത് കൊടുക്കാൻ പോകുന്നത് 150 രൂപയ്ക്കാണ്. അപ്പം നമ്മളത് ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൻപുറത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ നമ്മുടെ സാധനം കൊടുക്കാനുള്ളതിനെ കുറിച്ച് പറയുകയും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് ലൈവായിട്ട് നമ്മൾ പറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നിലവിൽ ഇപ്പോൾ ചെയ്യുന്ന കൃഷികൾ എന്നൊക്കെയാണെന്ന് വെച്ചാൽ, എനിക്ക് അടയ്ക്കാമരമുണ്ട്, കവുങ്ങ്, ജാതിയുണ്ട്, റബ്ബറുണ്ട്, കോഴി ഫാമുണ്ട്. ഇതെല്ലാം കമ്മീഷൻ വ്യവസ്ഥയിലാണ് കോഴി ഫാം ചെയ്യുന്നത്. ഒരു കൃഷി ചെയ്യുമ്പോൾ വിജയിക്കണമെങ്കിൽ നമ്മളെപ്പോഴും പല പല കൃഷികൾ ചെയ്യണം. ഒരു കൃഷി മാത്രം ചെയ്തു, ഇപ്പോൾ കപ്പ മാത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കപ്പയ്ക്ക് വിലയില്ലെങ്കിൽ ആ കൊല്ലാ കർഷകനെല്ലാം പോയി. ഏത്തവാഴ ചെയ്തു കഴിഞ്ഞാൽ വിലയില്ലെങ്കിൽ അവനും ഇതിനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരു സംരക്ഷിത കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെയും നമ്മൾ കർഷകന് ജീവിക്കാൻ പറ്റും, അത്യാവശ്യം ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നിലവിൽ 300 കിലോ റംബൂട്ടാൻ ഞാൻ വിറ്റു തരുന്നുണ്ട്. 60 രൂപയ്ക്ക് അവർ ചോദിക്കുന്ന സാധനം നമുക്ക് 100 രൂപയ്ക്കും 120 രൂപയ്ക്കും നമുക്ക് വിൽക്കാൻ പറ്റും. നാലടക്കാടത്തിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ചേന കൃഷി ചെയ്തിട്ടുണ്ട്. ചേന ഇപ്പം ഈ ഓണത്തിന് പറിക്കാൻ പാകത്തിനാണ്. അതുപോലെ തന്നെ നമുക്ക് പയറിടാം. നമ്മളെല്ലാവരും സമൃദ്ധ കൃഷി ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് ലാഭകരമായിട്ട് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കൃഷി എന്ന് പറഞ്ഞാൽ മോശമായിട്ടോ സംഭവം കാര്യങ്ങളോ കാണേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വേറൊരിടത്തിൻ്റെ അടുത്ത് പണിയാൻ പോകാതെ നമ്മൾ സ്വന്തമായിട്ട് പണിയുക, നമുക്ക് പ്രതീക്ഷകളിൽ ഉപരി നമുക്ക് നമ്മുടെ മണ്ണ് വരും. നെല്ലുണ്ടാവണ മരം ഏതാണെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. കാരണം നമുക്ക് നമ്മുടെ തലമുറയായിട്ട് വരുന്ന കുരുന്നുകൾക്കൊന്നും നെല്ലെവിടെ ഉണ്ടാവണമെന്നോ നെല്ലെങ്ങനെ ഉണ്ടാക്കണമെന്നോ ഒന്നും അറിയാൻ പാടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും കൃഷി ചെയ്യുക, കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ഹാപ്പി ആയിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ തന്നെ മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നു, നമുക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനമുണ്ട്.
3: മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ച് അധ്വാനത്തെ പ്രതീക്ഷയാക്കി മാറ്റുന്നവരാണ് നമ്മുടെ കർഷകർ. പുതുമയാർന്ന കൃഷിരീതികളിലൂടെ സ്വന്തം ജീവിതത്തിനൊപ്പം നാടിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും കരുത്തേകുന്ന അനേകം കർഷകർ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നും കേരളത്തിന്റെ ഗ്രാമങ്ങളിലെ വയലേലകളിലൂടെ സഞ്ചരിച്ചാൽ കാണാം വെളുപ്പിനെ ഉറക്കമുണർന്ന് മൺവെട്ടിയുമായി കൃഷിയിടത്തിലേക്കിറങ്ങുന്നവർ.

0: കൃഷി മുതൽ വാഴയും ചീരയും പയറുമൊക്കെ വയലുകളിൽ സമൃദ്ധമായി നിൽക്കുന്നു. ചിലയിടങ്ങളിൽ വയൽവരമ്പുകളിലും വഴികളിലും ചാണകം ഉണക്കാനിട്ടിരിക്കുന്നത് കാണാം. ചാണകം ചുമക്കുന്നവർ, കിളയ്ക്കുന്നവർ, ഇതൊക്കെയാണ് ഇന്നും ആഹ്ലാദം തരുന്ന കാഴ്ചകൾ. കൃഷിയെ നശിപ്പിക്കാതെ ഇന്നും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നവർ, അവരാണ് നാടിന്റെ ജീവനാടികൾ.
1: ചുരുക്കി പറഞ്ഞാൽ, കൃഷി ഒരു ഉപജീവന മാർഗം മാത്രമല്ല, നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറ കൂടിയാണ്. അധ്വാനിക്കുന്ന ഓരോ കർഷകനും ഹൃദയം നിറഞ്ഞ ആദരമർപ്പിക്കാം ഈ കർഷക ദിനത്തിൽ.
2: കതിരിന്റെ കാവലാളുകൾ. കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന കിരൺ എ എസ്, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, നിർവഹണം ഷിബു ജോർജ്.

0: പുറമെ ചിരിച്ചുലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം. ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
3: ഓഫർ കണ്ടിട്ട്
2: ഡിസ്കൗണ്ട് ഉണ്ടാ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം പട്ടാഭിഷേകം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:02 കേൾക്കാം.
1: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി MGO സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00 പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ കേൾക്കാം.
3: രാഗരസം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗരസത്തിൽ ഇന്ന് മായാമാളവുഗൗള എന്ന രാഗത്തെ പരിചയപ്പെടാം. രാഗം പരിചയപ്പെടുത്തുന്നത് SR മഹാദേവ ശർമ്മ.
4: രാഗരസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന രാഗം മായാമാളവഗൗള എന്ന രാഗമാണ്. മായാമാളവഗൗള 15-ാമത്തെ മേളകർത്ത രാഗമാണ്. പൂർവമേളത്തിൽ അഗ്നിചക്രത്തിലെ 3-ാമത്തെ രാഗമാണിത്. അതായത് അഗ്നി ഗോ എന്നാണ് അറിയപ്പെടുന്നത്. മേളകർത്ത പദ്ധതി നിലവിൽ വരുന്നതിന് മുമ്പ് മായാമാളവഗൗള മാളവഗൗള എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കടപയാതി സൂത്രമനുസരിച്ചുള്ള ക്രമസംഖ്യ നിർണയത്തിനു വേണ്ടിയാണ് മായ എന്നീ രണ്ടക്ഷരങ്ങൾ കൂടി ചേർത്തത്. അങ്ങനെ ഇത് മായാമാളവഗൗളയായി മാറി. ആരോഹണം അവരോഹണം.

ഇത് അടിസ്ഥാനമായ ഒരു രാഗമാണ്. കർണാടക സംഗീത ലോകത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ആദ്യം അഭ്യസിക്കുന്ന ഒരു രാഗം കൂടിയാണ് മായാമാളവഗൗഡ. ഗമകത്തിൽ പാടുകയാണെങ്കിൽ സ രി ഗ

സ്വരസ്ഥാനങ്ങൾ ഷഡ്ജ പഞ്ചമ സ്വരങ്ങൾക്ക് പുറമേ ശുദ്ധഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കാകലി നിഷാദം എന്നിവ ഈ രാഗത്തിലെ സ്വരസ്ഥാനങ്ങളാണ്. ഇത് ഒരു സമ്പൂർണ്ണ രാഗവും മൂർച്ഛനാകാരകരാഗവും കൂടിയാണ്. ഇതിലെ ഋഷഭം, മധ്യമം എന്നീ സ്വരങ്ങളെ ആധാര ഷഡ്ജമായി സ്വീകരിച്ചുകൊണ്ട് ഗ്രഹസ്വരഭേദം ചെയ്താൽ രസികപ്രിയ സിംഹേന്ദ്ര മധ്യമം എന്നീ രാഗങ്ങൾ ജനിക്കും. ഇതൊരു രക്തിരാഗമാണ്. ഗാന്ധാരം, നിഷാദം എന്നിവ ഇതിലെ ജീവസ്വരങ്ങളാണ്. ഷഡ്ജത്തിൽ നിന്നാണ് ഈ രാഗത്തിലുള്ള മിക്ക കൃതികളും ആരംഭിക്കുന്നത്. ത്യാഗരാജസ്വാമികൾ രചിച്ച മേരുസമാന, മഹാരാജ സ്വാതി തിരുനാൾ തിരുമനസ് കൽപ്പിച്ചുണ്ടാക്കിയ ദേവദേവ ആരോഹണത്തിന് ഉദാഹരണമായ ഒരു കൃതി കൂടിയാണ്. അത് ആരോഹണക്രമത്തിലാണ് ആരംഭിക്കുന്നത്. മായാതീത സ്വരൂപിണി പൊന്നയ്യാപിള്ള രചിച്ച ആ കൃതിയും ഒരു ഉത്തമ ഉദാഹരണമാണ്. പൗരാണിക രാഗങ്ങളിൽപ്പെട്ട ഒരു രാഗമാണിത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഭൈരവഥാട്ടിന് തുല്യമായ രാഗം. ഒരു സംഗീത വിദ്യാർത്ഥി ആദ്യമായി പരിചയപ്പെടുന്ന രാഗമാണിത്. പുരന്ദരദാസുരുടെ കാലം മുതൽക്കാണ് തെന്നിന്ത്യൻ സംഗീത അഭ്യസനത്തിന് മായാമാളവഗൗള അടിസ്ഥാന രാഗമായി അംഗീകരിക്കപ്പെട്ടത്. ഇത് അടിസ്ഥാന രാഗമായി അംഗീകരിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഇതിലെ പൂർവാംഗവും ഉത്തരാംഗവും ഒരുപോലെയിരിക്കും.

എന്നിവ സമ്പാദി സ്വരങ്ങളാണ്. ഈ രാഗത്തിൽ അചലസ്വരങ്ങളും ഗമകസ്വരങ്ങളും ജണ്ഡധാട്ട് പ്രയോഗങ്ങളും അനായാസേന പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ദ്വിശ്രുതികളുടെ ഇടവേളകൾ അടങ്ങിയ നാല് ജോഡി സ്വരങ്ങളുള്ള, അതായത് സ രി ഗ മ പ ദ നി സ, ഒരു സമ്പൂർണ്ണ രാഗമാണിത്. അതായത് നാല് ജോഡി സ്വരങ്ങൾ അടങ്ങിയ ഒരു സമ്പൂർണ്ണ രാഗമാണിത്. ദ്വിശ്രുതിക്ക് പുറമേ മധ്യമം, പഞ്ചമം, രീഗദാനി എന്നീ രണ്ടിനം ഇടവേളകൾ കൂടി ഈ രാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ മൂന്നിനം ഇടവേളകളും മേൽപ്പറഞ്ഞ മറ്റു വൈവിധ്യങ്ങളുമായി പരിചയപ്പെടാൻ ഒരു പ്രാരംഭ വിദ്യാർത്ഥിക്ക് സൗകര്യം ലഭിക്കുമെന്ന ഉദ്ദേശത്തോടെയാണ് പുരന്ദരദാസർ കർണാടക സംഗീതത്തെ പരിഷ്കരിച്ച് ചിട്ടപ്പെടുത്തുമ്പോൾ മായാമാളവ ഗൗള എന്ന രാഗത്തെ അടിസ്ഥാന രാഗമായി അംഗീകരിച്ചത്. പ്രാരംഭ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് സ

എന്ന് പാടുമ്പോൾ സ്വരസ്ഥാന ശുദ്ധി കൈവരിക്കാൻ സാധിക്കും. ഇനി ഈ രാഗത്തെ വയലിനിൽ വായിച്ച് മനസ്സിലാക്കാം.

ഇനി മായാമാളവകളുള്ള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഒരു സ്വാതി തിരുനാൾ കൃതി, ദേവദേവ കലയാമിതേ. ടി എൻ ശേഷഗോപാലനും മനോജ് കെ ജയനും സോപാനം എന്ന ചിത്രത്തിൽ ആലപിച്ച ആ കൃതി ഇപ്പോൾ കേൾക്കാം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: രാഗരസം തുടരുന്നു. മായ മാളവഗോള രാഗത്തിൽ ചുട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. അടുത്ത ഗാനം വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

അടുത്ത ഗാനം സേതുബന്ധനം എന്ന ചിത്രത്തിനു വേണ്ടി ലതാരാജു പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജിദേവരാജൻ.

അടുത്തതായി പൊന്മുടി പുഴയോരം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ സംഗീതം പകർന്ന ഗാനം. ഗായകർ വിജയ് യേശുദാസ്, മഞ്ചരി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മായാമാളവഗൗളയെക്കുറിച്ച് എസ് ആർ മഹാദേവ ശർമ്മ നൽകിയ വിശദീകരണവും മായാമാളവഗൗള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളും. രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. നിർവഹണം എം കെ ദിലീപ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും രോഗീ സൌഹൃദമാക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ഡോക്ടർമാരുടെ പേരും OP ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കാനാണ് നിർദ്ദേശം. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 5.1% താഴ്ന്നതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷം ജൂണിൽ ഇത് 5.5%. ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലായ്മ നിരക്കിൽ കുറവ് വന്നപ്പോൾ നഗരമേഖലയിൽ തൊഴിലില്ലായ്മ നേരിയ തോതിൽ വർദ്ധിച്ചതായും സ്ഥിതിവിവര മന്ത്രാലയം. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണം അഡ്വാൻസ് ബോണസായി 29.95% തുക നൽകാൻ ധാരണ. LPG വിതരണ ഏജൻസി തൊഴിലാളികൾക്ക് 17,850 രൂപ ബോണസ് നൽകാനും തീരുമാനമായി. LPG സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസിലും ധാരണയായിട്ടുണ്ട്. ക്യാമ്പസുകളിലെ ഓണാഘോഷങ്ങൾക്കിടയിൽ വാഹനങ്ങൾ മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വിദ്യാർത്ഥികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 50 കേസുകളിലായി 59 പേർ കൂടി അറസ്റ്റിലായി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി നാളെ ചേർത്തലയിൽ ഏകദിന മാധ്യമശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യത. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിന്റെ 3-ാം ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. FM ന്യൂസ് ഹെഡ്ലൈൻസ് സമാപിച്ചു.

ശ്രോതാക്കെ, ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹരിചരണും സംഘവും പാടിയ ഗാനമാണ് ആദ്യം ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലേത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
2: മൈജി ഫ്യൂച്ചറില്
1: എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളയാ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
2: നമ്മുടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ PK ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, 9495563321, 9495569321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരൺ ആലപിച്ച ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: സഹയാത്രികർക്ക് സ്നേഹപൂർവം ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര.

0: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജിഒ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം രവീന്ദ്രൻ. പി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം മിഴി രണ്ടിലും.

0: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: വിധു പ്രതാപ്, ജ്യോത്സ്ന എന്നിവർ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് ബേണി ഇഗ്നീഷ്യസ്.

0: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റഫീഖ് അഹമ്മദ് രചിച്ച് ഗോപി സുന്ദർ സംഗീതം പകർന്ന് ശ്രേയാ ഘോഷൽ, ശബരീഷ് വർമ്മ എന്നിവർ പാടിയ ഗാനം ചിത്രം അൻവർ.

ഗപ്പി എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ് പാടിയ ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് വിഷ്ണു വിജയ്.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടുമൊരു പൊഞ്ചിങ്ങം തെളിയുന്നു. മലയാള ഭാഷയുടെ സുഭഗതയുമായി കർണാടക സംഗീത പരിപാടികളും തയ്യാറാണ്. ചിങ്ങം ഒന്നാം തീയതിയായ ഇന്നു മുതൽ ചതയ ദിനം വരെ മലയാള കൃതികളാണ് രാഗാമൃതത്തിലും സംഗീതസുധയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ പരിപാടിയിൽ ഇന്ന് എൽ ശിവദർശന പാടുന്ന മലയാള കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, വി രാമസ്വാമി മൃദംഗം. ആദ്യം ചൊല്ലേറും പുഴിക്കരയിൽ എന്നാരംഭിക്കുന്ന കെ സി കേശവപിള്ള രചിച്ച കൃതി, രാഗം മോഹനം, മിശ്രചാപ്പ് താളം.

അടുത്തതായി പൂർവി കല്യാണി രാഗത്തിൽ ശ്രീബാലകൃഷ്ണം എന്നു തുടങ്ങുന്ന കൃതി രൂപകതാളം കെ.സി. കേശവപിള്ള രചിച്ചത്.

അവസാനമായി ഭാഗേശ്വരി രാഗത്തിൽ ഭജനം ചെയ്‌വിൻ കൃഷ്ണപാദം എന്നാരംഭിക്കുന്ന മഹാകവി കുട്ടമ്മത്ത് രചിച്ച കൃതി ആദിതാളം.

0: ഇതുവരെ കേട്ടത് എൽ ശിവദർശന പാടിയ മലയാള കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, വി രാമസ്വാമി മൃദംഗം.
1: സംഗീതസുധ സമാപിച്ചു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഡിസംബർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ജാസി ഗിഫ്റ്റിന്റെ സംഗീതം.

ശ്രോതാക്കളെയറി ഇപ്പോൾ ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: നഗരത്തെ വിട്ടു പോവാൻ പോകുന്ന ഈ വേളയിൽ എനിക്ക് ഈ നഗരത്തോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ട്.
1: നിലാവിലെല്ലാമേ അറിഞ്ഞിടാ തലഞ്ഞുവോ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കൾ, ഏവർക്കും നിശാസുരഭയിലേക്ക് ഹാർദമായ സ്വാഗതം. നിശാസുരഭയിൽ ഇന്ന് ആദ്യം തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിലെ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്. ഈ ഗാനം ആലപിച്ചത് S. ജാനകി.

വിധി തന്ന വിളക്ക് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ്, പി ലീല എന്നിവർ പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം പകർന്നത് വി ദക്ഷിണാമൂർത്തി.

ദേവത എന്ന ചിത്രത്തിനു വേണ്ടി ബാലമുരളീകൃഷ്ണ, പി ലീല എന്നിവർ പാടിയത്. പി ഭാസ്കരൻ രചിച്ച് പി എസ് ദിവാകർ ഈണം പകർന്നതാണ് ഈ ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ചത്.
1: മലയാളികൾക്ക് എല്ലാം മറന്ന് ഉള്ളം തുറന്ന് സന്തോഷിക്കാനുള്ള സുന്ദര സുവർണ കാലമാണ് ചിങ്ങമാസം. പുതിയുഗ പുലരിയുടെ പുതുമ നിറഞ്ഞ സുദിനങ്ങൾ കൊണ്ട് പുളകത്തിൻ മലർമത്ത് വിരിക്കുന്ന കാലം, ദുഃഖമില്ലാതെ എല്ലാവരും ഉല്ലസിക്കുന്ന കാലം. ആ കാലത്തിൻ്റെ സമാരംഭ സുമുഹൂർത്തം സമാഗതമായി ഇന്ന് ചിങ്ങമൊന്ന് കർഷക ദിനം. കർഷക മനസ്സുകൾ ആഹ്ലാദഭരിതമാകുന്ന ചിങ്ങമാസക്കാലം നിറഞ്ഞ വിളകളുടെ മനോഹാരിത കൊണ്ടും വിടർന്നു വിലസുന്ന കുസുമ നിരകൾ കൊണ്ടും സുരഭിലമാകുന്ന കർഷക മഹോത്സവത്തിൻ്റെ കാലത്തിന് തുടക്കം കുറിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് ചിങ്ങമാസത്തെ വാരിപ്പുണരാം. കള്ളവും കവർച്ചയും ചതിയും ഒന്നുമില്ലാതെ ഒരുമയോടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ഒന്നായി കഴിഞ്ഞിരുന്ന കാലം. ആർക്കും പരാതിയില്ല. മോഷണവും മയക്കുമരുന്നും ഒന്നുമില്ലാതുള്ള നന്മയുടെയും സത്യസന്ധതയുടെയും കാലം. ആ ഓർമ്മകൾ നിറമാലയാക്കി നമുക്ക് പൊന്നോണ പുലരിയെ വരവേൽക്കാനായി മനസ്സുകളൊരുക്കാം. അന്ന് ഓണക്കാലത്ത് കേരളം നെല്ലറകളുടെ സാന്നിധ്യം കൊണ്ട് എവിടെയും കർഷകർ വിശ്രമരഹിതരായി കുടുംബത്തിൻ്റെ ബാധ്യതകൾ എല്ലാം തീർക്കുവാൻ കഴിയുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നു. കൊയ്ത്തുകാലമാകുമ്പോൾ കർഷകരുടെ ഉള്ള് സന്തോഷം കൊണ്ട് നിറയുന്നു. കുടുംബത്തിൻ്റെ എല്ലാ ഉയർച്ചകളും വിളവിൻ്റെ ഗതി അനുസരിച്ചാണ്. ഭയഭക്തിയോടുകൂടി ബഹുമാനത്തോടും കൂടി വിളയിറക്കുകയും യഥാസമയം അതിൻ്റെ വളർച്ചയ്ക്കു വേണ്ടിയുള്ള കീടനാശിനികളും മറ്റും നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം കൊയ്ത്തുകാലം കഴിഞ്ഞ് ധാന്യമണികളുടെ കൂമ്പാരം കണ്ട് മധുര സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്ന മനോഹര നിമിഷങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് എല്ലാം ഓർമ്മകൾ മാത്രം. തൃക്കാക്കര അപ്പനെ കണ്ടു തൊഴാൻ വരുന്ന മഹാബലിയുടെ അടുക്കൽ ആയിരക്കണക്കിന് പ്രജകൾ അനുഗ്രഹം നേടുവാൻ എത്തുമായിരുന്നു. പക്ഷേ ഒരാൾക്കു പോലും ഒരു പരാതിയുമില്ല. അത്ര സുന്ദരവും സുദൃഢവുമായ ഭരണ സംവിധാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ പോയിപ്പോയ ഐശ്വര്യ ദിനങ്ങളെ ഓർത്ത് നമുക്ക് ഇന്ന് കർഷക ദിനം ആചരിക്കാം. കൃഷിയെ ജീവിതമായി കാണുന്ന നാടാണ് കേരളം. പാലക്കാടിൻ്റെയും കുട്ടനാടിൻ്റെയും നെൽപ്പാടങ്ങൾ മുതൽ കോട്ടയത്തെ റബ്ബർ തോട്ടങ്ങളും വരെ വെയിലും മഴയും കൊള്ളിക്കാതെ നമുക്ക് അന്നമെത്തിക്കുന്നത് കർഷകരാണ്. കർഷകർ സ്വന്തം ഉൽപ്പന്നങ്ങൾ, ജൈവ പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ കൃഷിയുടെ സന്ദർശനം, പ്രസംഗ ചിത്രരചന മത്സരങ്ങൾ എന്നിവ നടത്തപ്പെടുന്നുണ്ട്. ഗ്രാമീണരെ സാമ്പത്തിക സമൃദ്ധിയിലേക്ക് മുന്നേറ്റമുണ്ടാക്കുവാൻ വേണ്ടി കർഷക പ്രയത്നം ഉണ്ടാകണം. അന്നദാതാ ദേവോ ഭവ എന്നതാണ് ഈ ദിവസത്തെ പ്രധാന സന്ദേശം. ഒരു കർഷകൻ്റെ കൈകളിലാണ് രാഷ്ട്രത്തിൻ്റെ ഭാവി വളരുന്നത് എന്ന് ഈ സുദിനത്തിൽ നമുക്ക് ഉറക്കെ പറയാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. സുഹൈബ് മൗലവി അവതരിപ്പിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:55. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഗ്രീറ്റ യൂജൻ പള്ളിത്തുറ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. ഇനി 4 രാവിലെ 5:48 വരെ വിവിധ് ഭാരതി മുംബൈ റിലേ.

रंग भी कहे